കള്ളൻ കടയിലെത്തി കച്ചവടക്കാരനെ ഭീഷണിപ്പെടുത്തി എല്ലാം തട്ടിപ്പറിച്ചു. വിലയുടുപ്പുള്ള വസ്തുക്കളും പെട്ടിയിലുള്ള പണവും അയാളെടുത്തു. ഇതെല്ലാം കണ്ട് ഉടമയുടെ 3 വയസ്സുകാരൻ മകൾ തൊട്ടടുത്ത് നിൽപ്പുണ്ടായിരുന്നു. കള്ളൻ പോകാനൊരുങ്ങിയപ്പോൾ അവൾ താൻ നുണഞ്ഞുകൊണ്ടിരുന്ന ലോലിപോപ്പ് കൂടി കള്ളന്റെ നേരെ നീട്ടിയിട്ട് പറഞ്ഞു, ഇതും കൊണ്ടുപോയിക്കോ. അയാൾ സ്തബ്ധനായി. ഭാര്യ എടുത്തതെല്ലാം തിരികെ മേശപ്പുറത്ത് വെച്ച് അവളുടെ നിറകിൽ ഒരു ചുംബന നൽകി വെറും കൈയോടെ അയാൾ മടങ്ങി. ആഴ്ന്നിറങ്ങി നോക്കിയാൽ അടിയിലൂറി കിടക്കുന്ന നന്മ എല്ലാവരിലും കണ്ടെത്താനാകും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ചരിത്രത്തിലാദ്യമായി മാതാവിലൂടെ ഈശോയെ ആരാധിക്കുന്ന ഒരു ആരാധനാഗാനം. ഇത് കേൾക്കുമ്പോഴും പാടുമ്പോഴും ലോകരക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും ഭവനങ്ങളിലും വ്യക്തിജീവിതത്തിലും അത്ഭുതങ്ങളും അടയാളങ്ങളും ആന്തരിക സൗഖ്യവും പരിശുദ്ധ കന്യാമറിയം വഴി ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഗാനം ഞാൻ സമർപ്പിക്കുന്നു.

നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ജൂൺ 4, കൊല്ലവർഷം 1201, ഇടവം 21, വ്യാഴാഴ്ച. ഇന്ന് അതിക്രമങ്ങൾക്ക് ഇരയാക്കപ്പെടുന്ന നിഷ്കളങ്കരായ കുട്ടികൾക്കായുള്ള അന്താരാഷ്ട്ര ദിനം. എല്ലാ വർഷവും ജൂൺ 4 ഇന്റർനാഷണൽ ഡേ ഓഫ് ഇന്നസെന്റ് ചിൽഡ്രൻ വിക്ടിംസ് ഓഫ് അഗ്രഷൻ, അഥവാ യുദ്ധങ്ങളിലും മറ്റ് അക്രമങ്ങളിലും ഇരകളാക്കപ്പെടുന്ന നിഷ്കളങ്കരായ കുട്ടികൾക്കായുള്ള അന്താരാഷ്ട്ര ദിനമായാണ് ഐക്യരാഷ്ട്രസഭ ആചരിക്കുന്നത്. ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ശാരീരികവും മാനസികവും വൈകാരികവുമായ പീഡനങ്ങൾ അനുഭവിക്കുന്ന കുരുന്നുകളുടെ വേദനകൾ തിരിച്ചറിയാനും അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനുമാണ് ഈ ദിനം പ്രധാനമായും ഓർമ്മിപ്പിക്കുന്നത്. കുട്ടികൾക്ക് പേടിയില്ലാതെ ജീവിക്കാൻ സുരക്ഷിതമായ ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണെന്ന് ഈ ദിനം ഓർമ്മിപ്പിക്കുന്നു. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എടിയേ, നീ ഇന്നത്തെ കാര്യങ്ങളൊക്കെ അറിഞ്ഞാ?
2: അത് പറഞ്ഞാലല്ലേ അറിയുള്ളൂ.
1: നീ ആശ്രയ F90 എന്ന് വെച്ച് കാര്യങ്ങളൊക്കെ അവര് പറഞ്ഞോളൂ.
2: അതെ, ഒരു ദിവസത്തെ കംപ്ലീറ്റ് അപ്ഡേറ്റും ചൂടോടുകൂടി രാവിലെ തന്നെ കേട്ടറിയാം മോർണിംഗ് മോജോയിലൂടെ. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 7 മണി മുതൽ 10 മണി വരെ നമ്മുടെ സ്വന്തം ആശ്രയ F90.
3: മോർണിംഗ് മോജോ.

0: மார்னிங் போஜோ.
1: ഹേ ഹലോ, വെരി ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു മോർണിംഗ് മോജോ. കൂടെയുള്ളത് ഞാനാണ് ആർ ജി സുൽത്താനിയാണ്. സ്റ്റി ക്ലോക്ക് ഇപ്പോൾ സമയം കൃത്യം 7 മണി കഴിഞ്ഞു 1 മിനിറ്റ് ആയിരിക്കാണല്ലേ. ഇനി അടുത്ത 10 മണി വരെ നിങ്ങളോടൊപ്പം ഓരോ അപ്ഡേറ്റ്സും കാര്യങ്ങളും ഷെയർ ചെയ്യാനായിട്ട് ഞാൻ എന്തായാലും ഇങ്ങനെ ഫുൾ എനർജിയിൽ ഇങ്ങനെ റെഡിയായി നിൽക്കുകയാണ്. അപ്പോൾ രാവിലെ തന്നെ അത്യാവശ്യം നല്ലൊരു കാലാവസ്ഥയൊക്കെയാണല്ലേ. ജോലിക്ക് പോകുന്നവർ ആ ഒരു തിരക്കിനിടയിലും വീട്ടിലെ ജോലികൾ ചെയ്തു തീർക്കുന്നതിനിടയിലും എല്ലാവരും നമ്മുടെ മോർണിംഗ് മോജോയിലൂടെ ഇങ്ങനെ അപ്ഡേറ്റ്സൊക്കെ ഇങ്ങനെ കേൾക്കാനായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണല്ലേ. അപ്പോൾ എന്തായാലും ഇനിയും വൈകിപ്പിക്കുന്നില്ല. അപ്പോൾ എല്ലാവർക്കും ഒരു പോസിറ്റീവ് ആയിട്ടുള്ള വ്യാഴാഴ്ച ദിവസം ആശംസിച്ച് തന്നെ കേൾക്കാം ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട്.

0: ஒப்பம்.
1: புத்தன் பாட நிதிகள், வைஃபை கனெக்டட் டிஜிட்டல் கிளாஸ் முறைகள், அந்தாராஷ்டிர நிலவாரமுள்ள இங்கிலீஷ் ஸ்பீக்கிங் கேம்பஸ் தொடங்கிய பிரத்யேகதகளுள்ள கொல்லம் ஜில்லையிலെ ஏக ഗ്ലോബൽ സ്കൂളിൽ നിങ്ങളുടെ കുട്ടികളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ. കോമ്പസ് ഗ്ലോബൽ സ്കൂൾ, വാളകം. വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം.

0: மார்னிங் போஜு.
1: വീണ്ടും ഒരു ഫീൽ ഗുഡ് ആയിട്ടുള്ള പാട്ട് കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ മോർണിംഗ് മോജോ. കൂടെയുള്ളത് ഞാനാണ്, ആർജെ സുൽത്താനയാണ്. ഇന്നത്തെ ദിവസത്തെ പറ്റി പറയാനാണെങ്കിൽ, അതേ ഇന്ന് June 4th ആണല്ലേ. അപ്പം ഈ ഒരു ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, അന്താരാഷ്ട്ര അക്രമത്തിന് ഇരയായിട്ടുള്ള നിരപരാധികളായ കുട്ടികളുടെ ദിനം അഥവാ ഇൻ്റർനാഷണൽ ഡേ ഓഫ് ഇന്നസെൻറ്റ് ചിൽഡ്രൻ വിക്ടിംസ് ഓഫ് അഗ്രഷൻ എന്നും പറയും. യുദ്ധവും അക്രമങ്ങളും മൂലം ശാരീരികമായിട്ടും മാനസികമായിട്ടും പീഡനങ്ങൾ അനുഭവിക്കുന്ന ലോകമെമ്പാടുമുള്ള കുട്ടികളുടെ അവകാശങ്ങളെക്കുറിച്ച് ബോധവൽക്കരണം നടത്തുന്നതിനായിട്ട് ഐക്യരാഷ്ട്രസഭ ആചരിക്കുന്ന ഒരു ദിനം കൂടിയാണ് ഇന്നത്തെ ദിവസം. കുട്ടികളുടെ വേദന ലോകത്തെ അറിയിക്കാൻ യുദ്ധങ്ങൾ, സായുധ പോരാട്ടങ്ങൾ, ഭീകരാക്രമണങ്ങൾ എന്നിവ മൂലം ലോകമെമ്പാടും ലക്ഷക്കണക്കിന് കുട്ടികളാണ് ശാരീരികമായിട്ടും മാനസികമായിട്ടും പീഡിപ്പിക്കപ്പെടുന്നത്. അപ്പോൾ ഈ കുട്ടികൾ അനുഭവിക്കുന്ന കഠിനമായിട്ടുള്ള വേദനയും ദുരിതവും അന്താരാഷ്ട്ര സമൂഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്താൻ കൂടി ഈ ഒരു ദിവസം സഹായിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ദിവസം നല്ലൊരു ദിവസമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തന്നെ കേൾക്കാം ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: അരിതരികളെ അരുതരിതരികളെ അരുതരുതരികളയുകിൽ അരിതരിയും നിന്നിരുപത് പട്ടിണി വരും അത് പഴമൊഴി കരുതണമിടിച്ചിരുതേ. അരിതരികളെ അരുതരിതരികളെ അരുതരുതരികളയുകിൽ അരിതരിയും നിന്നിരുപത് പട്ടിണി വരും അത് പഴമൊഴി കരുതണമിടിച്ചിരുതേ. പലനരകയറിയവഴിയവരുളിയ മൊഴികളിലൊട്ടും പതിരുകളില്ല വെറുമൊരു വിരുദിനു തറുതല പറയരു തടരിനു മുതിരരുതേ. പലനരകയറിയവഴിയവരുളിയ മൊഴികളിലൊട്ടും പതിരുകളില്ല വെറുമൊരു വിരുദിനു തറുതല പറയരു തടരിനു മുതിരരുതേ. അരിതരികളെ അരുതരിതരികളെ അരുതരുതരികളയുകിൽ അരിതരിയും നിന്നിരുപത് പട്ടിണി വരും അത് പഴമൊഴി കരുതണമിടിച്ചിരുതേ. അരിതരികളയരുതരിതരികളയരുതരുതരികളയുകിൽ അരിതരിയും നിന്നിരുപത് പട്ടിണി വരും അത് പഴമൊഴി കരുതണമിടിച്ചിരുതേ.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വെനസ്വേലയുടെ ആക്ടിംഗ് പ്രസിഡന്റ് ഡെൽസി റോഡ്രിഗസുമായി ഇന്ന് ചർച്ച നടത്തും. വ്യാപാരം, നിക്ഷേപം ഉൾപ്പെടെയുള്ള മേഖലകൾ ചർച്ചയാകും. ഇന്ത്യൻ വിമാന കമ്പനികളുടെ ആഭ്യന്തര അന്തർദേശീയ സർവീസുകളെ പിന്തുണയ്ക്കുന്നതിനായി 10,000 കോടി രൂപയുടെ ഏവിയേഷൻ ടർബൈൻ ഇന്ധന വിലസ്ഥിരത നിധിക്ക് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. മേഘാലയയിൽ നടക്കുന്ന വടക്കുകിഴക്കൻ കൌൺസിലിന്റെ 73-ാമത് പ്ലീനറി സമ്മേളനത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അധ്യക്ഷത വഹിക്കും. കേരളത്തിന്റെ ധനസ്ഥിതി സംബന്ധിച്ച ധവളപത്രം മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് നിയമസഭയുടെ മേശപ്പുറത്തുവയ്ക്കും. കേരളത്തിൽ ഇന്ന് എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പ്. 8 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. സാഫ് വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ പ്രവേശിച്ച് ഇന്ത്യ. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വെനസ്വേലയുടെ ആക്ടിംഗ് പ്രസിഡന്റ് ഡെൽസി റോഡ്രിഗസുമായി ഇന്ന് ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും. ഊർജ്ജ സുരക്ഷ, വ്യാപാരം, നിക്ഷേപം, ഫാർമസ്യൂട്ടിക്കൽസ്, ആരോഗ്യ സംരക്ഷണം, ഗതാഗതം, പുനരുപയോഗ ഊർജ്ജം എന്നീ മേഖലകളിൽ ചർച്ച ചെയ്യും. 5 ദിവസത്തെ ഇന്ത്യാ സന്ദർശനത്തിനായി ശ്രീമതി റോഡ്രിഗസ് ഇന്നലെയാണ് ന്യൂഡൽഹിയിലെത്തിയത്. സന്ദർശനത്തിലൂടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തിപ്പെടുമെന്ന് വിദേശകാര്യമന്ത്രാലയം പറഞ്ഞു. ഇന്ത്യൻ വിമാന കമ്പനികളുടെ ആഭ്യന്തര അന്തർദേശീയ സർവീസുകളെ പിന്തുണയ്ക്കുന്നതിനായി 10,000 കോടി രൂപയുടെ ഏവിയേഷൻ അന്താരാഷ്ട്ര വിമാന ഇന്ധന വില 60.05 രൂപയിൽ നിന്ന് 142 രൂപയായി വർദ്ധിച്ച പശ്ചാത്തലത്തിലാണ് തീരുമാനം. ഡൽഹി NCR മേഖലയിലെ പഴയ ട്രക്കുകളും ബസ്സുകളും മാറ്റിസ്ഥാപിക്കുന്നതിനുള്ള പദ്ധതിക്കും കേന്ദ്രമന്ത്രിസഭായോഗം അംഗീകാരം നൽകി. ഒഡീഷയിലെ രാമേശ്വർ മുതൽ പാരാദീപ് വരെ 163 കിലോമീറ്റർ ദൈർഘ്യമുള്ള പുതിയ തീരദേശ ഹൈവേ നിർമ്മാണത്തിനും കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. ഇന്ത്യയും ലാവോ പീപ്പിൾ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്കും തമ്മിലുള്ള ദീർഘകാല സാംസ്കാരിക നാഗരിക ബന്ധങ്ങൾ ശക്തിപ്പെടുത്തേണ്ടത് അനിവാര്യമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ന്യൂഡൽഹിയിൽ നടന്ന 10-ാമത് ഇന്ത്യ ലാവോ PDR ജോയിന്റ് കമ്മീഷൻ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 2024 പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ ലാവോ സന്ദർശനം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം മെച്ചപ്പെടുത്തിയതായി കേന്ദ്രമന്ത്രി അഭിപ്രായപ്പെട്ടു.
1: Our relations go back in history. It is based on deep cultural and people to people.

0: ഇന്ന് അഗർത്തലയിലെത്തും. ലിംഗമുറയിലെ അതിർത്തി സുരക്ഷാ സേനയുടെ അതിർത്തി ഔട്ട്പോസ്റ്റ് കേന്ദ്രമന്ത്രി സന്ദർശിക്കും. സംസ്ഥാന കേന്ദ്ര സുരക്ഷാ ഉദ്യോഗസ്ഥരുമായി അദ്ദേഹം ഉന്നതതല യോഗം ചേരും. യോഗയ്ക്ക് ലോകമെമ്പാടും ഏറെ പ്രചാരം ലഭിക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ന് ഗുജറാത്തിലെ അഹമ്മദാബാദിൽ നടക്കുന്ന ഒന്നാമത് ലോക യോഗാസന സ്പോർട്സ് ചാമ്പ്യൻഷിപ്പിൽ വെർച്വലായി പങ്കെടുക്കുമെന്നും സമൂഹമാധ്യമത്തിലൂടെ അദ്ദേഹം അറിയിച്ചു. ചാമ്പ്യൻഷിപ്പ് ലോകമെമ്പാടുമുള്ള യോഗാപ്രേമികളെ ഒന്നിപ്പിച്ചതായും പ്രധാനമന്ത്രി പറഞ്ഞു. രണ്ട് ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി യുകെയിലെ വിദേശ കോമൺവെൽത്ത് കാര്യ സെക്രട്ടറി അവറ്റ് കൂപ്പർ ന്യൂഡൽഹിയിലെത്തി. ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായും അവർ കൂടിക്കാഴ്ച നടത്തും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിന്റെ ധനസ്ഥിതി സംബന്ധിച്ച ധവളപത്രം മുഖ്യമന്ത്രി VD സതീശൻ ഇന്ന് സഭയുടെ മേശപ്പുറത്ത് വയ്ക്കും. ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന്മേലുള്ള നന്ദി പ്രമേയ ചർച്ച ഇന്ന് സഭയിൽ അവസാനിക്കും. വടക്കൻ ജില്ലകളിൽ KSRTC സേവനം വിപുലമാക്കുന്നതിനെക്കുറിച്ച് VT ബൽറാമും ക്ഷേമ പെൻഷൻ വിതരണത്തിലെ അപാകതകളെക്കുറിച്ച് കെ പ്രേംകുമാറും ശ്രദ്ധ ക്ഷണിക്കും. പുതുക്കിയ സംസ്ഥാന ബജറ്റ് June 19 അവതരിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. കേരളത്തിൽ ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 8 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. മറ്റെല്ലാ ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. സംസ്ഥാനത്ത് പലയിടങ്ങളിലും ഇന്നലെ രാത്രി മുതൽ വ്യാപക മഴ അനുഭവപ്പെടുന്നുണ്ട്. മാഹിയിലും ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം 7 മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
2: ഓറഞ്ച് ജാഗ്രതയാണ് ഇന്ന് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ ജില്ലകളിൽ ഉള്ളത്. 20 സെന്റിമീറ്റർ വരെ മഴയാണ് ഇവിടെ പ്രവചിക്കുന്നത്. കൊച്ചി, കാക്കനാട്, ആലപ്പുഴ, കുമരകം, കോട്ടയം എന്നിവിടങ്ങളിൽ പുലർച്ചെ മുതൽ 15 സെന്റിമീറ്റർ മഴയും 40 കിലോമീറ്ററിൽ താഴെ വരുന്ന വേഗത്തിലുള്ള കാറ്റും അനുഭവപ്പെടുന്നുണ്ട്. June 7 സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരാനാണ് സാധ്യത.
0: 2025 ദേശീയ പഞ്ചായത്ത് അവാർഡുകൾ കേന്ദ്രമന്ത്രി രാജീവ് രഞ്ജൻ സിംഗ് ഇന്നലെ ന്യൂഡൽഹിയിൽ വിതരണം ചെയ്തു. ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാട് മികച്ച ബ്ലോക്ക് പഞ്ചായത്തിനുള്ള പുരസ്കാരം കരസ്ഥമാക്കി. അടിസ്ഥാന സൌകര്യ വികസന രംഗത്തെ മികവിന് കോട്ടയം മേലുക്കാവ് ഗ്രാമപഞ്ചായത്തും ആരോഗ്യ മേഖലയിലെ നേട്ടങ്ങൾക്ക് പത്തനംതിട്ടയിലെ നിരണം ഗ്രാമപഞ്ചായത്തും പുരസ്കാരത്തിന് അർഹമായി. തിരുവനന്തപുരത്തെ ഒറ്റൂർ ശിശു സൌഹൃദ വിഭാഗത്തിൽ 3 സ്ഥാനം നേടി. പരിമിതികൾക്കുള്ളിൽ നിന്ന് തന്നെ ആരോഗ്യമേഖലയിൽ മികച്ച പ്രവർത്തനം കാഴ്ചവയ്ക്കാൻ തങ്ങളുടെ പഞ്ചായത്തിന് സാധിച്ചതായി ദേശീയ പഞ്ചായത്ത് പുരസ്കാരം സ്വന്തമാക്കിയ പത്തനംതിട്ട നിരണം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോളി ഈപ്പൻ ആകാശവാണി വാർത്തകളോട് പറഞ്ഞു.
3: വളരെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ ആരോഗ്യ മേഖലയിലെ ശ്രമകരമായ പ്രവർത്തനം കാഴ്ചവെച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനൊരു പുരസ്കാരം ഞങ്ങൾക്ക് ലഭിച്ചത്. ആരോഗ്യ മേഖലയിലെ കൂടുതൽ പ്രവർത്തനങ്ങൾ ചെയ്യുവാൻ തക്കവണ്ണം ഈ തുക ഞങ്ങളെ ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്നു. തീർച്ചയായിട്ടും ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ആരോഗ്യ മേഖലയിലെ ഉദ്യോഗസ്ഥരെ, അതുപോലെ പഞ്ചായത്ത് ഉദ്യോഗസ്ഥരെ, ജനപ്രതിനിധികളെ, ഞങ്ങളുടെ നാട്ടിലുള്ള അംഗങ്ങളൊക്കെ ഇതിന്റെ പിന്നിൽ ധാരാളം പ്രയത്നങ്ങൾ ഉണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾക്ക് ഇങ്ങനെയൊരു അവാർഡ് ലഭിക്കുവാൻ സാധിച്ചത്.
0: ഗോവയിൽ നടക്കുന്ന സാഫ് വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ ഫൈനലിൽ പ്രവേശിച്ച ഇന്ത്യ. ഇന്നലെ നടന്ന സെമിയിൽ ഭൂട്ടാനെ എതിരില്ലാത്ത 1 പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ ഫൈനൽ സ്ഥാനം ഉറപ്പിച്ചത്. 6 ആദ്യമായാണ് ഇന്ത്യ സാഫ് വനിതാ ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ കടക്കുന്നത്. ശനിയാഴ്ച നടക്കുന്ന ഫൈനലിൽ ഇന്ത്യ നിലവിലെ ചാമ്പ്യൻമാരായ ബംഗ്ലാദേശിനെ നേരിടും. ഉലാൻ ബത്തർ ഓപ്പൺ റാങ്കിംഗ് സീരീസ് ഗുസ്തി ടൂർണമെന്റ് ഇന്ന് മംഗോളിയയിൽ ആരംഭിക്കും. 4 നടക്കുന്ന ടൂർണമെന്റിൽ പുരുഷ വനിതാ ഫ്രീ സ്റ്റൈൽ ഗ്രെക്കോ റോമൻ വിഭാഗങ്ങളിലായി ഇന്ത്യൻ താരങ്ങൾ പങ്കെടുക്കും. കഴിഞ്ഞ 12 പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ വിവിധ മേഖലകളിൽ നടത്തിയ പ്രവർത്തനങ്ങളെക്കുറിച്ച് ആകാശവാണി പ്രത്യേക പരിപാടി ഒരുക്കുന്നു. ഇന്ന് രാജ്യത്തെ വ്യവസായ സൌഹൃദ അന്തരീക്ഷം മെച്ചപ്പെടുത്തുന്നതിന് സർക്കാർ സ്വീകരിച്ച നടപടികളെക്കുറിച്ചറിയാം. 2016 ആരംഭിച്ച സ്റ്റാർട്ടപ്പ് ഇന്ത്യ പദ്ധതിയിലൂടെ രാജ്യത്തെ സ്റ്റാർട്ടപ്പുകളുടെ എണ്ണം 500 നിന്ന് ഈ വർഷം മാർച്ചിൽ 2.23 ലക്ഷമായി ഉയർന്നു. നികുതിദായകർക്കായി 2021 പുതിയ ഇ ഫയലിംഗ് പോർട്ടൽ ആരംഭിച്ചതും GST നടപ്പിലാക്കിയതും വലിയ മാറ്റങ്ങൾക്ക് വഴിവച്ചു. ഇറാനുമായുള്ള നയതന്ത്ര ചർച്ചകൾ നല്ല രീതിയിൽ പുരോഗമിക്കുന്നതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. എന്നാൽ അന്തിമ കരാർ ഇപ്പോഴും അനിശ്ചിതത്വത്തിലാണെന്ന് അദ്ദേഹം പറഞ്ഞു. അതേസമയം അമേരിക്കയുമായുള്ള ചർച്ചകളിൽ വ്യക്തമായ പുരോഗതി ഉണ്ടായിട്ടില്ലെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ്

റച്ചി പറഞ്ഞു. ഇറാന്റെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനെയും ലെബനനിലെ സംഘർഷം അവസാനിപ്പിക്കുന്നതിനെയും പ്രാദേശിക സംഘർഷങ്ങൾ കുറയ്ക്കുന്നതിനെയും ആശ്രയിച്ചായിരിക്കും തുടർ ചർച്ചകളെന്ന് അദ്ദേഹം വ്യക്തമാക്കി. അതിനിടെ കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് നേരെ ഇന്നലെ ഇറാൻ നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ ഇന്ത്യൻ പൌരൻ കൊല്ലപ്പെട്ടു. നിരവധി പേർക്ക് പരിക്കേറ്റു. ഇന്നലെ പുലർച്ചെയുണ്ടായ ആക്രമണത്തിൽ പ്രധാന ടെർമിനലിന് വൻ നാശനഷ്ടമുണ്ടായതിനെ തുടർന്ന് വിമാന സർവീസുകൾ താൽക്കാലികമായി നിർത്തിവച്ചു. ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോംഗോയിൽ എബോള പ്രതിരോധ നടപടികൾ വേഗത്തിൽ നടപ്പിലാക്കണമെന്ന് ലോകാരോഗ്യ സംഘടനാ ഡയറക്ടർ ജനറൽ ടെഡ്രോസ് അഥനോം ഗബ്രിയോസിസ്. വൈറസ് വലിയ തോതിൽ പടർന്നു പിടിച്ചിട്ടുണ്ടെന്നും ആരോഗ്യ പ്രവർത്തകർ ഇപ്പോഴും രോഗബാധിതരാണെന്നും അദ്ദേഹം പറഞ്ഞു. കോംഗോയിൽ എബോള ബാധിച്ച് 60 മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വെനസ്വേലയുടെ ആക്ടിംഗ് പ്രസിഡന്റ് ഡെൽസി റോഡ്രിഗസുമായി ഇന്ന് ചർച്ച നടത്തും. വ്യാപാരം, നിക്ഷേപം ഉൾപ്പെടെയുള്ള മേഖലകൾ ചർച്ചയാകും. ഇന്ത്യൻ വിമാന കമ്പനികളുടെ ആഭ്യന്തര അന്തർദേശീയ സർവീസുകളെ പിന്തുണയ്ക്കുന്നതിനായി 10,000 കോടി രൂപയുടെ ഏവിയേഷൻ ടർബൈൻ ഇന്ധന വിലസ്ഥിരതാ നിധിക്ക് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. മേഘാലയയിൽ നടക്കുന്ന വടക്കു കിഴക്കൻ കൌൺസിലിന്റെ 73-ാമത് പ്ലീനറി സമ്മേളനത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അധ്യക്ഷത വഹിക്കും. കേരളത്തിന്റെ ധനസ്ഥിതി സംബന്ധിച്ച ധവളപത്രം മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് നിയമസഭയുടെ മേശപ്പുറത്ത് വയ്ക്കും. കേരളത്തിൽ ഇന്ന് എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പ്. 8 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. സാഫ് വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ പ്രവേശിച്ച് ഇന്ത്യ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര. ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണാവസരം.
2: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ എഫ് 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.
3: Morning Mojo.
4: യെസ്, വി ആർ ബാക്ക് ഓൺ മോർണിംഗ് മോജോ. കൂടെ ഉള്ളത് ഞാനാണ്, ആർജി സുൽത്താനയാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 7:41 ആയിരിക്കുകയാണ് അല്ലേ. അപ്പോൾ തന്നെ നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല കാലാവസ്ഥയാണ്. ഒരുപാട് മഴയില്ല, എന്നാൽ മഴ തന്നെ ഇല്ല എന്ന് വേണമെങ്കിലും നമുക്ക് പറയാം. അങ്ങനെ ഒരു കാലാവസ്ഥയിൽ എണീക്കുകയാണെങ്കിൽ പോലും നമ്മുടെ ജില്ലയിൽ ഇന്ന് ഓറഞ്ച് അലേർട്ടാണ് കേട്ടോ. കാരണം കാലവർഷത്തെയൊക്കെ ബന്ധപ്പെട്ടാണ് ഇങ്ങനെ ഒരു അലേർട്ട് വരാൻ കാരണം പോലും. നാളെ, അതായത് ഈ വരുന്ന 5 മുതൽ ശക്തമായിട്ടുള്ള കാറ്റിന് സാധ്യതയുമുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുകയാണ്. കാലവർഷം ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തെ തുടർന്നാണ് വ്യാഴാഴ്ച ദിവസം, അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം, ജില്ലയിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ കുറച്ച് സുരക്ഷാ മാർഗനിർദ്ദേശങ്ങൾ അറിയിച്ചിട്ടുണ്ട് കേട്ടോ. കാറ്റും മഴയും ഉണ്ടാകുമ്പോൾ മരച്ചുവട്ടിൽ നിൽക്കരുത്, അതുപോലെ തന്നെ വാഹനങ്ങൾ നിർത്തിയിടുകയും ചെയ്യരുത്. വീട്ടുവളപ്പിലെ മരങ്ങളുടെ അപകടകരമായിട്ടുള്ള ചില്ലകൾ വെട്ടിയൊതുക്കുകയും വേണം. പൊതുയിടങ്ങളിൽ ഇത്തരം മരങ്ങൾ ഉണ്ടെങ്കിൽ തദ്ദേശ സ്ഥാപനങ്ങളെ അറിയിക്കുകയും ചെയ്യാം കേട്ടോ. അതുകൂടാതെ ഉറപ്പില്ലാത്ത പരസ്യ ബോർഡുകൾ, വൈദ്യുതി തൂണുകൾ, കൊടിമരങ്ങൾ തുടങ്ങിയവ ബലപ്പെടുത്തുകയോ അടിച്ചു വയ്ക്കുകയോ ചെയ്യണം. ഓലമേഞ്ഞതോ ഷീറ്റ് പാക്കിയതോ അടച്ചുറപ്പില്ലാത്തതോ ആയിട്ടുള്ള വീടുകളിൽ താമസിക്കുന്നവർ അധികൃതർ പറയുന്ന മുന്നറിയിപ്പ് നൽകുന്ന മുറയെ സുരക്ഷിതമായിട്ടുള്ള കെട്ടിടങ്ങളിലേക്ക് മാറുകയും ചെയ്യണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു സുരക്ഷാ മാർഗനിർദ്ദേശങ്ങൾ യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുകയാണ്. അപ്പം ഇനിയും ബാക്ക് ടു ബാക്ക് ആയിട്ട് പ്രോഗ്രാംസും കാര്യങ്ങളും, ഇനിയും ബാക്ക് ടു ബാക്ക് ആയിട്ട് അപ്ഡേറ്റ്സും, ഇനിയും ബാക്ക് ടു ബാക്ക് ആയിട്ട് നല്ല കിടിലം പാട്ടുകളും കേൾക്കാം മോർണിംഗ് മോജോയിലൂടെ. സോ കീപ് ഓൺ ലിസണിങ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. കരുതലോടെ കാലവർഷത്തെ വരവേൽക്കാം. മഴവെള്ളം സുഗമമായി ഒഴുകിപ്പോകാൻ ഓടകളും കനാലുകളും മഴയ്ക്ക് മുൻപ് തന്നെ മാലിന്യങ്ങൾ നീക്കി വൃത്തിയാക്കുക. കാറ്റിലും മഴയിലും ഒടിഞ്ഞു വീഴാൻ സാധ്യതയുള്ളതോ വീടിലോ പവർ ലൈനുകൾക്കും മുകളിലേക്ക് നിൽക്കുന്നതോ ആയ മരച്ചില്ലകൾ സുരക്ഷിതമായി വെട്ടിമാറ്റുക. വീടിനകത്തും പുറത്തുമുള്ള ഇലക്ട്രിക് വയറിങ്ങുകൾ സുരക്ഷിതമാണ് എന്ന് ഉറപ്പാക്കുക. മാത്രമല്ല ടോർച്ച്, പവർ ബാങ്ക്, ഒരു ഫസ്റ്റ് എയ്ഡ് കിറ്റ്, സ്ഥിരമായി കഴിക്കുന്ന മരുന്നുകൾ എന്നിവ ഉൾപ്പെടുന്ന ഒരു എമർജൻസി കിറ്റ് എപ്പോഴും കയ്യിൽ കരുതുക. ചിരട്ട, പ്ലാസ്റ്റിക് കപ്പുകൾ, ടയറുകൾ എന്നിവയിൽ വെള്ളം കെട്ടിക്കിടക്കാൻ അനുവദിക്കരുത്. ആഴ്ചയിലൊരിക്കൽ ഡ്രൈഡേ ആചരിച്ച് പകർച്ചവ്യാധികൾ തടയുക. മാത്രമല്ല കിണറുകളിലെ വെള്ളം മലിനമാകാൻ സാധ്യതയുള്ളതിനാൽ മുൻകരുതലായി ക്ലോറിനേഷൻ നടത്തുക. തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രം കുടിക്കാൻ ഉപയോഗിക്കുക. മഴക്കാലത്ത് റോഡുകളിൽ അപകട സാധ്യത കൂടുതലാണ്. അതിനാൽ വാഹനങ്ങളുടെ ബ്രേക്ക്, ടയറിന്റെ ഗ്രിപ്പ്, വൈപ്പർ ബ്ലേഡുകൾ എന്നിവ കൃത്യമായി പ്രവർത്തിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. കൂടാതെ മണ്ണിലും വെള്ളത്തിലും ഇറങ്ങി ജോലി ചെയ്യുന്നവർ നിർബന്ധമായും ആരോഗ്യ പ്രവർത്തകരുടെ നിർദ്ദേശപ്രകാരം പ്രതിരോധ മരുന്നുകൾ മുൻകൂട്ടി കഴിക്കുക. കൂടുതൽ മഴയും തണുപ്പും ഏൽക്കാത്ത, കാറ്റിനെ പ്രതിരോധിക്കുന്ന സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് വളർത്തുമൃഗങ്ങളുടെ കൂട് മാറ്റുകയോ അവയെ സുരക്ഷിതമാക്കുകയോ ചെയ്യുക. ഒപ്പം തന്നെ ഔദ്യോഗിക കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ എപ്പോഴും ശ്രദ്ധിക്കുക. മാത്രമല്ല KCB, ഡിസാസ്റ്റർ മാനേജ്മെന്റ് സ്കോഡ് തുടങ്ങിയവയുടെ എമർജൻസി നമ്പറുകൾ ഫോണിൽ സേവ് ചെയ്തു വയ്ക്കുക. ഓർക്കുക, ചെറിയൊരു ജാഗ്രത വലിയൊരു സുരക്ഷിതത്വമാണ്.

0: morning, Mojo.
1: യെസ് വി ആർ ബാക്ക് ഓൺ മോർണിംഗ് മോജോ. കൂടിയുള്ളത് ഞാനാണ് ആർ ജി സുൽത്താനയാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 8 മണി കഴിഞ്ഞു, 1 മിനിറ്റ് ആയിരിക്കാണല്ലേ. അപ്പോൾ ഈ ഒരു ടൈം നമ്മുടെ മോർണിംഗ് മോജോയിൽ എഡ്യൂക്കേഷൻ സെഗ്മെൻറ്റാണ്. യെസ്, ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത് എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷനും കാര്യങ്ങളുമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഉള്ളൊരു അപ്ഡേറ്റ് എന്താണെന്ന് വെച്ചാൽ, മീഡിയ അക്കാഡമിയിലെ പ്രവേശന പരീക്ഷാ ഫലവുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് കേട്ടോ. കേരള മീഡിയ അക്കാഡമി പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ കോഴ്സ് 2026-27 അധ്യയന വർഷത്തിൽ ബാച്ച് പൊതുപ്രവേശന പരീക്ഷാഫലം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പരീക്ഷാഫലം അക്കാദമി വെബ്സൈറ്റ് ആയിട്ടുള്ള www.kmac.ac.in എന്ന വെബ്സൈറ്റിൽ ലഭിക്കുന്നതാണ്. അപ്പോൾ വെബ്സൈറ്റ് ഒന്നും കൂടി പറയുകയാണ്, www.kma.ac.in എന്ന വെബ്സൈറ്റിൽ ലഭിക്കും. അതുപോലെ തന്നെ ലിസ്റ്റിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥികളുടെ അഭിമുഖം ഈ വരുന്ന 10-ാം തീയതി, അതായത് June 10 രാവിലെ 9:30 മുതൽ വൈകിട്ട് 4 വരെ കാക്കനാടുള്ള അക്കാഡമിയിൽ വെച്ച് നടക്കുന്നതാണ്. അപ്പോൾ ഡേറ്റ് ആരും മറക്കണ്ട, ഈ വരുന്ന 10-ാം തീയതി രാവിലെ 9:30 കേട്ടോ. അപ്പോൾ ഇനിയും ഒരുപാട് അപ്ഡേറ്റ്സും കാര്യങ്ങളും കേട്ടറിയുവാനുണ്ട് മോർണിംഗ് മോജയിലൂടെ. അതിന് മുന്നായി കേൾക്കാം ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം
1: പുതുപുത്തൻ പഠന രീതികൾ, വൈഫൈ കണക്റ്റഡ് ഡിജിറ്റൽ ക്ലാസ് മുറികൾ, അന്താരാഷ്ട്ര നിലവാരമുള്ള ഇംഗ്ലീഷ് സ്പീക്കിംഗ് ക്യാമ്പസ് തുടങ്ങിയ പ്രത്യേകതകളുള്ള കൊല്ലം ജില്ലയിലെ ഏക ഗ്ലോബൽ സ്കൂളിൽ നിങ്ങളുടെ കുട്ടികളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ. കോമ്പസ് ഗ്ലോബൽ സ്കൂൾ, വളകം.
2: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakkara, Karunagappally.
3: Vishal Opticals, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: Morning Mojo.
1: യെസ് വി ആർ ബാക്ക് ഓൺ മോർണിംഗ് മോജോ കൂടിയുള്ളത്. ഞാനാണ് ആർജി സുൽത്താനയാണ്. അടുത്തതായി നമ്മൾ കേൾക്കുവാൻ പോകുന്നത് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി പ്രീ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ്. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ജൂൺ ജൂലൈ പ്രവേശനത്തിന് മുന്നോടിയായി പ്രീ രജിസ്ട്രേഷൻ നടപടികൾ ആരംഭിച്ചിരിക്കുകയാണ്. വിവിധ യു ജി പി ജി പ്രോഗ്രാമുകളിലേക്ക് അപേക്ഷിക്കാൻ താല്പര്യമുള്ളവർക്ക് സർവകലാശാലയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴി ഇപ്പോൾ പേര് വിവരങ്ങൾ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. 3 വർഷ ബിരുദ പ്രോഗ്രാമുകൾ, 4 വർഷ ബിരുദ പ്രോഗ്രാമുകൾ, 2 വർഷ ബിരുദാനന്തര ബിരുദ പ്രോഗ്രാമുകൾ എന്നിവയിൽ അഡ്മിഷൻ നേടാവുന്നതുമാണ്. ഏത് വിഷയത്തിൽ ബിരുദമുള്ളവർക്കും ഇഷ്ടമുള്ള വിഷയത്തിൽ ബിരുദാനന്തര ബിരുദത്തിന് ചേരാവുന്നതുമാണ്. പ്രവേശനത്തിന് ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് നിർബന്ധവുമില്ല. സർവകലാശാല നടത്തുന്ന എല്ലാ യു ജി പി ജി പ്രോഗ്രാമുകളും യു ജി സി അംഗീകാരമുള്ളവയാണ്. ആയതിനാൽ പി എസ് സി യു പി എസ് സി നിയമനങ്ങൾക്കും മറ്റ് ഉന്നത വിദ്യാഭ്യാസത്തിനും ഈ ബിരുദങ്ങൾ പൂർണ്ണമായിട്ടും സ്വീകാര്യമാണ്. നിലവിൽ ഏതെങ്കിലും ഒരു അക്കാദമിക് പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് ഒരേ സമയം തന്നെ യൂണിവേഴ്സിറ്റിയുടെ മറ്റൊരു ഡിഗ്രി പ്രോഗ്രാമിന് കൂടി പഠിക്കാനുള്ള ഡ്യുവൽ ഡിഗ്രി ഓപ്ഷനും ലഭ്യമാണ്. അപ്പോൾ താല്പര്യമുള്ളവർ സർവകലാശാലയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് ആയിട്ടുള്ള erp.sgou.ac.in എന്ന വെബ്സൈറ്റിൽ സന്ദർശിക്കാവുന്നതാണ്. അപ്പോൾ വെബ്സൈറ്റ് ഒന്നും കൂടി പറയുകയാണ്, erp.sgou.ac.in എന്ന വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ രജിസ്ട്രേഷൻ പോർട്ടൽ വഴി അഡ്മിഷൻ മുന്നോടിയായി പ്രീ രജിസ്ട്രേഷൻ പൂർത്തിയാക്കുകയും വേണം കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു അപ്ഡേറ്റ് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ മോർണിംഗ് മോജോയിൽ 8:30 മുതൽ 9 മണി വരെ വിഷൻ സെഗ്മെൻ്റ് ആണ്. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി എന്തെങ്കിലും വിശ്വസമോ കാര്യങ്ങളോ അറിയിക്കാനുണ്ടെങ്കിൽ വിളിക്കാം ടു ദ നമ്പർ 0474-291-9090. 0474-291-9090. വിളിച്ച് മാത്രമല്ല വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചും പ്രിയപ്പെട്ടവർക്കായിട്ടുള്ള വിഷസും കാര്യങ്ങളും അറിയിക്കാവുന്നതാണ്. ടു ദ നമ്പർ 9526649090. 9526649090. So keep on listening to Astriya FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നാളെ ബർത്ത്ഡേ ആണ്, 12 മണിക്ക് വിളിക്കണം, മറക്കരുത്. ഞാൻ ഓർമ്മിപ്പിക്കുന്നല്ലോ. സ്റ്റോറി ഇടണം, സ്റ്റാറ്റസ് ഇടണം, എന്നെ ടാഗ് ചെയ്യണം, എനിക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നിന്റെ ബർത്ത്ഡേ ഞാൻ സ്റ്റാറ്റസ് ഇട്ടായിരുന്നു. ഓക്കെ, ഓർമ്മയുണ്ട്.
2: മാത്രമല്ല കേട്ടോ, സെലിബ്രേഷൻസ് ഏതായാലും വിഷ് ചെയ്യാം നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ മോർണിംഗ് മോജോയിലെ വിഷിംഗ് സെഗ്മെന്റിലൂടെ. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 8:30 മുതൽ 9 മണി വരെ നിങ്ങളുടെ സ്വന്തം ആശ്രയ FM 90. വിമലഹൃദയ ഇംഗ്ലീഷ് മീഡിയം ആൻഡ് ലിറ്റിൽ ബഡ്സ് പ്ലേ സ്കൂളിലേക്ക് 2026-27 വർഷത്തിലേക്കുള്ള പ്ലേ സ്കൂൾ LKG UKG കൂടാതെ 1 മുതൽ 4 വരെയുള്ള ക്ലാസുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു. വിമലഹൃദയ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, ലോട്ടസ് റോഡ്, പുലമൺ, കൊട്ടാരക്കര.
3: പേരെ പാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, നെടുമങ്ങാട്, നെയ്യാറ്റൻകര, കൊട്ടാരക്കര, കരുനാഗപ്പള്ളി.
4: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.

0: morning, Mojo.
1: യെസ് വി ആർ ബാക്ക് ഓൺ മോർണിംഗ് മോജോ. കൂടെയുള്ളത് ഞാനാണ്, ആർ ജെ സുൽത്താനയാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 8 കഴിഞ്ഞു 30 ആയിരിക്കുകയാണ്. ഈ ഒരു ടൈം നമ്മുടെ മോർണിംഗ് മോജോയിലെ ലിസണേഴ്സിന് എല്ലാവർക്കും അറിയാം. യെസ്, ഇത് നിങ്ങളുടെ ടൈമാണ്. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി മെസ്സേജുകളും വിഷസും കാര്യങ്ങളും ഒക്കെ ഇതിനെ അറിയിക്കാവുന്ന ഒരു ടൈമാണല്ലേ. അപ്പോൾ നിങ്ങൾക്ക് വിളിച്ചും മെസ്സേജ് അയച്ചും ഒക്കെ തന്നെ പ്രിയപ്പെട്ടവർക്കായിട്ടുള്ള വിഷസും കാര്യങ്ങളും അറിയിക്കാവുന്നതാണ്. സോ വിളിക്കാം ടു ദ നമ്പർ 0474291090474219909. വിളിച്ച് മാത്രമല്ല വാട്സപ്പിലൂടെയും മെസ്സേജ് ആയിട്ടും പ്രിയപ്പെട്ടവർക്കായിട്ടുള്ള വിഷസും കാര്യങ്ങളും ഒക്കെ തന്നെ അറിയിക്കാവുന്നതാണ്. ടു ദ നമ്പർ 9526490909652669090. അപ്പോൾ ഇപ്പോൾ തന്നെ നമുക്ക് ഒരുപാട് വിഷസ് ഇങ്ങനെ വാട്സപ്പിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ആദ്യം തന്നെ മെസ്സേജ് അയച്ചിരിക്കുന്നത് സുലൈ ചേട്ടനാണ് കേട്ടോ. വ്യക്തമായ തീരുമാനം എടുക്കാൻ സാധിക്കാത്ത ചില സന്ദർഭങ്ങളുണ്ടാകും നമ്മുടെ ജീവിതത്തിൽ. അപ്പോഴൊക്കെ കണ്ണടച്ച് അല്പസമയം ഇരിക്കുക. ചിലതൊക്കെ അംഗീകരിക്കാൻ മനസ്സ് വിശാലമാകുക. ചിലതൊക്കെ നേരിടാൻ മനസ്സിനെ കരുത്തുള്ളതാക്കുക. നമ്മുടെ കരുത്തും സാധ്യതകളും തിരിച്ചറിയുക. പിന്നെ തീരുമാനം, ആ തീരുമാനം ഉചിതമായ ഒരു തീരുമാനമായിരിക്കും. ശുഭദിനം നേരുന്നു സുലൈ അയനക്കോട്. അപ്പൊ ചേട്ടൻ പറഞ്ഞത് ഇത്ര കറക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണല്ലേ. ഒരുപക്ഷെ ചില സിറ്റുവേഷനിൽ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഡിസിഷൻ എടുക്കാൻ പറ്റണമെന്നില്ല. അപ്പൊ അത് ഓർത്ത് ആരും വിഷമിക്കാതെ ആ ഒരു ടൈം നമ്മുടെ മൈൻഡിനെ ഫ്രീ ആയിട്ട് വിട്ട് ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കാൻ, അതും പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ എല്ലാവർക്കും സാധിക്കട്ടെ. അപ്പൊ ഇതുപോലുള്ളൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കോട്ട് അയച്ചിട്ടുള്ള സുലൈ ചേട്ടനും നല്ലൊരു വ്യാഴാഴ്ച ദിവസം ആശംസിക്കുകയാണ് കേട്ടോ. അതുപോലെ തന്നെ മറ്റൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് രാധാമണി ചേച്ചിയാണ് കേട്ടോ. ഗുഡ് മോർണിംഗ്. എല്ലാ പ്രഭാതത്തിലും പുതിയ പ്രതീക്ഷകൾ നൽകുന്നു. ഓരോ പ്രതീക്ഷയും നമ്മുടെ സ്വപ്നങ്ങൾക്ക് പുതിയ ജീവിതം നൽകുന്നു. എല്ലാ ദിവസവും നിങ്ങൾക്ക് മനോഹരമായ പ്രഭാതം നൽകുന്നു. എത്ര കറക്റ്റാണല്ലേ ചേച്ചി പറഞ്ഞിരിക്കുന്നത്. എല്ലാ പ്രഭാതവും ഒരുപക്ഷെ നമുക്ക് പുതിയ പുതിയ എക്സ്പീരിയൻസും പുതിയ പുതിയ പ്രതീക്ഷകളും നൽകിക്കൊണ്ടേ ഇരിക്കുകയാണല്ലേ. അപ്പോൾ എല്ലാവരുടെയും ഓരോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മോർണിംഗും അതുപോലെ തന്നെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രതീക്ഷകളും എല്ലാം സഫലമാകാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. അതുപോലെ തന്നെ ഇങ്ങനൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കോട്ട അയച്ചിട്ടുള്ള രാധാമണി ചേച്ചിക്കും നല്ലൊരു വ്യാഴാഴ്ച ദിവസം ആശംസിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്താണെങ്കിലും ഇതുപോലെ തന്നെ നിങ്ങൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായിട്ട് വിശ്വസം അറിയിക്കാം. ഇതുപോലെ തന്നെ നിങ്ങൾക്ക് മനസ്സിൽ തോന്നുന്ന കോട്ട്സുകളും അറിയിക്കാവുന്നതാണ്. ടു ദ നമ്പർ 0474291090909749190909. വിളിച്ച് മാത്രമല്ല വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചും പ്രിയപ്പെട്ടവർക്കായിട്ടുള്ള വിശ്വസം കാര്യങ്ങളും അറിയിക്കാവുന്നതാണ്. ടു ദ നമ്പർ 9526490909562664909090. അതിനു മുന്നായി കേൾക്കാം ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട്.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ എഫ് എം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: പുതുപുത്തൻ പഠന രീതികൾ, വൈഫൈ കണക്റ്റഡ് ഡിജിറ്റൽ ക്ലാസ് മുറികൾ, അന്താരാഷ്ട്ര നിലവാരമുള്ള ഇംഗ്ലീഷ് സ്പീക്കിംഗ് ക്യാമ്പസ് തുടങ്ങിയ പ്രത്യേകതകളുള്ള കൊല്ലം ജില്ലയിലെ ഏക ഗ്ലോബൽ സ്കൂളിൽ നിങ്ങളുടെ കുട്ടികളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ. കോമ്പസ് ഗ്ലോബൽ സ്കൂൾ, വളകം. വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
2: കെട്ടിട നിർമ്മാണം ഇനി ഒരു പ്രശ്നമേ അല്ല. വർഷങ്ങളുടെ പാരമ്പര്യമുള്ള YS മെറ്റൽസ് ഉള്ളപ്പോൾ YS മെറ്റൽസ് ലോകോത്തര നിലവാരമുള്ള സിമന്റ്, സ്റ്റീൽ, GI പൈപ്പ്, റൂഫിംഗ് മെറ്റീരിയൽസ് എന്നിവ മിതമായ നിരക്കിൽ ലഭിക്കുന്നു. YS മെറ്റൽസ്, ട്രിവാൻഡ്രം റോഡ്, പുലമൺ, കൊട്ടാരക്കര. ഫോൺ 9446322151.

0: மார்னிங் மோஜோ.
1: യെസ് വി ആർ ബാക്ക് ഓൺ മോർണിംഗ് മോജോ. കൂടെയുള്ളത് ഞാനാണ് ആർ ജെ സുൽത്താനയാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 8 കഴിഞ്ഞു 46 മിനിറ്റ് ആയിരിക്കണം അല്ലേ. അപ്പോൾ നമുക്ക് വാട്സപ്പിൽ ആദ്യം തന്നെ മെസ്സേജ് അയച്ചിരിക്കുന്നത് തങ്കമണി ചേച്ചിയാണ് കേട്ടോ. നമസ്കാരം ആസ്ട്രിയ ആൻഡ് സുൽത്താന, ഏവർക്കും സുഖമല്ലേ. ഇന്ന് എൽ കെ ജിയിലേക്ക് പിച്ച വയ്ക്കുന്ന എൻ്റെ കൊച്ചുമകൻ നയനിക് ബാലയ്ക്കും കൂട്ടുകാർക്കും ഉദ്യാൻ സ്കൂളിലെ എല്ലാ ടീച്ചേഴ്സിനും വിജയാശംസകൾ നേരണേ എന്ന് പറഞ്ഞാണ് ചേച്ചി മെസ്സേജ് അയച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും എൽ കെ ജിയിലേക്ക് പിച്ച വയ്ക്കുന്ന കൊച്ചുമകനായിട്ടുള്ള നയനിക് മാലയ്ക്കോ ആസ്ട്രിയ FM 90 പേരിൽ നല്ലൊരു ആശംസകൾ വിജയാശംസകൾ നേരുകയാണ്. ഇനിയും നല്ല നല്ല ഓരോ ക്ലാസ്സുകൾ നല്ല രീതിയിൽ പഠിക്കുവാനും നല്ല ഉയരങ്ങളിലെത്താനും കൊച്ചുമകനായിട്ടുള്ള നയനിക്കിന് സാധിക്കട്ടെ, ഒപ്പം കൂട്ടുകാർക്കും സാധിക്കട്ടെ. പ്രത്യേകിച്ച് ഉദ്യാൻ സ്കൂളിലെ എല്ലാ ടീച്ചേഴ്സിനും ഒരു വിജയാശംസകളും നേരുകയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വിഷസ് അറിയിച്ചിട്ടുള്ള തങ്കമണി ചേച്ചിക്കും നല്ലൊരു വ്യാഴാഴ്ച ദിവസം ആശംസിക്കുകയാണ്. അതുപോലെ മറ്റൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് റാംജി ചേട്ടനാണ് കേട്ടോ. രാംജേട്ടൻ മെസ്സേജ് അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: എൻ്റെ ചെറുമകളായിട്ടുള്ള അനുപ്രിയയ്ക്കും അതുപോലെ തന്നെ ഈ റേഡിയോ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് എന്ന് പറഞ്ഞാണ് ചേട്ടൻ മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഉറപ്പായിട്ടും അനുപ്രിയയ്ക്കും കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും നല്ലൊരു ദിവസം ആസ്ട്രിയ FM 90 പേരിൽ വിഷ് ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഇങ്ങനെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വിഷസ് അറിയിച്ച് രാംജി ചേട്ടനും നല്ലൊരു വ്യാഴാഴ്ച ദിവസം ആശംസിക്കുകയാണ്. അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായിട്ട് വിഷസും കാര്യങ്ങളും അറിയിക്കാവുന്നതാണ്. സോ വിളിക്കാം ടു ദ നമ്പർ 0474-291-90-0974-279-1990. വിളിച്ച് മാത്രമല്ല വാട്സപ്പിലൂടെ മെസ്സേജായിട്ടും പ്രിയപ്പെട്ടവർക്കായിട്ടുള്ള വിശ്വസും കാര്യങ്ങളും അറിയിക്കാവുന്നതാണ്. ടു ദ നമ്പർ 9524-90-90-952-6649-90. അപ്പോൾ കേൾക്കാം ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. വേനൽക്കാലം കഴിഞ്ഞെത്തുന്ന കാലവർഷത്തെ വരവേൽക്കാൻ നമുക്ക് തയ്യാറെടുക്കാം. മഴയ്ക്കൊപ്പം എത്തും മാറാ രോഗങ്ങളും. അതിനാൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ മുൻകൂട്ടി ആരംഭിക്കാം. വീടും പരിസരവും ശുചിയാക്കുക, മാലിന്യ സംസ്കരണത്തിൽ ശ്രദ്ധ പുലർത്തുക, കൊതുകുകൾക്ക് പെറ്റുപെരുക്കാനുള്ള സാഹചര്യം ഇല്ലാതാക്കുക, കിണറുകളും ജലാശയങ്ങളും വൃത്തിയാക്കുക, ശുദ്ധമായ കുടിവെള്ളത്തിനുള്ള സാഹചര്യം സൃഷ്ടിക്കുക. രോഗപ്രതിരോധ പ്രവർത്തനം നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് മഴയെത്തും മുമ്പേ ശുചിത്വം ഉറപ്പാക്കാം, സുരക്ഷ ഉറപ്പാക്കി മഴക്കാലം ആസ്വദിക്കാം.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
0: നിങ്ങളുടെ കുട്ടികൾക്ക് മികച്ച വിദ്യാഭ്യാസം നൽകുന്ന 32 വർഷത്തെ പാരമ്പര്യമുള്ള കൊട്ടാരക്കര MGM റെസിഡൻഷ്യൽ പബ്ലിക് സ്കൂളിൽ 2026-27 വർഷത്തിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. പരിചയസമ്പന്നരായ അധ്യാപകരും റോബോട്ടിക്സ്, ജർമ്മൻ ലാംഗ്വേജ്, സ്വിമ്മിംഗ് തുടങ്ങി നിരവധി പാഠ്യേതര പരിശീലനങ്ങളും, കൂടാതെ ആധുനിക ലാബുകൾ, മികച്ച ഹോസ്റ്റൽ, സുരക്ഷിത വാഹന സൗകര്യം, ഒപ്പം പ്ലസ് വൺ വിദ്യാർത്ഥികൾക്കായ എൻട്രൻസ് കോച്ചിങ്ങോട് കൂടിയ ഇന്റഗ്രേറ്റഡ് ക്ലാസുകളും ഇവിടെ ലഭ്യമാണ്.
1: MGM റെസിഡൻഷ്യൽ പബ്ലിക് സ്കൂൾ, കൊട്ടാരക്കര.
2: ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം, ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
3: നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: Morning 모조.
1: Yes, we are back on Morning Mojo. കൂടിയുള്ളത് ഞാനാണ് ആർജി സുൽത്താനയാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 9 മണി കഴിഞ്ഞു, 1 മിനിറ്റ് ആയിരിക്കാണല്ലേ. അപ്പം നമ്മുടെ മോർണിംഗ് മോജോയിലെ വിഷിംഗ് സെഗ്മെന്റ് ഇവിടെ ഇങ്ങനെ വൈൻഡപ്പിലോട്ട് പോകേണ്ട സമയമായിരിക്കാണ്. അപ്പം നമുക്ക് ഇനിയും കുറച്ച് മെസ്സേജ് കൂടി വായിക്കാനുണ്ട്. ആദ്യം തന്നെ മെസ്സേജ് അയച്ചിരിക്കുന്നത് ബിന്ദു ചേച്ചിയാണ് കേട്ടോ. ബിന്ദു ചേച്ചി അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്, മാറ്റങ്ങൾ അനിവാര്യമാണ്. ജീവിതത്തിലെ ഓരോ മാറ്റത്തോടും നാം എങ്ങനെ പ്രതികരിക്കുന്നു എന്നതാണ് നമ്മുടെ ജീവിത വിജയവും പരാജയവും തീരുമാനിക്കുന്നത്. ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞാണ് ചേച്ചി മെസ്സേജ് അയച്ചിരിക്കുന്നത്. ചേച്ചി പറഞ്ഞത് ഇത്ര കറക്റ്റ് ആയിട്ടുള്ളൊരു കാര്യമാണല്ലോ. ഒരു പക്ഷേ നമ്മുടെ ജീവിതത്തിൽ പല സാഹചര്യങ്ങളിലും നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ അനിവാര്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു മാറ്റം ഉണ്ടാകട്ടെ, അത് നല്ലതിന് വേണ്ടി ആയിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇങ്ങനൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കോട്ട് അയച്ചിട്ടുള്ള ബിന്ദു ചേച്ചിക്കും നല്ലൊരു വ്യാഴാഴ്ച ദിവസം ആശംസിക്കുകയാണ് കേട്ടോ. മറ്റൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് രാധിക ചേച്ചിയാണ്. ചേച്ചി അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്, പരസ്പരം കേൾക്കാനുള്ള ക്ഷമയും സമയവും ഉണ്ടാകുമ്പോഴാണ് ജീവിതത്തിലെ എല്ലാ ബന്ധങ്ങളും മനോഹരമാകുന്നത്. ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞാണ് ചേച്ചി മെസ്സേജ് അയച്ചിരിക്കുന്നത്. ചേച്ചി പറഞ്ഞതും എത്ര കറക്റ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഏതൊരു റിലേഷൻഷിപ്പ് ആണെങ്കിലും അത് ബ്യൂട്ടിഫുൾ ആയിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ അവിടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കണം. നല്ലൊരു കമ്മ്യൂണിക്കേഷൻ മാത്രമേ അത്രമേൽ ഒരു കമ്മിറ്റ്മെൻറ്റും മുന്നോട്ട് അതുപോലെ തന്നെ കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ എന്തായാലും ഇങ്ങനൊരു വിഷസ് അറിയിച്ചിട്ടുള്ള രാധിക ചേച്ചിക്കും നല്ലൊരു വ്യാഴാഴ്ച ദിവസം ആശംസിക്കുകയാണ്. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ മോർണിംഗ് മോജോയിലെ വിഷ സെഗ്മെൻറ്റ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഇനിയും അപ്ഡേറ്റ്സും കേൾക്കാനുണ്ട്, ഇനി ഒരുപാട് പാട്ടുകളും കേൾക്കാനുണ്ട്. സോ കേൾക്കാം ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട്.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: പുതുപുത്തൻ പഠന രീതികൾ, വൈഫൈ കണക്റ്റഡ് ഡിജിറ്റൽ ക്ലാസ് മുറികൾ, അന്താരാഷ്ട്ര നിലവാരമുള്ള ഇംഗ്ലീഷ് സ്പീക്കിംഗ് ക്യാമ്പസ് തുടങ്ങിയ പ്രത്യേകതകളുള്ള കൊല്ലം ജില്ലയിലെ ഏക ഗ്ലോബൽ സ്കൂളിൽ നിങ്ങളുടെ കുട്ടികളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ. കോമ്പസ് ഗ്ലോബൽ സ്കൂൾ, വളകം.
2: നമ്മുടെ ഡിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. ഏപ്രിൽ 1 മുതൽ ജൂൺ 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ഡിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷവാർത്ത, ഡിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
3: ചേട്ടാ, വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങണ്ടേ?
4: ശനിയാഴ്ച വാങ്ങാനേ. അൽജോ സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ടല്ലോ.
3: അതേനേ, എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ട് നമ്മുടെ അൽജോയിൽ.
4: അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
0: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങേൽ ആൻഡ് ഉമ്മന്നൂർ.
5: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: Morning Mojo.
1: യെസ് വി ആർ ബാക്ക് ഓൺ മോർണിംഗ് മോജോ. കൂടെയുള്ളത് ഞാനാണ് ആർ ജെ സുൽത്താനയാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 9 മണി കഴിഞ്ഞു 15 മിനിറ്റ് ആയിരിക്കണം. അപ്പം നമ്മൾ വീണ്ടും നമ്മുടെ അപ്ഡേറ്റ്സും കാര്യങ്ങളിലോട്ട് ഇങ്ങനെ തിരികെ വരികയാണ്. അപ്പോൾ ആരും തന്നെ കേൾക്കുവാൻ പോകുന്നത് ബ്രിട്ടനിൽ ഗൂഗിളിന് നിയന്ത്രണം വന്നിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ്. ബ്രിട്ടനിലെ ഉപയോക്താക്കൾക്കായി ഗൂഗിൾ നൽകുന്ന AI ഓവർവ്യൂസ് ഉൾപ്പെടെയുള്ള നിർമ്മിത പുതിയ സേവനങ്ങൾക്ക് നിയന്ത്രണം നൽകിയിരിക്കുകയാണ് കേട്ടോ. മാധ്യമങ്ങളുടെയും മറ്റ് വെബ്സൈറ്റുകളുടെയും ഉള്ളടക്കം അനുമതിയില്ലാതെ ശേഖരിക്കുന്നത് തടയാൻ ബ്രിട്ടനിലെ കോമ്പറ്റീഷൻ ആൻഡ് മാർക്കറ്റ്സ് അതോറിറ്റി ഉത്തരവിട്ടിരിക്കുകയാണ്. ലോകത്തിൽ ആദ്യമായിട്ടാണ് ഒരു രാജ്യം ഇത്തരമൊരു നടപടി സ്വീകരിക്കുന്നതെന്ന് ബ്രിട്ടൻ പറഞ്ഞിരിക്കുകയാണ്. AI OOUs വന്നതോടുകൂടി ആളുകൾ വാർത്തകളുടെ ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യുന്നതിൽ കുറഞ്ഞിരിക്കുകയാണ്. ഇത് പ്രസാധകർക്ക് ഉണ്ടാക്കുന്ന പ്രയാസം ലഘൂകരിക്കാനായിട്ടാണ് ഇങ്ങനൊരു ഉത്തരവിന്റെ ഉദ്ദേശം പോലും. ശരിയാണ്, നമ്മളാണെങ്കിൽ പോലും ഈ AI വന്നതോടുകൂടി ഗൂഗിൾ ത്രൂ ആണെങ്കിലും എവിടെയാണെങ്കിൽ നമ്മൾ ഈ ലിങ്കുകളും വെബ്സൈറ്റുകളും ചെക്ക് ചെയ്യുന്നൊരു കാര്യം അത് നിന്നിരിക്കുകയാണ്. നേരെ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ AI ചോദിക്കുകയാണ് നമ്മുടെ പോലും ഒരു പതുവല്ലേ. അപ്പോൾ എന്തായാലും ഇത് പ്രസാധകർക്ക് നല്ലൊരു സന്തോഷമാക്കുന്ന ഒരു അപ്ഡേറ്റ് തന്നെയാണ് ബ്രിട്ടന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് അപ്ഡേറ്റ്സും കാര്യങ്ങളും ഇനിയും കേൾക്കുവാനുണ്ട് മോർണിംഗ് മോജോയിലൂടെ. അതിന് മുന്നായി കേൾക്കാം ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട്.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.
1: മക്കൾ നല്ലവരും വലിയവരുമാകാൻ 48 വർഷത്തെ പാരമ്പര്യമുള്ള കൊല്ലം ജില്ലയിലെ ആദ്യത്തെ CBC സ്കൂളായ അഞ്ചൽ ശബരിഗിരി ഇംഗ്ലീഷ് സ്കൂളിൽ ഡേ കെയർ മുതൽ +2 വരെയുള്ള കുട്ടികൾക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ബോർഡിംഗ് സൗകര്യം ലഭ്യമാണ്. കോൺടാക്ട് 9746655440. വിശ്വസ്തതയുടെ വേഗതയുമായി 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ. ഏറ്റവും പുതിയ മോഡൽ സ്മാർട്ട് ഫോണുകൾ, മികച്ച ലാപ്ടോപ്പ് മൊബൈൽ സർവീസുകൾ, അതും മറ്റെങ്ങും ലഭിക്കാത്ത കുറഞ്ഞ നിരക്കിൽ 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ, വീനസ് ജംഗ്ഷൻ, കൊട്ടാരക്കര ആൻഡ് കിടക്കേ തെരുവ്.
2: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
3: Vishal Opticals, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. Lotus Road, Private Bus Stand, സമീപം പുലമൺ, കൊട്ടാരക്കര.

0: morning, Mojo.
1: യെസ് വി ആർ ബാക്ക് ഓൺ മോർണിംഗ് മോജോ. കൂടെയുള്ളത് ഞാനാണ് ആർ ജെ സുൽത്താനയാണ്. ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത് കുറച്ച് ജോബ് ഓപ്പർച്യൂണിറ്റീസുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റാണ്. യെസ്, അധ്യാപക ഒഴിവുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ്. എം ജി ഡി ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഫിസിക്സ്, ബോട്ടണി, സുവോളജി, ഹിന്ദി വിഷയങ്ങളിൽ താൽക്കാലിക അധ്യാപക ഒഴിവ് വന്നിട്ടുണ്ട്. യോഗ്യതയുള്ളവർ ഓഫീസുമായി ബന്ധപ്പെടുക. അതുപോലെ തന്നെ തേവന്നൂർ ഗവൺമെന്റ് എൽ പി സ്കൂളിൽ എൽ പി എസ് ടി തസ്തികയിലേക്ക് ദിവസം വേതനാടിസ്ഥാനത്തിൽ അധ്യാപകരെ ആവശ്യമുണ്ട്. യോഗ്യതയുള്ളവർ അസൽ സർട്ടിഫിക്കറ്റുമായി നാളെ 2 മണിക്ക് ഓഫീസിൽ ഹാജരാകേണ്ടതാണ്. അതുകൂടാതെ തന്നെ ഓയൂരിൽ കരിങ്ങന്നൂർ ഗവൺമെന്റ് യു പി സ്കൂളിൽ യു പി വിഭാഗത്തിൽ താൽക്കാലിക അധ്യാപക ഒഴിവുണ്ട്. യോഗ്യതയുള്ളവർ അസൽ സർട്ടിഫിക്കറ്റുമായി നാളെ ഉച്ചയ്ക്ക് 2 മണിക്ക് ഓഫീസിൽ എത്തേണ്ടതാണ്. അപ്പോൾ എന്തായാലും ജോബിനായി തിരഞ്ഞു നടക്കുന്നവർ, പ്രത്യേകിച്ച് അധ്യാപക ജോബിനുമായിട്ട് തിരഞ്ഞു നടക്കുന്നവർക്ക് എന്തായാലും നല്ലൊരു സന്തോഷമാകുന്ന ഒരു അപ്ഡേറ്റ് തന്നെയാണല്ലേ ഇപ്പോൾ കേട്ടത്. അപ്പോൾ ഇനിയും ഒരുപാട് അപ്ഡേറ്റ്സും കേൾക്കുവാനുണ്ട്, ഇനി ഒരുപാട് പാട്ടുകളും കേൾക്കുവാനുണ്ട്. മോർണിംഗ് മോജോയിലൂടെ സോ കീപ് ഓൺ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നമ്മുടെ ദിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. ഏപ്രിൽ 1 മുതൽ ജൂൺ 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ദിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷവാർത്ത, ദിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ദിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
2: പുതുപുത്തൻ പഠന രീതികൾ, വൈഫൈ കണക്റ്റഡ് ഡിജിറ്റൽ ക്ലാസ് മുറികൾ, അന്താരാഷ്ട്ര നിലവാരമുള്ള ഇംഗ്ലീഷ് സ്പീക്കിംഗ് ക്യാമ്പസ് തുടങ്ങിയ പ്രത്യേകതകളുള്ള കൊല്ലം ജില്ലയിലെ ഏക ഗ്ലോബൽ സ്കൂളിൽ നിങ്ങളുടെ കുട്ടികളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ. കോമ്പസ് ഗ്ലോബൽ സ്കൂൾ, വളകം.
3: പെരെ പാഡൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, നെടുമങ്ങാട്, നെയ്യാറ്റിൻകര, കൊട്ടാരക്കര, കരുനാഗപ്പള്ളി.
4: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
5: വിലക്കുറവും ഗുണമേന്മയും ഞങ്ങൾ നൽകുന്ന ഉറപ്പ്.
6: എല്ലാ വീട്ടാവശ്യങ്ങൾക്കും അൽജോ ഒപ്പമുണ്ട്.
7: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങേൽ ആൻഡ് ഉമ്മന്നൂർ.
8: അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.

0: morning, Mojo.
1: യെസ് വി ആർ ബാക്ക് ഓൺ മോർണിംഗ് മോജോ. കൂടെയുള്ളത് ഞാനാണ് ആർജെ സുൽത്താനയാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 9 മണി കഴിഞ്ഞു 41 മിനിറ്റ് ആയിരിക്കാണ്. ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത് ശബരിമല വിർച്വൽ ക്യൂ ബുക്കിങ്ങുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ്. മിഥുനമാസ പൂജകളുടെ ഭാഗമായി ശബരിമല ദർശനം നടത്താൻ ആഗ്രഹിക്കുന്നവർക്ക് വിർച്വൽ ക്യൂ വെബ്സൈറ്റ് വഴി സ്ലോട്ടുകൾ ബുക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഈ വരുന്ന ജൂൺ 14 വൈകിട്ട് 5 നട തുറക്കുന്നത്. അപ്പോൾ വെബ്സൈറ്റ് പറയാം, www.shabarimalaonline.org എന്ന വെബ്സൈറ്റ് ത്രൂ സ്ലോട്ടുകൾ ബുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഡേറ്റ് മറക്കേണ്ട, 14 വൈകിട്ട് 5 നട തുറക്കുന്നത്. അപ്പോൾ വെബ്സൈറ്റ് ഒന്നും കൂടി പറയുകയാണ്, www.shabarimalaonline.org എന്ന വെബ്സൈറ്റ് ത്രൂ ആണ് സ്ലോട്ടുകൾ ബുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ എന്തായാലും ഇനിയും ഒരുപാട് അപ്ഡേറ്റ്സും കാര്യങ്ങളും കേട്ടറിയുവാനുണ്ട് മോർണിംഗ് മോജോയിലൂടെ. അതിനു മുന്നായി കേൾക്കാം ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. വിമലഹൃദയ ഇംഗ്ലീഷ് മീഡിയം ആൻഡ് ലിറ്റിൽ ബഡ്സ് പ്ലേ സ്കൂളിലേക്ക് 2026-27 വർഷത്തിലേക്കുള്ള പ്ലേ സ്കൂൾ LKG UKG കൂടാതെ 1 മുതൽ 4 വരെയുള്ള ക്ലാസ്സുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു. വിമലഹൃദയ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, ലോട്ടസ് റോഡ്, മുളമൺ, കൊട്ടാരക്കര.
1: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
2: ഇനി അറിവും ആശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
1: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട്, ജീവകാരുണ്യ മാസിക, വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: morning mojo.
1: യെസ് വി ആർ ബാക്ക് ഓൺ മോർണിംഗ് മോജോ. കൂടെയുള്ളത് ഞാനാണ് ആർ ജി സുൽത്താനയാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 9 മണി കഴിഞ്ഞു 52 മിനിറ്റ് ആയിരിക്കണം. അപ്പോൾ എന്തായാലും ഇന്നത്തെ മോർണിംഗ് മോജോ വൈൻഡ് അപ്പ് ചെയ്ത് എനിക്ക് പോകേണ്ട സമയമായിരിക്കണം. അതിന് മുന്നായി നമ്മൾ ഇന്നത്തെ ദിവസത്തിൻ്റെ സ്പെഷ്യാലിറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. യെസ്, ഇന്ന് June 4 ആണ്. അന്താരാഷ്ട്ര ആക്രമണത്തിന് ഇരയായിട്ടുള്ള നിരപരാധികളായ കുട്ടികളുടെ ദിനം അഥവാ ഇൻ്റർനാഷണൽ ഡേ ഓഫ് ഇന്നസെൻറ്റ് ചിൽഡ്രൻ വിക്ടിംസ് ഓഫ് അഗ്രഷൻ എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. യുദ്ധവും അക്രമങ്ങളും മൂലം ശാരീരികമായും മാനസികമായും പീഡനങ്ങൾ അനുഭവിക്കുന്ന ലോകമെമ്പാടുമുള്ള കുട്ടികളുടെ അവകാശങ്ങളെക്കുറിച്ച് ബോധവൽക്കരണം നടത്തുന്നതിനായിട്ടാണ് ഐക്യരാഷ്ട്രസഭ ആചരിക്കുന്ന ഈ ഒരു ദിവസം. അപ്പോൾ ഈ ഒരു ദിവസത്തിലെ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ, കുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ, ഭയമില്ലാതെ ജീവിക്കാനും അതുപോലെ തന്നെ വിദ്യാഭ്യാസം നേടാനും ആരോഗ്യത്തോടെ വളരാനുമുള്ളത് എല്ലാ കുട്ടികളുടെയും അവകാശമാണ് എന്ന് അവരെയും എല്ലാവരെയും ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടും ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടുമാണ് ഈ ഒരു ദിവസം നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത് പോലും. അപ്പോൾ ഇനിയും ഒരുപാട് കാര്യങ്ങൾ കേട്ടറിയുവാനുണ്ട്. ഇനിയും ഒരുപാട് പ്രോഗ്രാംസ് ബാക്ക് ടു ബാക്ക് ആയിട്ട് നമുക്ക് കേൾക്കുവാനുണ്ട്. ഒരുപാട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകളും കേൾക്കാനുണ്ട് ഇന്നത്തെ ആസ്ട്രിയ എഫ് എം 90 ഓരോ പ്രോഗ്രാംസിലൂടെ. അപ്പോൾ എന്തായാലും ഇന്നത്തെ മോർണിംഗ് മോജോ വൈൻഡ് അപ്പ് ചെയ്ത് എനിക്ക് പോകേണ്ട സമയമായിരിക്കാണ്. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആസ്ട്രിയ എഫ് എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ആൻഡ് ഇറ്റ്സ് മീ ആർ ജി സുൽത്താന സൈനിങ് ഓഫ്.

0: ആശ്രയ എഫ് എം സ്റ്റേഷനിൽ നിന്നും 10 മണിക്ക് പുറപ്പെടേണ്ട റേഡിയോ വണ്ടി സ്റ്റേഷൻ വിട്ടു പോകേണ്ടതാണ്.
1: ഹേ ഹലോ, ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു റേഡിയോ വണ്ടി. കൂടിയുള്ളത് ആർജെ ശ്രീശാന്താണ്. അപ്പോൾ റേഡിയോ വണ്ടി സമയമാണ്. റേഡിയോ വണ്ടി നിങ്ങളുടെ പ്രോഗ്രാമാണ്, നിങ്ങളാകുന്ന നല്ലവരെ ജനങ്ങളുടെ ശബ്ദമാണ്. അപ്പോൾ നമ്മുടെ റേഡിയോ വണ്ടി ജനങ്ങളുടെ അടുത്തെത്തി സന്തോഷത്തിലൊക്കെ പങ്കുചേർന്ന് വിശേഷങ്ങളൊക്കെ ചോദിച്ചറിയുന്ന നിങ്ങളുടെ സ്വന്തം ആശ്രയ എഫ് എം 90 ഒരു പബ്ലിക് ഇന്ററാക്റ്റീവ് പ്രോഗ്രാമാണ്. അങ്ങനെ നമ്മൾ ഇന്ന് എത്തി നിൽക്കുന്നത് നമ്മുടെ സ്വന്തം കൊട്ടാരക്കര ഗണപതി അമ്പലത്തിന്റെ തൊട്ടരികിലാണ്. അപ്പോൾ ഇന്നും റേഡിയോ വണ്ടിയിലൂടെ ഒരുപാട് മനുഷ്യരെയും അവരുടെ അനുഭവങ്ങളും അതിലുപരി നല്ല നല്ല അഭിപ്രായങ്ങളും കേൾക്കാറുണ്ടല്ലേ. അപ്പോൾ ഇന്ന് വ്യത്യസ്തമായിട്ട് ആരൊക്കെയാണ് റേഡിയോ വണ്ടിയിൽ പരിചയപ്പെടാൻ പോകുന്നത് എന്ന് നമുക്ക് കേട്ടറിയാം. സോ കീപ് ഓൺ ലിസണിംഗ് റേഡിയോ വണ്ടി ഓൺ ആശ്രയ എഫ് എം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
2: ചന്ദ്രിക ചാർത്തിയ ജോഡികൾ, പെൺ ചന്ദ്രിക.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നമ്മുടെ ഡിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. ഏപ്രിൽ 1 മുതൽ ജൂൺ 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ഡിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷവാർത്ത, ഡിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
2: നിങ്ങളുടെ കുട്ടികൾക്ക് മികച്ച വിദ്യാഭ്യാസം നൽകുന്ന 32 വർഷത്തെ പാരമ്പര്യമുള്ള കൊട്ടാരക്കര MGM റെസിഡൻഷ്യൽ പബ്ലിക് സ്കൂളിൽ 2026-27 വർഷത്തിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. പരിചയസമ്പന്നരായ അധ്യാപകരും റോബോട്ടിക്സ്, ജർമ്മൻ ലാംഗ്വേജ്, സ്വിമ്മിംഗ് തുടങ്ങി നിരവധി പാഠ്യേതര പരിശീലനങ്ങളും, കൂടാതെ ആധുനിക ലാബുകൾ, മികച്ച ഹോസ്റ്റൽ, സുരക്ഷിത വാഹന സൗകര്യം, ഒപ്പം പ്ലസ് 1 വിദ്യാർത്ഥികൾക്കായ എൻട്രൻസ് കോച്ചിങ്ങോട് കൂടിയ ഇന്റഗ്രേറ്റഡ് ക്ലാസുകളും ഇവിടെ ലഭ്യമാണ്.
3: MGM റെസിഡൻഷ്യൽ പബ്ലിക് സ്കൂൾ, കൊട്ടാരക്കര.

0: Yes, once again we are back on Radio 1D with me RJ ശ്രീശാന്ത് ഓണാശ്രയ FM 90 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം. അപ്പൊ നമ്മൾ അങ്ങനത്തെ നമ്മുടെ സ്വന്തം കൊട്ടാരക്കര ഗണപതി അമ്പലത്തിന്റെ തൊട്ടരികിലെത്തിയുന്ന ഒരുപാട് നല്ല മനുഷ്യരെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. തൊട്ടടുത്തൊരു ചേട്ടനുണ്ട്, ചേട്ടനെ ഒന്ന് പരിചയപ്പെടാം. ചേട്ടാ പേരെങ്ങനെയാണ്?
1: പേര് പ്രകാശ്.
0: പ്രകാശ്, പ്രകാശ് ചേട്ടാ വീട് അടുത്തന്നെയാണോ?
1: വീട് അടൂരാണ്, വർക്ക് ചെയ്യുന്ന കോട്ടയം മെഡിക്കൽ കോളേജിൽ.
0: ഓക്കെ, അടൂരാണ്. അപ്പൊ കോട്ടയത്ത് വരുവാണ്?
1: കോട്ടയത്ത് വരും.
0: ഓക്കെ ശരി. അപ്പൊ വീട്ടിൽ ആരൊക്കെയുണ്ട്?
1: വീട്ടില് ഇപ്പം എന്റെ വൈഫ്, രണ്ട് കുഞ്ഞുങ്ങള്.
0: എല്ലാരും ഹാപ്പി ആയിട്ട് പോകുന്നു?
1: എല്ലാരും ഹാപ്പി ആയിട്ട് പോകുന്നു.
0: മക്കളുടെ ഒക്കെ പേരെന്താണ്?
1: പേര് അഭിഷേക, അദ്വിക.
0: ഓക്കെ, അപ്പം എന്താ ചെയ്യുന്ന ചേട്ടൻ?
1: ഞാൻ മെഡിക്കൽ കോളേജിൽ ടെക്നിക്കൽ സ്റ്റാഫാ, ലിഫ്റ്റ് ഓപ്പറേറ്റർ.
0: ഓക്കെ, ലിഫ്റ്റ് ഓപ്പറേറ്റർ വർക്ക് ചെയ്തോണ്ടിരിക്കാണ്. കോട്ടയം മെഡിക്കൽ കോളേജ് ആണോ?
1: കോട്ടയം മെഡിക്കൽ കോളേജ്.
0: ശരി, ജോലിയൊക്കെ എങ്ങനെ പോകുന്നുണ്ട്?
1: കുഴപ്പമില്ല, നല്ലതായിട്ട് പോകുന്നുണ്ട്.
0: ഓക്കെ ശരി. അപ്പോഴേ, ലൈഫിലെ ഏറ്റവും വലിയ ആഗ്രഹം എന്താ?
1: ലൈഫിലെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഒരു ജോലി നേടണമെന്നായിരുന്നു. ഗവൺമെന്റില് ജോലി വേണമെന്നായിരുന്നു, അത് നേടിയെടുത്തു. പിന്നെ കുടുംബം, കാര്യങ്ങളൊക്കെ.
0: സാധാരണ ചില ആൾക്കാർക്ക് ഈ ആഗ്രഹമൊക്കെ ചോദിക്കുമ്പോൾ വിദേശത്ത് പോകണം, അതുപോലെ എന്താണ് മക്കളും ഭാര്യയൊക്കെ ആയിട്ട് ഒന്ന് കറങ്ങാൻ പോകണം, ലൈഫ് ഒന്ന് എൻജോയ് ചെയ്യണം, ചില്ലാക്കണം എന്നൊക്കെയാണ് ഓരോ ആൾക്കാർ പറയുന്നത്. അതാണ് ചോദിച്ചത്, അങ്ങനെ എന്തെങ്കിലും ആഗ്രഹം ഉണ്ടോ എന്ന്?
1: ആ, വെളിയിലെങ്ങാനൊക്കെ ഒന്ന് പോകണമെന്നൊക്കെ ആഗ്രഹങ്ങളുണ്ട്, വിസിറ്റിംഗ് എന്നുള്ള രീതി.
0: ഓക്കെ, അത് ആഗ്രഹമില്ലാത്ത ആർക്കാണല്ലേ?
1: അതെ അതെ,
0: തീർച്ചയായിട്ടും. ഇപ്പൊ ഞങ്ങളൊക്കെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് യാത്രകൾ ചെയ്യണമെന്നാണല്ലേ. അപ്പൊ എന്തായാലും ഒരുപാട് മനുഷ്യരുടെ ആഗ്രഹമാണ് യാത്ര ചെയ്യണമെന്ന്. അപ്പൊ ചേട്ടനോ തന്നെ ആഗ്രഹം. സോ അപ്പൊ എന്തായാലും എല്ലാം നടക്കട്ടെ. ചേട്ടനോട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി ചോദിക്കാനുണ്ട്. സോ ആരെങ്കിലും പോകേണ്ട, കേട്ടുകൊണ്ട് ഇരുന്നോളൂ. റേഡിയോ 1D വിത്ത് മീ RJ ശ്രീശാന്ത്, ഓണാശ്രയ FM 90 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. വേനൽക്കാലം കഴിഞ്ഞെത്തുന്ന കാലവർഷത്തെ വരവേൽക്കാൻ നമുക്ക് തയ്യാറെടുക്കാം. മഴയ്ക്കൊപ്പം എത്തും മാറാ രോഗങ്ങളും, അതിനാൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ മുൻകൂട്ടി ആരംഭിക്കാം. വീടും പരിസരവും ശുചിയാക്കുക, മാലിന്യ സംസ്കരണത്തിൽ ശ്രദ്ധ പുലർത്തുക, കൊതുകുകൾക്ക് പെറ്റുപെരുക്കാനുള്ള സാഹചര്യം ഇല്ലാതാക്കുക, കിണറുകളും ജലാശയങ്ങളും വൃത്തിയാക്കുക, ശുദ്ധമായ കുടിവെള്ളത്തിനുള്ള സാഹചര്യം സൃഷ്ടിക്കുക. രോഗപ്രതിരോധ പ്രവർത്തനം നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് മഴയെത്തും മുമ്പേ ശുചിത്വം ഉറപ്പാക്കാം, സുരക്ഷ ഉറപ്പാക്കി മഴക്കാലം ആസ്വദിക്കാം.

0: Yes, once again we are back on Radio 1T with me, RJ Srishant, on Ashraya FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. അപ്പൊ നമ്മൾ അങ്ങനെ നമ്മുടെ ഗണപതി അമ്പലത്തിന്റെ തൊട്ടരയിലെത്തി. നമ്മുടെ അടൂർ സ്വദേശിയായ പ്രകാശ് ചേട്ടനോട് ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സോ ചേട്ടനോട് കുറച്ച് കാര്യങ്ങൾ കൂടി ചോദിക്കാറുണ്ട്. അപ്പൊ ചേട്ടാ, ഇപ്പൊ എത്ര വയസ്സായി?
1: ഇപ്പൊ 43 വയസ്സ്.
0: വയസ്സ് പറയാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നോ?
1: പോയില്ല,
0: ഒരു കുഴപ്പമില്ല. 43 വയസ്സായി. അപ്പൊ ഈ 43 വയസ്സിലെ ലൈഫിലൂടെ പഠിച്ച ഒരു പാഠം എന്തായിരിക്കും, ഒരു ലെസൺ എന്തായിരിക്കും
1: ലൈഫിലൂടെ? ജീവിതത്തെ കൂടെ പഠിച്ചെന്ന് പറഞ്ഞാൽ നമ്മള് എന്തെങ്കിലും ഒരു സ്ഥാനത്തെത്തുക എന്നുള്ളത്. അല്ലാതെ ഇങ്ങനെ പോയിട്ട് കാര്യങ്ങളില്ലല്ലോ. നമുക്ക് ഒരു നില വേണമല്ലോ, ഉറച്ച
0: ഒരു ഗോ വിത്ത് ദ ഫ്ലോ. ഒഴുക്കിനൊത്തും പോയിട്ട് കാര്യമില്ല, നമ്മൾ എവിടെയെങ്കിലും എത്തി പിടിച്ച് കയറണം അല്ലേ.
1: അത് എവിടെയെങ്കിലും ഒക്കെ നമ്മള് ഉറച്ച നിക്കണം. നമ്മളെ കുടുംബങ്ങളും ജീവിതം നല്ല രീതിയിൽ സേഫ് ആയിട്ട് കൊണ്ടുപോകണ്ടേ?
0: തീർച്ചയായിട്ടും. ഓക്കെ. അപ്പൊ ചേട്ടാ, ഞാൻ ഇങ്ങനെ റേഡിയോ വണ്ടി പരിചയപ്പെടുമ്പോഴേ ഒരുപാട് ആൾക്കാരെ ഇങ്ങനെ ഓരോ ചോദ്യങ്ങളൊക്കെ ചോദിച്ച് എന്താണെന്ന് ചെറുതായിട്ട് പറ്റിക്കാറൊക്കെ ഉണ്ട്. അപ്പൊ ഒരു ചെറിയ ചോദ്യം ചോദിക്കട്ടെ, ഉത്തരം പറയോ?
1: നോക്കട്ടെ,
0: ഉത്തരം പറയോ?
1: നോക്കട്ടെ, പറ്റി.
0: ഓക്കെ. അപ്പൊ ചേട്ടാ, മൂണിനെ ഷേക്ക് ചെയ്യാൻ പറ്റുന്ന ആളെ നമ്മൾ എന്ത് വിളിക്കും? ഞാൻ കഴിഞ്ഞ ദിവസം ചോദിച്ച ചോദ്യമാണ്, ആർക്കും അതിന്റെ ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. അതാണ് ഇന്ന് ചോദിക്കുന്നത്
1: കേട്ടോ.
0: ചേട്ടൻ അഗാധമായ ചിന്തയിലാണ്, ആലോചന അല്ലെ. കിട്ടുന്നുണ്ടോ ഉത്തരം?
1: കിട്ടുന്നില്ല, പെട്ടെന്ന് കിട്ടത്തില്ല,
0: പെട്ടെന്ന് അവിടെ കിട്ടുന്നില്ല. ലോ ലെവൽ ചിന്തിച്ചാൽ മതി, വലിയ ടെക്നിക്കൽ അങ്ങനെ ലോജിക് ആൻസർ ചിന്തിക്കണ്ട.
1: പ്രകൃതി.
0: ഞാൻ ഉത്തരം പറഞ്ഞിട്ടെ, ചന്ദ്രശേഖർ.
1: അത് ശരി,
0: കൊള്ളാല്ലേ. ശരി ശരി. ഓക്കെ ചേട്ടാ. അപ്പൊ എന്തായാലും ഇതിന് ഉത്തരം ആരും പറയുന്നില്ല. എന്താണ് ആരും പറയുന്നത് ഞാൻ ആലോചിക്കുമായിരുന്നു കേട്ടോ. ശരി, അപ്പൊ കുഴപ്പമില്ല. അപ്പൊ എന്തായാലും ചേട്ടാ, സന്തോഷം എന്ന് പരിചയപ്പെട്ടതിൽ. ജീവിതമൊക്കെ ഇതിനേക്കാൾ മനോഹരമായിട്ട് പോട്ടെ
1: കേട്ടോ.
0: ഓക്കെ. അപ്പൊ നമ്മളങ്ങനെ നമ്മുടെ സ്വന്തം കൊട്ടാരക്കര ഗണപതി അമ്പലത്തിന്റെ തൊട്ടരികിലെത്തി ഒരുപാട് നല്ല മനുഷ്യരെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ പരിചയപ്പെട്ടത് അടൂർ സ്വദേശിയായ പ്രകാശ് ചേട്ടനാണ് കേട്ടോ. അതേ ഇതുപോലെ ഇനിയും ഒരുപാട് പേരിലേക്ക് പോണം, ഒരുപാട് പേരുടെ വിശേഷങ്ങൾ കേൾക്കണം. സോ കീപ് ഓൺ ലിസണിംഗ് റേഡിയോ 1T വിത്ത് മീ, RJ ശ്രീശാന്ത്, ഓൺ ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നമ്മുടെ ദിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. ഏപ്രിൽ 1 മുതൽ ജൂൺ 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ദിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷ വാർത്ത, ദിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ദിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: Yes, once again we are back on Radio 1D with me, RJ Srishant, on Ashraya FM 90, Nadinuppam, Nattarkuppam. അപ്പൊ നമ്മളങ്ങനെ നമ്മുടെ സ്വന്തം കൊട്ടാരകര ഗണപതി അമ്പലത്തിന്റെ തൊട്ടരികിലെത്തി നിന്ന് ഒരുപാട് നല്ല മനുഷ്യരെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. തൊട്ടടുത്തൊരു ചേട്ടനുണ്ട്, ചേട്ടനെ ഒന്ന് പരിചയപ്പെടാം. ചേട്ടാ പേര് എങ്ങനെയാണ്?
1: രവീന്ദ്രൻ.
0: രവീന്ദ്രൻ, രവീന്ദ്രൻ ചേട്ടാ വീടടുത്തന്നെയാണോ?
1: പള്ളിക്കൽ.
0: പള്ളിക്കലാണ്. ഓക്കെ, വീട്ടിൽ ആരൊക്കെയുണ്ട്?
1: രണ്ട് ആമ്പിള്ളേര്, മരുമക്കൾ രണ്ട്, പിന്നെ കൊച്ചുമക്കൾ നാല്.
0: എല്ലാരും ഹാപ്പി ആയിട്ട് പോകും?
1: ഹാപ്പി ആയിട്ട് പോകും.
0: നാല് കൊച്ചുമക്കളൊക്കെ ഉണ്ട്. കൊച്ചുമക്കളുടെ ഒക്കെ പേരെങ്ങനെയാ?
1: ഇരട്ട. ഒരു മോന്റെ ഇരട്ട ഇതായിരിക്കും, മൂത്ത മോന്റെ ഈ കൊച്ചു.
0: ഓക്കെ, കൊച്ചുമക്കളുടെ ഫോട്ടോ ഒക്കെ വണ്ടിയിലുണ്ടല്ലേ?
1: ഉണ്ടല്ലോ.
0: ശരി, അപ്പൊ എന്ത് ചെയ്യാൻ ചോദിക്കുന്നില്ല, ഓട്ടോറിക്ഷ തൊഴിലാളിയാണ്. ശരി, അപ്പൊ എത്ര നാട്ടിൽ ഓട്ടോ മേഖലയിലുണ്ട്?
1: ഇപ്പം 6 വർഷം കൊണ്ട്. ഇതാ വലിയ വണ്ടിയല്ലായിരുന്നു, ബസ്സിലായിരുന്നു, ഇപ്പം ഓട്ടോ തൊഴിലാ.
0: ഈ വലിയ വണ്ടി എന്തുകൊണ്ടാണ് ഈ ചെറിയ വണ്ടിയിലേക്ക് തിരിഞ്ഞത്?
1: ഇപ്പം പ്രായം ഒരുപാടായില്ലേ, ഇനിയിപ്പം വലിയ വണ്ടി ഒന്നും പാടാം. 63 വയസ്സായി.
0: ശരി ശരി, ഓക്കെ. അപ്പൊ എന്തായാലും പ്രായതിക്ക് മൂലം കുറച്ച് നമ്മൾ ഇനി എന്താണ് വലിയ വണ്ടി ഓടിക്കുന്നില്ല, ചെറിയ വണ്ടിയൊക്കെ ആയിട്ട് നമുക്ക്
1: കാറുമായിട്ടൊക്കെ പോകുന്നുണ്ട്. എയർപോർട്ടും കാറുണ്ട്, എയർപോർട്ടും ഒക്കെ പോകുന്നുണ്ട്. പിന്നെ ഇതുണ്ട്, പിന്നെ സ്കൂൾ ഓട്ടോ ഒക്കെ ഉണ്ട്, അതുകൊണ്ട് പിടിച്ചിരിക്കുന്നു.
0: ഓക്കെ ശരി. അപ്പോഴേ ഈ ഓട്ടോ തൊഴിലാളികളുടെ ഏറ്റവും വലിയൊരു ഗുണം എന്താണെന്നറിയോ?
1: ഓട്ടോ തൊഴിലാളികൾ എന്തോ നമ്മള് ഇപ്പം തന്നെ ഇത് നഷ്ടമാണ്. എന്താ വെച്ചാ ഡീസല് ദിവസവും ഇന്നും കൂടി, ദിവസവും വില കൂടിക്കൊണ്ടിരിക്കും. ഇപ്പൊ ഇത് പണ്ട് ഇത് പ്രയോജനമായിരുന്നു നമുക്ക്. ഇതും കൊണ്ടിറങ്ങിയാൽ നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ എല്ലാം നടക്കും.
0: ഇപ്പൊ കുറച്ച് ബുദ്ധിമുട്ടാണല്ലേ?
1: ഇപ്പൊ ബുദ്ധിമുട്ടാണ്. ഡീസലൊക്കെ പിന്നെ 100 രൂപയ്ക്ക് 1 ലിറ്റർ പോലും കിട്ടത്തില്ല, 108 രൂപയായി. ഇന്നെങ്ങനെ ഇത് കൊണ്ടൊക്കെ?
0: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. എന്തായാലും ഓട്ടോ മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാവരുടെയും പരാതി ഇതാണ്, ഒരുപാട് ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്തായാലും ഇഷ്യൂസ് ഒക്കെ ഉടനെ തന്നെ മാറട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സോ എന്തായാലും നമ്മൾ അങ്ങനെ നമ്മുടെ ഗണപതി അമ്പലത്തിന് തൊട്ടരികിലെത്തി. നമ്മുടെ രവീന്ദ്രൻ ചേട്ടനോട് ഇങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സോ ചേട്ടനോട് കുറച്ച് കാര്യങ്ങൾ കൂടി ചോദിക്കാനുണ്ട്. അപ്പൊ ആരും എങ്ങ് പോകേണ്ട, കേട്ടുകൊണ്ടിരുന്നുള്ളൂ റേഡിയോ 1D വിത്ത് മീ, RJ ശ്രീശാന്ത്, ഓൺ ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: യു ആർ ലിസണിംഗ് ടു ആസ്ട്രേലിയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
2: വിശ്വസ്തതയുടെ വേഗതയുമായി 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ. ഏറ്റവും പുതിയ മോഡൽ സ്മാർട്ട് ഫോണുകൾ, മികച്ച ലാപ്ടോപ്പ് മൊബൈൽ സർവീസുകൾ, അതും മറ്റെങ്ങും ലഭിക്കാത്ത കുറഞ്ഞ നിരക്കിൽ. 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ, വീനസ് ജംഗ്ഷൻ, കൊട്ടാരക്കര ആൻഡ് കിടക്കേത്തെരുവ്.

0: Yes, once again we are back on Radio 1T with me, RJ Srishant, on Astraya FM 90, Nadinuppum, Nattarukuppum. Appo nammal angarde nammude sondam kottarakara Ganapathi ambalathinte pottarilethi nammude Ravindran Chettanodu ingane varthane parayundirikkana. So Chettanodu korchu kaaryangal koodi chodikkirunde. Appo Chetta, appo etra varshamayi driving field lundu?
1: Njan 84 license eduthe, 84 annu otte kochu vandi odichu thodangi, 84 edutha annu otte kochu jeep Tata Summa ingane ayi അതൊക്കെ കഴിഞ്ഞ് പ്രൈവറ്റ് ബസ്സിൽ കയറി. പ്രൈവറ്റ് ബസ് 3 വർഷം ഓടി. പിന്നെ കൊച്ചു കൊച്ചു വണ്ടികളാണ്, കാറും ഓട്ടോയും എല്ലാം. ഇത് എട്ടാമത്തെ ഓട്ടോ ആണോ? എട്ടാമത്തെ ഓട്ടോ.
0: ഓക്കെ, അപ്പൊ ഞാൻ പരിചയപ്പെട്ടതിൽ ഏറ്റവും പരിചയ സമ്പത്തുള്ള ഒരു ഡ്രൈവറിനാണ് ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്.
1: വണ്ടിയാ ഇത്, ഇപ്പം 10 കൊല്ലമായി ഇതെടുത്തിട്ട്. ഇനിയിപ്പോ അടുത്ത ഈ 9 മാസം ടെസ്റ്റാ.
0: ഓക്കെ, ശരി ശരി. അപ്പൊ അങ്ങനെ ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ് ആണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇത്രയും നാളത്തെ എക്സ്പീരിയൻസിൽ നമ്മുടെ ഇന്നത്തെ നാട്ടിലെ ഡ്രൈവേഴ്സിനോട് എന്താ പറയാനുള്ളത്? എങ്ങനെയാണ് ഒരു നല്ല ഡ്രൈവർ റോഡിൽ പെരുമാറേണ്ടത്?
1: നല്ല രീതിയിൽ നമ്മളെ വണ്ടി സൂക്ഷിച്ച് ഓടിക്കുക. നമുക്ക് ഇത്രയും നാൾ ഒരു പോറലോ പോലും, ഞാൻ ഇത്രയും വർഷം കൊണ്ട് വണ്ടി ഒരു പോറലോ, നമ്മളെ ആ രീതി ആ വണ്ടി ഓടിക്കും. എന്നുവെച്ചാൽ ഇത്രയും നാൾ ഒരു എനിക്കൊരു പോറലോ പോലും സംഭവിച്ചിട്ടുമില്ല. നമ്മൾ സൂക്ഷിക്കുന്ന രീതി, നമ്മൾ തന്നെയല്ല മേ ഇരിക്കുന്ന ദൈവവും നമുക്കൊരു ഇത് തരുന്നു, അതിൻ്റെ ഒരു ഐ. പിന്നെ ഒരുപാട് അഹങ്കാരം പിള്ളേരുണ്ട്, ഇപ്പോൾ ഇറങ്ങുന്ന ഒരുപാട് പിള്ളേരുണ്ട്, അഹങ്കാരം പിടിച്ച പിള്ളേരുണ്ട്. നമ്മൾ ആ രീതിയൊന്നും അല്ല. ഇത്രയും നാൾ എനിക്കൊരു പോറലോ പോലും ഉണ്ടായിട്ടില്ല. ഞാൻ ഇത്രയും വർഷം കൊണ്ട് വണ്ടി ഓടിക്കുന്നു, എല്ലാ വണ്ടിയും ട്രെയിനും പ്ലെയിനും ഒഴിച്ച് ബാക്കിയെല്ലാം ഓടിച്ചു.
0: ഓക്കെ, ശരി ശരി. അപ്പൊ എന്തായാലും ഇത്രയും നാളും ഒരു ആപത്തും കൂടാതെ ദൈവം കാത്തുരക്ഷിച്ചു. അപ്പൊ ഇതുപോലെ എന്നും ഒരു ആപത്തും കൂടാതെ മുൻപോട്ട് ജോലി ചെയ്യാൻ സാധിക്കട്ടെ.
1: സാധിക്കട്ടെ,
0: തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും ചേട്ടാ, ഇന്ന് സന്തോഷം പരിചയപ്പെട്ടതിൽ, ജീവിതമൊക്കെ ഇതിനേക്കാൾ മനോഹരമായിട്ട് പോരാട്ടോ.
1: ഓക്കെ ഓക്കെ
0: ഓക്കെ. അപ്പൊ നമ്മളങ്ങനത്തെ നമ്മുടെ സ്വന്തം കൊട്ടാരക്കര ഗണപതി അമ്പലത്തിന്റെ തൊട്ടരികിലെത്തി നിന്ന് ഒരുപാട് നല്ല മനുഷ്യരെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പരിചയപ്പെട്ടത് ഓട്ടോറിക്ഷ തൊഴിലാളിയായ രവീന്ദ്രൻ ചേട്ടനെയാണ് കേട്ടോ. ഇതുപോലെ ഇനിയും ഇനിയും ഒരുപാട് പേരിലേക്ക് പോകണം, ഒരുപാട് പേരുടെ വിശേഷങ്ങൾ കേൾക്കണം. സോ കീപ് ഓൺ ലിസണിംഗ് റേഡിയോ 1T വിത്ത് മീ ആർ ജെ ശ്രീശാന്ത് ഓൺ ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നമ്മുടെ ഡിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. ഏപ്രിൽ 1 മുതൽ ജൂൺ 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ഡിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷവാർത്ത, ഡിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: കരുതലോടെ കാലവർഷത്തെ വരവേൽക്കാം. മഴവെള്ളം സുഗമമായി ഒഴുകിപ്പോകാൻ ഓടകളും കനാലുകളും മഴയ്ക്ക് മുൻപ് തന്നെ മാലിന്യങ്ങൾ നീക്കി വൃത്തിയാക്കുക. കാറ്റിലും മഴയിലും ഒടിഞ്ഞു വീഴാൻ സാധ്യതയുള്ളതോ വീടിനോ പവർ ലൈനുകൾക്കും മുകളിലേക്ക് നിൽക്കുന്നതോ ആയ മരച്ചില്ലകൾ സുരക്ഷിതമായി വെട്ടിമാറ്റുക. വീടിനകത്തും പുറത്തുമുള്ള ഇലക്ട്രിക് വയറിങ്ങുകൾ സുരക്ഷിതമാണ് എന്ന് ഉറപ്പാക്കുക. മാത്രമല്ല ടോർച്ച്, പവർ ബാങ്ക്, ഒരു ഫസ്റ്റ് എയ്ഡ് കിറ്റ്, സ്ഥിരമായി കഴിക്കുന്ന മരുന്നുകൾ എന്നിവ ഉൾപ്പെടുന്ന ഒരു എമർജൻസി കിറ്റ് എപ്പോഴും കയ്യിൽ കരുതുക. ചിരട്ട, പ്ലാസ്റ്റിക് കപ്പുകൾ, ടയറുകൾ എന്നിവയിൽ വെള്ളം കെട്ടിക്കിടക്കാൻ അനുവദിക്കരുത്. ആഴ്ചയിലൊരിക്കൽ ഡ്രൈഡേ ആചരിച്ച് പകർച്ചവ്യാധികൾ തടയുക. മാത്രമല്ല കിണറുകളിലെ വെള്ളം മലിനമാകാൻ സാധ്യതയുള്ളതിനാൽ മുൻകരുതലായി ക്ലോറിനേഷൻ നടത്തുക. തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രം കുടിക്കാൻ ഉപയോഗിക്കുക. മഴക്കാലത്ത് റോഡുകളിൽ അപകട സാധ്യത കൂടുതലാണ്. അതിനാൽ വാഹനങ്ങളുടെ ബ്രേക്ക്, ടയറിന്റെ ഗ്രിപ്പ്, വൈപ്പർ ബ്ലേഡുകൾ എന്നിവ കൃത്യമായി പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. കൂടാതെ മണ്ണിലും വെള്ളത്തിലും ഇറങ്ങി ജോലി ചെയ്യുന്നവർ നിർബന്ധമായും ആരോഗ്യ പ്രവർത്തകരുടെ നിർദ്ദേശപ്രകാരം പ്രതിരോധ മരുന്നുകൾ മുൻകൂട്ടി കഴിക്കുക. കൂടുതൽ മഴയും തണുപ്പും ഏൽക്കാത്ത, കാറ്റിനെ പ്രതിരോധിക്കുന്ന സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് വളർത്തുമൃഗങ്ങളുടെ കൂട് മാറ്റുകയോ അവയെ സുരക്ഷിതമാക്കുകയോ ചെയ്യുക. ഒപ്പം തന്നെ ഔദ്യോഗിക കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ എപ്പോഴും ശ്രദ്ധിക്കുക. മാത്രമല്ല KCB, ഡിസാസ്റ്റർ മാനേജ്മെന്റ് സ്കോഡ് തുടങ്ങിയവയുടെ എമർജൻസി നമ്പറുകൾ ഫോണിൽ സേവ് ചെയ്തു വയ്ക്കുക. ഓർക്കുക, ചെറിയൊരു ജാഗ്രത വലിയൊരു സുരക്ഷിതത്വമാണ്.

0: Yes, once again we are back on Radio 1D with me, RJ Srishant, on Astraya FM 19, Adinuppum, Nattarukuppum. Appo nammal angarthe nammude sondam kottaragara Ganapathi ambalathinte thottarilethi innu oru paadu nalla manushyare ingane parichayappettondirikkukayanu. Dei thottaduthoru kootukarundu. Onnu parichayappedam, endanu peru?
1: Ente peru Google.
0: Google, Google veedu aduthaneyano?
1: Ente veedu Ochira.
0: Ochiralaanu. Okay, veettil aarukkundu?
1: Ente veettu achana ammaye aniyan.
0: Aniyanokke endha cheyyunne?
1: Aniyan degree kayinnu ippo PSC nokkikondirikkukayanu.
0: Okay, sari. Appo nammude Google endha cheyyunne?
1: Ippo IT fieldil work cheyyunnu.
0: IT കമ്പനിയിലാണ്. ഓക്കെ, എങ്ങനെ പോകുന്നു ജോലിയൊക്കെ?
1: കുഴപ്പമില്ല, നല്ല മടുപ്പാണ്.
0: ഈ IT ഫീൽഡ് വർക്ക് ചെയ്യുന്നവർക്ക് ഒരു ഏറ്റവും വലിയ പ്രത്യേകത, അവർക്ക് ഇഷ്ടമൊക്കെ ആയിരിക്കും, പക്ഷെ ഈ ഒരിടത്ത് തന്നെ ഇരുന്ന് ജോലി ചെയ്യുന്നത് ഒരു വലിയൊരു മടുപ്പായിട്ട് പിന്നെ ഫീൽ ചെയ്യാറുണ്ടല്ലേ? ഇഷ്ടമാണ് ആക്ച്വലി ഈ സെക്ടർ. ഇഷ്ടമാണ്?
1: ആ ഇഷ്ടമാണ്, പിന്നെ സാലറി ഉള്ളതുകൊണ്ട് ഇങ്ങനെ.
0: തീർച്ചയായിട്ടും എനിക്ക് ഇഷ്ടം അല്ലെങ്കിൽ പോലും നല്ല അട്രാക്റ്റീവ് സാലറി കാണുമായിരിക്കും, അതുകൊണ്ട് പിന്നെ ഇഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ടൊക്കെ പോയിക്കൊണ്ടിരിക്കല്ലേ.
1: അതെ അതെ.
0: ശരി, അപ്പം എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ഫീൽഡൊക്കെ ചൂസ് ചെയ്തത്?
1: പ്ലസ് ടുവില് കമ്പ്യൂട്ടർ സയൻസ് ആയിരുന്നു എടുത്ത്, പിന്നെ ആ ഒരു ഫീൽഡുമായിട്ട് അങ്ങ് പൊരുതി അങ്ങ് പോയി.
0: ശരി, അപ്പൊ പ്ലസ് ടു കമ്പ്യൂട്ടർ സയൻസ് ആയതുകൊണ്ട് പിന്നെ ആ ഒരു ഫീൽഡ് നമ്മൾ അങ്ങ് പിടിക്കാം, മുമ്പോട്ട് അതങ്ങ് പിടിക്കാം. ഇനി വേറെ സെക്ടറിൽ പോയിട്ട് കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല, ഇത്രത്തോളം കഷ്ടപ്പാട് മതി എന്ന് കരുതി അല്ലേ? ശരി, ഓക്കെ. അപ്പൊ ലൈഫിൽ ഏറ്റവും വലിയ ആഗ്രഹം എന്താ?
1: ലൈഫിൽ ട്രാവൽ ചെയ്യണം, അതൊക്കെ തന്നെ.
0: അത്രയൊക്കെ തന്നെ ഉള്ളു?
1: അതെ.
0: ഓക്കെ, ട്രാവൽ ചെയ്യണമെന്ന് മാത്രം ആഗ്രഹമുള്ളു, അത് ഒട്ടുമിക്ക എല്ലാ ചെറുപ്പക്കാരുടെ ആഗ്രഹമാണ്. ഏതെങ്കിലും സ്പെസിഫിക് പ്ലേസ് ഉണ്ടോ പോകാൻ ആഗ്രഹമുള്ളത്?
1: ലഡാക്ക്.
0: ലഡാക്ക്, ഓക്കെ. സഞ്ചാരികളുടെ പറദീസയായ ലഡാക്കിൽ പോകണം അല്ലേ? പോകാൻ ഇതുവരെ അവസരം ഉണ്ടായിട്ടില്ല.
1: ഇല്ല, പോകണം.
0: പോണെങ്കിലും ഒരു ബൈക്ക് എടുത്ത് ചുമ്മാതെ പോകാൻ പ്ലാൻ ചെയ്യണോ?
1: അതെ അതെ, സെറ്റ് ആക്കണം എന്തായാലും.
0: തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. ഓക്കെ, അപ്പൊ എന്തായാലും എല്ലാ ആഗ്രഹവും നടക്കട്ടെ, പരിചയപ്പെട്ടതിൽ സന്തോഷം കേട്ടോ.
1: ഓക്കെ, താങ്ക്
0: യു. ഓക്കെ, അപ്പൊ നമ്മൾ അങ്ങനത്തെ നമ്മുടെ സ്വന്തം കൊട്ടാരക്കര ഗണപതി അമ്പലത്തിന്റെ തൊട്ടരികിലെത്തി ഇന്ന് ഒരുപാട് നല്ല മനുഷ്യരെ ഇങ്ങനെ പരിചയപ്പെട്ടോണ്ടിരിക്കുകയാണ്. ദൈവം പരിചയപ്പെട്ടത് ഓച്ചിറ സ്വദേശിയായ ഗോകുലിനെയാണ് കേട്ടോ. ദൈ ഇതുപോലെ ഇനിയും ഇനിയും ഒരുപാട് പേരിലേക്ക് പോകണം, ഒരുപാട് പേരുടെ വിശേഷങ്ങൾ കേൾക്കണം. സോ കീപ് ഓൺ ലിസണിംഗ് റേഡിയോ 1D വിത്ത് മീ, RJ ശ്രീശാന്ത്, ഓൺ ആശ്രയ FM 19, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: பாபம்
1: விஷால் ஆப்டிகல்ஸ் மிதமாய் நிறக்கில் கன்னடகளுடைய விபுலமாய சேகரம்
2: നിങ്ങളുടെ കുട്ടികൾക്ക് മികച്ച വിദ്യാഭ്യാസം നൽകുന്ന 32 വർഷത്തെ പാരമ്പര്യമുള്ള കൊട്ടാരക്കര MGM റെസിഡൻഷ്യൽ പബ്ലിക് സ്കൂളിൽ 2026-27 വർഷത്തിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. പരിചയസമ്പന്നരായ അധ്യാപകരും റോബോട്ടിക്സ്, ജർമ്മൻ ലാംഗ്വേജ്, സ്വിമ്മിംഗ് തുടങ്ങി നിരവധി പാഠ്യേതര പരിശീലനങ്ങളും, കൂടാതെ ആധുനിക ലാബുകൾ, മികച്ച ഹോസ്റ്റൽ, സുരക്ഷിത വാഹന സൗകര്യം, ഒപ്പം പ്ലസ് വൺ വിദ്യാർത്ഥികൾക്കായ എൻട്രൻസ് കോച്ചിങ്ങോട് കൂടിയ ഇന്റഗ്രേറ്റഡ് ക്ലാസുകളും ഇവിടെ ലഭ്യമാണ്.
3: MGM റെസിഡൻഷ്യൽ പബ്ലിക് സ്കൂൾ, കൊട്ടാരക്കര.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ഹലോ, നമസ്കാരം, ഇതാരാണ്?
1: ഞാൻ കൊട്ടാരക്കര പള്ളിക്ക് പ്രസാദ.
0: പ്രസാദേട്ടാ, അപ്പൊ ഇന്ന് കാസറ്റ് കഫേലൂടെ ഏത് പാട്ടാണ് കേൾക്കേണ്ടത്?
1: എനിക്ക് ധനത്തിലെ അനക്കെടുപ്പത് പൊന്നുണ്ട്,
0: ആയിരം പരാമുത്തുണ്ടേ.
2: അനക്കെടുപ്പത് പൊന്നുണ്ട്, ആയിരം പരാമുത്തുണ്ടേ.
3: ഇതുപോലെ ഇഷ്ടഗാനങ്ങൾ തത്സമയം കേൾക്കാനായി വിളിക്കാം കാസറ്റ് കഫേയിൽ. തിങ്കൾ മുതൽ ശനി വരെ ഉച്ചയ്ക്ക് 12 മണി മുതൽ 2 മണി വരെ ഓണിയോ ആശ്രയ FM 90.
4: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

യെസ് വി ആർ ബാക്ക് ഓൺ റേഡിയോ വേണ്ടി കൂടിയുള്ളത് ആർ ജെ ശ്രീശാന്ത് ആണ്. അപ്പോൾ നമ്മളങ്ങനെ നമ്മുടെ ചിന്തം കൊട്ടാരക്കര ഗണപതി അമ്പലത്തിന്റെ തൊട്ടരികിലെത്തി എന്ന് ഒരുപാട് ഒരുപാട് നല്ല മനുഷ്യരെ പരിചയപ്പെട്ടു അല്ലേ. കുറച്ച് പേരോട് നല്ല വിശേഷങ്ങളും അനുഭവങ്ങളും അതിലുപരി നല്ല നല്ല അഭിപ്രായങ്ങളും കേട്ടു. ഇപ്പോൾ റേഡിയോ വണ്ടിക്ക് ഇപ്പോൾ തൽക്കാലം ഇവിടെ നിന്നിരിക്കേണ്ട സമയമായി. എന്നിരുന്നാലും റേഡിയോ വണ്ടി യാത്രകളൊന്നും ഇവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. ഞാൻ മറ്റൊരു വിഷയമായി വീണ്ടും വരും. അപ്പോൾ നിങ്ങളുടെ ശബ്ദമായ റേഡിയോ വണ്ടി കേട്ടുകൊണ്ടിരിക്കും. സോ ഇറ്റ്സ് മീ ആർ ജെ ശ്രീശാന്ത് സൈനിങ് ഓഫ്. കീപ് ഇറ്റ് ലോക്ക്ഡ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നമ്മുടെ ദിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. ഏപ്രിൽ 1 മുതൽ ജൂൺ 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ദിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷ വാർത്ത, ദിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ദിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.

0: ആശ്രയ എഫ് എമ്മിൽ. ഇനി യാസിഡ് കഫേ. ഇവിടെ ഇഷ്ടംപോലെ പാട്ട്.
1: ഗുഡ് ആഫ്റ്റർനൂൺ, വെൽക്കം ടു കാസറ്റ് കഫേ. ഇവിടെ ഇഷ്ടം പോലെ പാട്ട്, ഇഷ്ടം പോലെ പാട്ടുമായിട്ട് ഇന്ന് കാസറ്റ് കഫേയിൽ കൂടെയുള്ളത് ആർ ജെ അനാമികയാണ്. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ. സോ ഈ ഒരു ടൈം നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടുകളുടെ ഒരു വലിയ കളക്ഷനുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കേൾക്കാനായിട്ട് ആഗ്രഹിക്കുന്ന പാട്ടുകൾ ആസ്വദിക്കാനായിട്ടുള്ള ഒരു സമയമാണ്. സോ വിളിക്കാം ലൈവിലേക്ക് ടു ദ നമ്പർ 0474 2919090 0474 2919090. ഇനിയിപ്പോൾ വിളിക്കാൻ പറ്റിയില്ലെങ്കിലും നിങ്ങൾക്ക് മെസ്സേജിലൂടെയും പാട്ടുകൾ ആവശ്യപ്പെടാം. ടു ദ നമ്പർ 9526490906 95266490909. അനുസ്വരതയ്ക്ക് ഒരു ശബ്ദമുണ്ടാകുമോ? മിക്കവാറും ഒന്നിലധികം ശബ്ദങ്ങൾ ഉണ്ടാകും. അങ്ങനെയാണെങ്കിൽ അതിലൊന്ന് തീർച്ചയായിട്ടും എസ് പി ബാലസുബ്രഹ്മണ്യത്തിൻ്റെ ശബ്ദമാകും. ഏതാണ്ട് അരനൂറ്റാണ്ടിലധികം ഈ ഭൂമിയിലെ ഭാഷകളിലും അദ്ദേഹം പാടുന്ന ഈണങ്ങൾ തന്നെയാകും ചിലപ്പോൾ അനുസ്വരത. 1966 മുതൽ 2020 വരെ നീണ്ട കാലം കൊണ്ട് ഇന്ത്യൻ സിനിമ ഒരുപാട് മാറിയിട്ടുണ്ട്. സിനിമാ പാട്ടുകൾ അതിലേറെ മാറിയിട്ടുണ്ട്. പക്ഷേ ഒട്ടും മാറാതെ എസ് പി ബി പാടിക്കൊണ്ടേയിരിക്കുകയാണ്. ആ പാട്ടുകളിലെ തലമുറകളുടെ പ്രണയ വിരഹ വിഷാദങ്ങൾ അലിഞ്ഞു ചേർന്നിട്ടുണ്ട്. എസ് പി ബി ഓർക്കാനായിട്ട് പ്രത്യേകിച്ച് ഒരു ഭാഷയുടെ ആവശ്യമില്ല അല്ലേ. 16-ൽ ഭാഷകൾ പാടിയിട്ടുണ്ട് അദ്ദേഹം. അതിൽ തുളവും സംസ്കൃതവും വരെ ഉൾപ്പെടുന്നുണ്ട്. 40,000-ൽ പാട്ടുകൾ അദ്ദേഹത്തിന്റെ വോയിസിൽ പുറത്തു വന്നിട്ടുണ്ട്. ഒരു ദിവസവും ഏറ്റവും അധികം പാട്ടുകൾ പാടി റെക്കോർഡ് അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തോടൊപ്പം തന്നെ സംഗീത സംവിധായകനും ഡബിംഗ് ആർട്ടിസ്റ്റ് ആവുകയും അദ്ദേഹം ചെയ്തിട്ടുണ്ടായിരുന്നു. കമൽഹാസന്റെ മൊഴിമാറ്റ ചിത്രങ്ങളിൽ അദ്ദേഹത്തിന് വേണ്ടി ശബ്ദമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു നമ്മുടെ എസ് പി ബി. നടനായിട്ടും വന്ന് തിളങ്ങിയിട്ടുണ്ട്. ഒരു മനുഷ്യായുസ്സിൽ സാധ്യമായത് അത്രയും പാട്ട് പാടി വിനയം നിറച്ച് ചിരിച്ചുകൊണ്ടാണ് ഈ ഒരു നേട്ടങ്ങളെ മുഴുവൻ ഏറ്റുവാങ്ങി എസ് പി ബി ഈ ഒരു ഭൂമി വിട്ടിട്ടുണ്ടായിരുന്നത്. ഇന്ന് എസ് പി ബിയുടെ ജന്മവാർഷികമാണ്, 80-ാം ജന്മവാർഷികമാണ് കേട്ടോ. അദ്ദേഹം നമ്മെ വിട്ടുപിരിഞ്ഞെങ്കിലും തീർച്ചയായിട്ടും നമുക്കൊക്കെ ശേഷവും ഇനിയും അവിടെ എസ് പി ബി ഉണ്ടാകും, ഇവിടെ എസ് പി ബി ഉണ്ടാകും. അദ്ദേഹത്തിന്റെ പാട്ടുകൾ ലോകം ഏറ്റുപാടും വരെ. എന്തായാലും എസ് പി ബി പാടി മനോഹരമാക്കിയിട്ടുള്ള ഒരു പാട്ട് കേട്ടുകൊണ്ട് ഇന്നത്തെ കാസറ്റ് കഫേ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ ഇഷ്ടം പോലെ പാട്ടുമായിട്ട് കൂടെയുള്ളത് ആർ ജെ അനാമിക.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശ്വസ്തതയുടെ വേഗതയുമായി 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ. ഏറ്റവും പുതിയ മോഡൽ സ്മാർട്ട് ഫോണുകൾ, മികച്ച ലാപ്ടോപ്പ് മൊബൈൽ സർവീസുകൾ, അതും മറ്റെങ്ങും ലഭിക്കാത്ത കുറഞ്ഞ നിരക്കിൽ. 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ, വീനസ് ജംഗ്ഷൻ, കൊട്ടാരക്കര ആൻഡ് കിടക്കേ തെരുവ്. പുതുപുത്തൻ പഠന രീതികൾ, വൈഫൈ കണക്ടഡ് ഡിജിറ്റൽ ക്ലാസ് മുറികൾ, അന്താരാഷ്ട്ര നിലവാരമുള്ള ഇംഗ്ലീഷ് സ്പീക്കിംഗ് ക്യാമ്പസ് തുടങ്ങിയ പ്രത്യേകതകളുള്ള കൊല്ലം ജില്ലയിലെ ഏക ഗ്ലോബൽ സ്കൂളിൽ നിങ്ങളുടെ കുട്ടികളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ. കോമ്പസ് ഗ്ലോബൽ സ്കൂൾ, വളകം.
2: Pere Pardons Gold and Diamonds, manufacturers and wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.

0: യെസ്, എങ്ങനെ ഡുവെറ്റ് എന്ന സിനിമയിലെ ഒരു മനോഹരമായിട്ടുള്ള പാട്ട് കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ കാസറ്റ് കഫേ. ഇവിടെ ഇഷ്ടം പോലെ പാട്ട്, ഇഷ്ടം പോലെ പാട്ടുമായിട്ട് കാസറ്റ് കഫേയിൽ കൂടിയുള്ളത് ആർ ജെ അനാമികയാണ്. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് കൃത്യം 18 മിനിറ്റ് ആയിരിക്കാനു കേട്ടോ. ഇഷ്ടപ്പെട്ട പാട്ട് ആവശ്യപ്പെടാനായിട്ട് ആദ്യത്തെ കോളർ വെയിറ്റിംഗിലാണ്. നമുക്ക് നോക്കാം. ഹലോ
1: ഹലോ
0: ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ, നമസ്കാരം. ഇത് ആരാ സംസാരിക്കുന്നേ?
1: ഇത് ഉന്നത്തു പടിഞ്ഞാറ് കുജ്ജിലാമോട്ടിന് സുധർമ്മ.
0: സുധർമ്മ ചേച്ചി, എന്തൊക്കെയുണ്ട് അവിടെ വിശേഷം? സുഖമായിട്ടിരിക്കുന്നോ?
1: ആ, വലിയ കുഴപ്പമില്ല മോളെ.
0: കുഴപ്പമില്ല. മഴയൊക്കെ എങ്ങനെയുണ്ട്?
1: മഴ ഇപ്പോഴും ചെറുതായിട്ട് പെയ്തുകൊണ്ടേ
0: പെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് ബുദ്ധിമുട്ടുണ്ടോ മഴ പെയ്യുന്നത് കൊണ്ട്?
1: ആ ഉണ്ട്, പനിയായിരുന്നു. എന്റേതായൊരു ബുദ്ധിമുട്ട്.
0: പനിയായിരുന്നു. മരുന്ന് വാങ്ങിച്ചു വന്നിട്ട്?
1: ആ വാങ്ങിച്ചു.
0: ഓക്കെ, ഫുഡൊക്കെ കഴിക്കാറായോ? ആയി വരുന്നു, എല്ലാം റെഡി ആക്കി വെച്ചിരിക്കുകയാണല്ലേ. ഓക്കെ, നീ ഇത് പാട്ട കേൾക്കണ്ടേ. ഓക്കെ, നമ്മുടെ ദാസേട്ടൻ പാടി മനോഹരമാക്കിയിട്ടുള്ള ഒരു പാട്ടാണ്. പെട്ടെന്ന് എന്താണ് ഈ ഒരു പാട്ട് കേൾക്കണം എന്ന് തോന്നിയിട്ടുണ്ടായിരുന്നേ?
1: അവളെ കുറിച്ച് ഓർത്തപ്പോ.
0: ഓക്കെ, ഫ്രണ്ടിനെ ഓർത്തപ്പോ ഈ ഒരു പാട്ട് ചോദിക്കാന്ന് വിചാരിച്ചു അല്ലേ? ഫ്രണ്ടിന്റെ പേരെന്താ? സത്യസായി. സതീസായി. ഓക്കെ, ഒരു വെറൈറ്റി ആയിട്ടുള്ള പേരാണല്ലോ. ഓക്കെ, അപ്പൊ ചേച്ചിക്ക് വേണ്ടിയിട്ട് ഈ ഒരു പാട്ട് വെച്ചു തരാട്ടോ. വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. ഓക്കെ, താങ്ക് യു സോ മച്ച്. നമ്മളെ വിളിച്ചത് സുധർമ്മ ചേച്ചിയായിരുന്നു. ചേച്ചി ചോദിച്ചിരിക്കുന്ന പാട്ട് 1987 റിലീസായിട്ടുള്ള നീ എത്ര ധന്യ എന്ന സിനിമയ്ക്ക് വേണ്ടി നമ്മുടെ ദാസേട്ടൻ പാടി ഗംഭീരമാക്കിയിട്ടുള്ള അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിൽ എന്ന മനോഹരമായിട്ടുള്ള പാട്ടാണ് ഈ ഒരു പാട്ട്. നമ്മുടെ സുധർമ്മ ചേച്ചിയുടെ പ്രിയപ്പെട്ട കൂട്ടുകാരിയായിട്ടുള്ള സതീസായി ചേച്ചിക്ക് വേണ്ടിയിട്ട് നമ്മൾ കാസറ്റ് കഫേയിലൂടെ പ്രത്യേകം കേൾപ്പിക്കുന്നതായിരിക്കും ഈ ഒരു പാട്ടിന് വേണ്ടി. മ്യൂസിക് കമ്പോസ് ചെയ്തിരിക്കുന്നത് ദി ജി ദേവരാജൻ മാസ്റ്റർ ആണ്. വരികൾ എഴുതിയിട്ടുള്ളത് ഓ എൻ വി കുറുപ്പാണ് കേട്ടോ. നമ്മൾ ഐ മിസ് യു എന്ന പദത്തിന് ഇതിലും നല്ലൊരു അർത്ഥം പറഞ്ഞു കൊടുക്കാൻ ഈ ഭൂമിയിലെ വേറൊന്നിനും സാധിക്കില്ല എന്ന് പറഞ്ഞു തന്ന ഒരു പാട്ടായിരുന്നു. നിങ്ങൾ ആരെങ്കിലും മിസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഐ മിസ് യു എന്ന് പറയാതെ ഈ ഒരു പാട്ട് അങ്ങോട്ട് പാടിക്കൊടുക്കുക കേട്ടോ. എന്തായാലും ഈ ഒരു മനോഹരമായിട്ടുള്ള പാട്ട് നമുക്ക് കേൾക്കാം, ആസ്വദിക്കാം. ഒപ്പം തന്നെ നമുക്ക് വാട്സപ്പിലും ഒരു മെസ്സേജ് എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് ആബേൽ ചേട്ടനാണ്. തലമുറകളെ തന്റെ അനശ്വര ശബ്ദം കൊണ്ട് പ്രണയിപ്പിച്ചും വിരഹത്തിൽ ആഴ്ത്തിയും കൂടെ കൂട്ടിയ സംഗീത ലോകത്തെ ആകാശ വിസ്മയം. പ്രിയപ്പെട്ട എസ് പി ബാലസുബ്രഹ്മണ്യത്തിന് ജന്മദിന ആശംസകൾ. ഭൗതികമായിട്ട് താങ്കൾ നമ്മളോടൊപ്പം ഇല്ലെങ്കിലും ഓരോ പാട്ടിലൂടെയും ആ കാന്തിക ശബ്ദം ഇവിടേക്കുണ്ട്. എനിക്കൊരു സോങ് വേണം, കണ്ണാൽ പേസും പെണ്ണെ സോങ് ബൈ എസ് പി ബാലസുബ്രഹ്മണ്യം എന്ന് പറഞ്ഞുകൊണ്ടാണ് നമുക്ക് ആബേൽ ചേട്ടൻ മെസ്സേജ് അയച്ചിരിക്കുന്നത്. ആബേൽ ചേട്ടൻ ചോദിച്ചിരിക്കുന്ന പാട്ട് മൊഴി എന്ന സിനിമയ്ക്ക് വേണ്ടി നമ്മുടെ എസ് പി ബി പാടി മനോഹരമാക്കിയിട്ടുള്ള ഒരു എവർഗ്രീൻ പാട്ടാണ് കേട്ടോ. വിദ്യാസാഗറാണ് ഈ പാട്ടിന് വേണ്ടി മ്യൂസിക് കമ്പോസ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ലിറിക്സ് എഴുതിയിട്ടുള്ളത് വൈരമുത്തുവാണ്. സത്യം ശിവം സുന്ദരം എന്ന സിനിമയിലെ വാക്കിംഗ് ഇൻ ദ മൂൺലൈറ്റ് എന്ന പാട്ടിന്റെ ഒരു തമിഴ് വേർഷനായിട്ട് വേണമെങ്കിൽ ഈ ഒരു പാട്ടിനെ കരുതാം. വിദ്യാസാഗർ തന്നെയാണ് ആ ഒരു പാട്ടിന് വേണ്ടി മ്യൂസിക് കമ്പോസ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഈ ഒരു പാട്ട് എല്ലാ എസ് പി ബി ഫാൻസിന് വേണ്ടിയിട്ടും നമ്മളെ കാസറ്റ് കഫേയിലൂടെ പ്രത്യേകം കേൾപ്പിക്കുന്നതായിരിക്കും. അപ്പോൾ രണ്ട് പാട്ടുകളാണ് ബാക്ക് ടു ബാക്ക് ആയിട്ട് കാസറ്റ് കഫേയിലൂടെ കേൾക്കാനായിട്ട് പോകുന്നത്. ഇതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടുകളൊക്കെ ലൈവായിട്ട് കേൾക്കാനായിട്ടുള്ള ഒരു സമയമാണ്. സോ അതിനായിട്ട് ചെയ്യേണ്ടത് ഇത്ര മാത്രം, ലൈവിലേക്ക് വിളിച്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകൾ ആവശ്യപ്പെടാം. ടു ദ നമ്പർ 0474-291-9090-0974-291-9090. മെസ്സേജ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526649090. അപ്പൊ കേൾക്കാം മൊഴി എന്ന സിനിമയിലെ ആ ഒരു മനോഹരമായിട്ടുള്ള പാട്ട് കാസറ്റ് കഫേയിലൂടെ.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: പുതുപുത്തൻ പഠന രീതികൾ, വൈഫൈ കണക്റ്റഡ് ഡിജിറ്റൽ ക്ലാസ് മുറികൾ, അന്താരാഷ്ട്ര നിലവാരമുള്ള ഇംഗ്ലീഷ് സ്പീക്കിംഗ് ക്യാമ്പസ് തുടങ്ങിയ പ്രത്യേകതകളുള്ള കൊല്ലം ജില്ലയിലെ ഏക ഗ്ലോബൽ സ്കൂളിൽ നിങ്ങളുടെ കുട്ടികളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ. കോമ്പസ് ഗ്ലോബൽ സ്കൂൾ, വാളകം.
2: നമ്മുടെ ഡിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. ഏപ്രിൽ 1 മുതൽ ജൂൺ 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ഡിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷ വാർത്ത, ഡിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
3: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nidumangad, Neyatankara, Kottarakara, Karunagappally.
4: Yasit Coffee. Yasit Coffee. Evide ishtam pole vaattu.

0: ശ്രേയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
1: ചേട്ടാ, വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങണ്ടേ?
2: ശനിയാഴ്ച വാങ്ങാനേ, അൽജോ സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ടല്ലോ.
1: അതേനേ, എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ട് നമ്മുടെ അൽജോയിൽ.
2: അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
3: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങേൽ ആൻഡ് ഉമ്മന്നൂർ.
0: മക്കൾ നല്ലവരും വലിയവരുമാകാൻ 48 വർഷത്തെ പാരമ്പര്യമുള്ള കൊല്ലം ജില്ലയിലെ ആദ്യത്തെ CBSE സ്കൂളായ അഞ്ചൽ ശബരിഗിരി ഇംഗ്ലീഷ് സ്കൂളിൽ ഡേ കെയർ മുതൽ +2 വരെയുള്ള കുട്ടികൾക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ബോർഡിംഗ് സൗകര്യം ലഭ്യമാണ്. കോൺടാക്ട് 9744 6 5 4 0.
2: യാസിക് കഫി, ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
4: വെൽക്കം ബാക്ക് ടു കാസറ്റ് കഫി. ഇവിടെ ഇഷ്ടം പോലെ പാട്ട്, ഇഷ്ടം പോലെ പാട്ടുമായിട്ട് കാസറ്റ് കഫിയിൽ കൂടിയുള്ളത് RJ അനാമികയാണ്. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് കൃത്യം 33 മിനിറ്റ് ആയിരിക്കാണ് കേട്ടോ. നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടുകളൊക്കെ കേൾക്കാനായിട്ടുള്ള ഒരു സമയമാണ്. സോ വിളിക്കാം ലൈവിലേക്ക് ടു ദ നമ്പർ 0474-291-9090-0474-291-9090. മെസ്സേജ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526649-0090. അപ്പം ഇഷ്ടപ്പെട്ട പാട്ട് ആവശ്യപ്പെടാനായിട്ട് അടുത്ത കോളർ വെയിറ്റിംഗിലാണ്. നമുക്ക് നോക്കാം. ഹലോ ഹലോ ഹലോ. ഓക്കെ, ആ ഒരു കോള് ഡ്രോപ്പ് ആയിരിക്കുകയാണ്. നമുക്ക് വാട്സപ്പിൽ ഒരു മെസ്സേജ് എത്തിയിട്ടുണ്ട്, നോക്കാം. മെസ്സേജ് അയച്ചിരിക്കുന്നത് രാജ്കുമാർ ചേട്ടനാണ്. ഹായ് ആശ്രയ, എനിക്ക് സോണിയ സോണിയ സോങ് വെച്ചു തരുമോ എന്ന് ചോദിച്ചുകൊണ്ടാണ് രാജ്കുമാർ ചേട്ടൻ മെസ്സേജ് അയച്ചിരിക്കുന്നത്. ചേട്ടൻ ചോദിച്ചിരിക്കുന്ന പാട്ട് രക്ഷകൻ എന്ന സിനിമയ്ക്ക് വേണ്ടി നമ്മുടെ ഉദിത് നാരായണനും പി ഉണ്ണികൃഷ്ണനും ഹരിണിയും ചേർന്ന് പാടിയിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റൊമാൻറ്റിക് ആയിട്ടുള്ള പാട്ടാണ്. എ ആർ റഹ്മാനാണ് ഈ പാട്ടിന് വേണ്ടി മ്യൂസിക് കമ്പോസ് ചെയ്തിരിക്കുന്നത്. വൈരമുത്തുമാണ് മനോഹരമായി ലിറിക്സ് എഴുതിയിട്ടുള്ളത് കേട്ടോ. 90s കിഡ്സിന്റെ ഒക്കെ ഓൾ ടൈം ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പാട്ട് തന്നെയാണ്. കൂലി സിനിമ ഇറങ്ങിയ ശേഷം ഈ ഒരു പാട്ട് വീണ്ടും ഇൻസ്റ്റാഗ്രാമിലും അതുപോലെ തന്നെ യൂട്യൂബിലും ഒക്കെ ട്രെൻഡിങ് ലിസ്റ്റിൽ കയറിയിട്ടുള്ള ഒരു പാട്ട് കൂടിയാണ്. എന്തായാലും ഈ ഒരു പാട്ട് രാജ്കുമാർ ചേട്ടന് വേണ്ടിയിട്ട് നമ്മൾ കാസറ്റ് കഫേയിലൂടെ പ്രത്യേകം കേൾപ്പിക്കുന്നതായിരിക്കും. ഒപ്പം തന്നെ നമുക്ക് വാട്സപ്പിലും മറ്റൊരു മെസ്സേജും കൂടി എത്തിയിട്ടുണ്ട്. ഗുഡ് ആഫ്റ്റർനൂൺ റേഡിയോ ആശ്രയ FM വേണ്ടി, ഗുഡ് ആഫ്റ്റർനൂൺ. ലവ് ഇൻ സിംഗപ്പൂർ സിനിമയിൽ ഞാൻ രാജ മഹാരാജ എന്ന ഗാനം ജയശങ്കർ ഫോർട്ട് കൊച്ചി ശ്രീധരൻ അവണ്ണൂർ ഗിരീഷ് എരമല്ലൂർ ആനന്ദൻ തിലാനൂർ ഷീബ കുമരകം റാണി വർഗീസ് ചേരാനല്ലൂർ മറ്റും എല്ലാവർക്കും വേണ്ടി കേൾപ്പിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത് വടക്കേ വാവന്നൂരിൽ നിന്നും മുഹമ്മദിക്കാണ് കേട്ടോ. മുഹമ്മദിക്ക ചോദിച്ചിരിക്കുന്ന പാട്ട് 1980 റിലീസ് ആയിട്ടുള്ള ലവ് ഇൻ സിംഗപ്പൂർ എന്ന സിനിമയ്ക്ക് വേണ്ടി നമ്മുടെ പി ജയചന്ദ്രനും ജാനകി അമ്മയും ചേർന്ന് പാടിയിട്ടുള്ളൊരു മനോഹരമായിട്ടുള്ള പാട്ടാണ് ഞാൻ രാജ മഹാരാജ. ഈ ഒരു പാട്ട് ജയശങ്കർ ചേട്ടന് വേണ്ടിയിട്ടും ശ്രീധരൻ ചേട്ടന് വേണ്ടിയിട്ടും ഗിരീഷ് ചേട്ടൻ ആനന്ദൻ ചേട്ടൻ ഷീബ ചേച്ചി ആൻഡ് റാണി വർഗീസ് ചേച്ചി എന്നിവർക്ക് വേണ്ടിയിട്ടും നമ്മൾ കാസറ്റ് കഫേയിലൂടെ പ്രത്യേകം ഈ ഒരു മനോഹരമായിട്ടുള്ള പാട്ട് പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പൊ രണ്ട് പാട്ടുകളാണ് ബാക്ക് ടു ബാക്ക് ആയിട്ട് കാസറ്റ് കഫേയിലൂടെ കേൾക്കാനായിട്ട് പോകുന്നത്. ഇവിടെ ഇഷ്ടം പോലെ പാട്ടുമായിട്ട് കൂടെയുണ്ട് RJ അനാമിക.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. വിമലഹൃദയ ഇംഗ്ലീഷ് മീഡിയം ആൻഡ് ലിറ്റിൽ ബഡ്സ് പ്ലേ സ്കൂളിലേക്ക് 2026-27 വർഷത്തിലേക്കുള്ള പ്ലേ സ്കൂൾ LKG UKG കൂടാതെ 1 മുതൽ 4 വരെയുള്ള ക്ലാസുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു. വിമലഹൃദയ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, ലോട്ടസ് റോഡ്, മുളമൺ, കൊട്ടാരക്കര. വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
1: വിലക്കുറവും ഗുണമേന്മയും ഞങ്ങൾ നൽകുന്ന ഉറപ്പ്.
0: എല്ലാ വീട്ടാവശ്യങ്ങൾക്കും അൽജോ ഒപ്പമുണ്ട്.
2: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങേൽ ആൻഡ് ഉമ്മന്നൂർ. അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
3: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
0: വേനൽക്കാലം കഴിഞ്ഞെത്തുന്ന കാലവർഷത്തെ വരവേൽക്കാൻ നമുക്ക് തയ്യാറെടുക്കാം. മഴയ്ക്കൊപ്പം എത്തും മാറാ രോഗങ്ങളും, അതിനാൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ മുൻകൂട്ടി ആരംഭിക്കാം. വീടും പരിസരവും ശുചിയാക്കുക, മാലിന്യ സംസ്കരണത്തിൽ ശ്രദ്ധ പുലർത്തുക, കൊതുകുകൾക്ക് പെറ്റുപെരുക്കാനുള്ള സാഹചര്യം ഇല്ലാതാക്കുക, കിണറുകളും ജലാശയങ്ങളും വൃത്തിയാക്കുക, ശുദ്ധമായ കുടിവെള്ളത്തിനുള്ള സാഹചര്യം സൃഷ്ടിക്കുക. രോഗപ്രതിരോധ പ്രവർത്തനം നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് മഴയെത്തും മുമ്പേ ശുചിത്വം ഉറപ്പാക്കാം, സുരക്ഷ ഉറപ്പാക്കി മഴക്കാലം ആസ്വദിക്കാം.
4: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, ഈ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
2: ഇനി അറിവും ആശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
1: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട്, ജീവകാരുണ്യ മാസിക, വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: You are listening to ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ആശ്രയ FM 90 ൽ ഇനി ആകാശവാണി വാർത്തകൾ.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. വെനിസ്വേല ആക്ടിംഗ് പ്രസിഡന്റ് ഡെൽസി റോഡ്രിഗസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായും സംവദിച്ചു. കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച ധവളപത്രം നിയമസഭയിൽ. കടബാധ്യത 5.07 ലക്ഷം കോടി രൂപ. കിഫ്ബി വായ്പാ ബാധ്യത 21,000 കോടി. ധവളപത്രം സംസ്ഥാനത്തിന്റെ യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊള്ളുന്നതെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ധവളപത്രത്തിൽ വിയോജിപ്പ് രേഖപ്പെടുത്തി പ്രതിപക്ഷം. പ്രഥമ ലോക യോഗാസന സ്പോർട്സ് ചാമ്പ്യൻഷിപ്പിന് ഇന്ന് ഗുജറാത്തിൽ തുടക്കമാകും. കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. 6 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഞായറാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. സാഫ് വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ കടന്ന് ഇന്ത്യ. ശനിയാഴ്ച ബംഗ്ലാദേശിനെ നേരിടും. വാർത്തകൾ വിശദമായി. ഇന്ത്യ സന്ദർശിക്കുന്ന വെനസ്വേലയുടെ ആക്ടിംഗ് പ്രസിഡന്റ് ഡെൽസി റോഡ്രിഗസുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. 5 ദിവസത്തെ സന്ദർശനത്തിനായി ന്യൂഡൽഹിയിലെത്തിയ ഡെൽസി റോഡ്രിഗസ് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായും കൂടിക്കാഴ്ച നടത്തി. വെനസ്വേലയുമായുള്ള ദീർഘകാല ബന്ധത്തെ ഇന്ത്യ വിലമതിക്കുന്നതായി ശ്രീ ജയശങ്കർ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച ധവളപത്രം മുഖ്യമന്ത്രി വി ഡി സതീശൻ നിയമസഭയിൽ വച്ചു. സംസ്ഥാനത്തിന്റെ കടബാധ്യത 5.07 ലക്ഷം കോടി രൂപയാണെന്ന് ധവളപത്രത്തിൽ പറയുന്നു. വരുമാനത്തിന്റെ 77% ശമ്പളം, പെൻഷൻ, പലിശ തുടങ്ങിയ നിർബന്ധിത ചെലവുകൾക്കായാണ് വിനിയോഗിക്കുന്നത്. ട്രഷറി പ്രതിസന്ധി രൂക്ഷമായി തുടരുന്നതായും ധവളപത്രത്തിൽ പരാമർശമുണ്ട്. കിഫ്ബിയുടെ വായ്പാ ബാധ്യത ഏകദേശം 21,000 കോടി രൂപയാണ്. ഇവ യഥാർത്ഥത്തിൽ സംസ്ഥാനത്തിന്റെ കടങ്ങളാണെന്ന് ധവളപത്രത്തിൽ പറയുന്നു. കെഎസ്ആർടിസി, ജല അതോറിറ്റി തുടങ്ങിയ സ്ഥാപനങ്ങൾ കാരണം പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ആകെ സഞ്ചിത നഷ്ടം 78,851 കോടി രൂപയായി ഉയർന്നു. ധനകാര്യ സ്ഥിതി മെച്ചപ്പെടുത്താനുള്ള ദീർഘകാല പരിഹാരമായി സ്വകാര്യ നിക്ഷേപം, വ്യവസായ വികസനം, തൊഴിലവസര സൃഷ്ടി, അടിസ്ഥാന സൌകര്യ വികസനം എന്നിവ പ്രോത്സാഹിപ്പിക്കണമെന്നും റിപ്പോർട്ട് ശുപാർശ ചെയ്യുന്നു. ധവളപത്രം രാഷ്ട്രീയ പ്രസ്താവനയല്ലെന്നും മറിച്ച് സംസ്ഥാനത്തിന്റെ ധനസ്ഥിതി സംബന്ധിച്ച വിദഗ്ധ അഭിപ്രായം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള യാഥാർത്ഥ്യങ്ങളാണെന്നും മുഖ്യമന്ത്രി സഭയിൽ പറഞ്ഞു.
1: കേരളത്തിന്റെ യഥാർത്ഥ സമ്പദ് വ്യവസ്ഥ എല്ലാം പബ്ലിക് ഡൊമൈനിലുള്ള മുഴുവൻ ഡോക്യുമെന്റുകളും കൃത്യമായി അനലൈസ് ചെയ്തിരിക്കുകയാണ്. അതെല്ലാം അറിയാനും അത് മനസ്സിലാക്കാനും അതനുസരിച്ചുള്ള ഒരു പുതിയുഗ കേരളം കെട്ടിപ്പടുക്കാനുമാണ് ഈ ഗവൺമെന്റ് നിൽക്കുന്നത്. ഇത് ഈ ഗവൺമെന്റ് ആഗ്രഹിക്കുന്നത് വിദഗ്ധരായ ആളുകളുടെ ഓരോ രംഗത്തെയും വിദഗ്ധരായ ആളുകളുടെ സേവനം ഉറപ്പാക്കി അവരുടെ ഉപദേശം തേടി താണ് ഓരോ കാര്യങ്ങളും ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ളത്. ഞാൻ വളരെ അഭിമാനത്തോടുകൂടി പറയുന്നു, ഇവിടെ ഇറ്റ്സ് നോട്ട് എ പൊളിറ്റിക്കൽ ഡോക്യുമെന്റ്, സംസ്ഥാനത്തിന്റെ സാമ്പത്തിക ആരോഗ്യം സംബന്ധിച്ച ഒരു സ്റ്റേറ്റസ് റിപ്പോർട്ടാണ്.
0: ധവളപത്രത്തിൽ പ്രതിപക്ഷം വിയോജിപ്പ് രേഖപ്പെടുത്തി. രഹസ്യ സ്വഭാവമുള്ള ധനകാര്യ വകുപ്പിന്റെ രേഖകൾ സർക്കാർ സർവീസിലില്ലാത്തവരെ ഏൽപ്പിച്ചത് അംഗീകരിക്കാൻ കഴിയില്ലെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. ധവളപത്രം ക്രമവിരുദ്ധമാണെന്ന് മുൻ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ആരോപിച്ചു. നന്ദിപ്രമേയത്തെ എതിർക്കുന്നതായി നിയമസഭയിലെ ബിജെപി അംഗം രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കി. ബജറ്റ് ചർച്ചയോടൊപ്പം ധവളപത്രത്തെക്കുറിച്ച് വിശദമായി ചർച്ച ചെയ്യണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ബ്രിക്സ് സാംസ്കാരിക പ്രവർത്തക സമിതിയുടെ 2-ാമത് യോഗത്തിന് വാരാണസിയിൽ ഇന്ന് തുടക്കമാകും. 2 ദിവസത്തെ യോഗത്തിൽ ചൈന, ബ്രസീൽ, ഈജിപ്ത്, എത്യോപ്യ, ഇന്തോനേഷ്യ എന്നിവയുൾപ്പെടെ 11 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കും. മുതിർന്ന നയതന്ത്രജ്ഞരും നയരൂപകർത്താക്കളും സാംസ്കാരിക വിദഗ്ധരും ചർച്ചകളിൽ പങ്കെടുക്കും. ഒരു ജില്ല ഒരു ഉൽപ്പന്നം എന്ന പ്രത്യേക പ്രദർശനവും സംഘടിപ്പിച്ചിട്ടുണ്ട്. 2 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി യുകെയിലെ വിദേശ കോമൺവെൽത്ത് കാര്യ സെക്രട്ടറി അബറ്റ് കൂപ്പർ ന്യൂഡൽഹിയിലെത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായും ഇന്ന് കൂടിക്കാഴ്ച നടത്തും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഗുജറാത്തും ദാമനും സന്ദർശിക്കും. സൂറത്തിൽ 18,800 കോടിയുടെ വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും അദ്ദേഹം നിർവഹിക്കും. വൈകുന്നേരം ദാമനിലെത്തുന്ന പ്രധാനമന്ത്രി ആരോഗ്യ സംരക്ഷണം, സിവിൽ ഏവിയേഷൻ, ടൂറിസം എന്നിവ ഉൾപ്പെടെ ഏകദേശം 2,970 കോടി രൂപയുടെ വികസന പദ്ധതികളുടെ തറക്കല്ലിടൽ നിർവഹിക്കും. നമോ വിമാനത്താവളത്തിന്റെ പുതിയ ടെർമിനൽ ഉൾപ്പെടെ ഏകദേശം 1,340 കോടി രൂപയുടെ പദ്ധതികളും അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. തിരുവനന്തപുരത്ത് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വസതിയിലെ പരിശോധനയ്ക്കുശേഷം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർക്ക് നേരെ നടന്ന ആക്രമണത്തിൽ പ്രതികരണം തേടി കേരള ഹൈക്കോടതി. സംസ്ഥാനം സ്വീകരിച്ച തുടർ നടപടിയെക്കുറിച്ചാണ് കോടതി ആരാഞ്ഞത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: എറണാകുളം മലയിടം തുരുത്ത് പരിയത്തുകാവ് ഉന്നതിയിലെ കുടിയൊഴിപ്പിക്കൽ നടപടികൾക്ക് കൂടുതൽ സമയം അനുവദിച്ച ഹൈക്കോടതി. June 16 വരെയാണ് സമയം നീട്ടി നൽകിയത്. പെരുമ്പാവൂർ മുൻസിഫ് കോടതിയുടെ ഉത്തരവിനെതിരെ സംസ്ഥാന സർക്കാർ സമർപ്പിച്ച ഹർജിയിലാണ് ഹൈക്കോടതിയുടെ ഉത്തരവ്. ഈ മാസം 9 ഒഴിപ്പിക്കണമെന്നായിരുന്നു പെരുമ്പാവൂർ കോടതിയുടെ ഉത്തരവ്. സംസ്ഥാനത്ത് ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട മുതൽ തൃശൂർ വരെയുള്ള ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. മറ്റെല്ലാ ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം 7 മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. 2025 ദേശീയ പഞ്ചായത്ത് അവാർഡ് നേടിയതിന്റെ നിറവിലാണ് കോട്ടയം ജില്ലയിലെ മേലുകാവ് ഗ്രാമപഞ്ചായത്ത്. പുരസ്കാര നേട്ടത്തെക്കുറിച്ച് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിൻസി ടോമി ആകാശവാണി വാർത്തകളോട്.
3: സ്വയം പര്യാപ്തമായ അടിസ്ഥാന സൌകര്യ വികസനത്തിൽ ദേശീയ തലത്തിൽ 1 1,00,000 രൂപയും കോട്ടയം ജില്ലയിലെ മേലുകാവ് ഗ്രാമപഞ്ചായത്തിന് ലഭിക്കുകയുണ്ടായി. ലഭിച്ച മുഴുവൻ തുകയും പഞ്ചായത്തിന്റെ വികസനത്തിനായി ഉപയോഗിക്കുന്നതാണ്. ഈ അവാർഡ് മേലുകാവിലെ പഞ്ചായത്തിലെ മുഴുവൻ ജനങ്ങൾക്കുമായി സമർപ്പിക്കുന്നു.
0: കേരളത്തിൽ H1N1 ബാധിച്ച് വയോധിക മരിച്ചു. കൊച്ചി പാലാരിവട്ടം സ്വദേശി ലളിതാംബികയാണ് മരിച്ചത്. ശ്വാസതടസ്സം അനുഭവപ്പെട്ടതിനെ തുടർന്ന് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയവേ കഴിഞ്ഞ ദിവസം രോഗബാധ സ്ഥിരീകരിക്കുകയായിരുന്നു. പ്രഥമ ലോക യോഗാസന സ്പോർട്സ് ചാമ്പ്യൻഷിപ്പിന് ഇന്ന് ഗുജറാത്തിലെ അഹമ്മദാബാദിൽ തുടക്കമാകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചാമ്പ്യൻഷിപ്പിൽ വെർച്വലായി പങ്കെടുക്കും. ഒരു റിപ്പോർട്ട്.
4: യോഗാസന കായിക ചാമ്പ്യൻഷിപ്പിന് ഇന്ന് വൈകുന്നേരം ഗുജറാത്തിലെ ട്രാൻസ് സ്റ്റേഡിയത്തിലാണ് തുടക്കമാകുന്നത്. കായിക രംഗത്തെ ചരിത്ര നേട്ടമായി വിലയിരുത്തപ്പെടുന്ന ചാമ്പ്യൻഷിപ്പിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള യോഗാഭ്യാസികളും കായിക താരങ്ങളും മത്സരിക്കും. 5 നീളുന്ന ചാമ്പ്യൻഷിപ്പിൽ അമേരിക്ക ഉൾപ്പെടെ 60 രാജ്യങ്ങളിൽ നിന്നുള്ള 400 താരങ്ങളാണ് പങ്കെടുക്കുന്നത്. വേൾഡ് യോഗാസനയുടെ ആഭിമുഖ്യത്തിൽ യോഗാസന ഭാരത് ആണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. കായിക മത്സരങ്ങളിൽ യോഗ ഉൾപ്പെടുത്തുന്നതിനും യോഗയുടെയും ആരോഗ്യ പരിപാലനത്തിന്റെയും പ്രാധാന്യം പ്രചരിപ്പിക്കുന്നതിനുമാണ് ലക്ഷ്യം. 7 യോഗാസന ഇനങ്ങളിൽ നടക്കുന്ന മത്സരങ്ങളിൽ ശക്തി, വഴക്കം, സഹിഷ്ണുത, കൃത്യത എന്നിവയുടെ അടിസ്ഥാനത്തിലായിരിക്കും മത്സരാർത്ഥികളുടെ പ്രകടനം വിലയിരുത്തുന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: 6 ഇടവേളയ്ക്ക് ശേഷം സാഫ് വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ കടന്ന ഇന്ത്യ. ശനിയാഴ്ച നടക്കുന്ന ഫൈനലിൽ നിലവിലെ ചാമ്പ്യന്മാരായ ബംഗ്ലാദേശിനെ ഇന്ത്യ നേരിടും. ഇന്നലെ നടന്ന സെമിയിൽ ഭൂട്ടാനെ എതിരില്ലാത്ത 1 പരാജയപ്പെടുത്തിയാണ് ഇന്ത്യയുടെ ഫൈനൽ പ്രവേശം. ഗ്ലോബൽ ട്രാവൽ മാർട്ട് എക്സ്പോ 2026 ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കമാകും. മന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്യും. ഗ്ലോബൽ ട്രാവൽ മാർക്കറ്റിനോട് അനുബന്ധിച്ചാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. ആന്ധ്രാപ്രദേശ് ടൂറിസം സാംസ്കാരിക വകുപ്പ് മന്ത്രി കണ്ടുല ദുർഗേഷ് ചടങ്ങിൽ മുഖ്യാതിഥിയാകും. കഴിഞ്ഞ 12 പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ വിവിധ മേഖലകളിൽ നടത്തിയ പ്രവർത്തനങ്ങളെക്കുറിച്ച് ആകാശവാണി പ്രത്യേക പരിപാടി ഒരുക്കുന്നു. രാജ്യത്തെ വ്യവസായ സൌഹൃദ അന്തരീക്ഷം മെച്ചപ്പെടുത്തുന്നതിന് സർക്കാർ സ്വീകരിച്ച നടപടികളെക്കുറിച്ചാണ് ഇന്ന് അറിയാം. 2016 ആരംഭിച്ച സ്റ്റാർട്ടപ്പ് ഇന്ത്യ പദ്ധതിയിലൂടെ രാജ്യത്തെ സ്റ്റാർട്ടപ്പുകളുടെ എണ്ണം 500 നിന്നും ഈ വർഷം മാർച്ചിൽ 2.23 ഉയർന്നു. നികുതിദായകർക്കായി 2021 പുതിയ ഇ ഫയലിംഗ് പോർട്ടൽ ആരംഭിച്ചതും GST നടപ്പിലാക്കിയതും വലിയ മാറ്റങ്ങൾക്ക് വഴിവച്ചു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 72 ഉയർന്ന് 74,418, നിഫ്റ്റി 24 നേട്ടത്തിൽ 23,429 വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 80 കുറഞ്ഞ് 114,480, ഗ്രാമിന് 14,310 ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. വെനസ്വേല ആക്ടിംഗ് പ്രസിഡന്റ് ഡെൽസി റോഡ്രിഗസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായും സംവദിച്ചു. കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച ധവളപത്രം നിയമസഭയിൽ. കടബാധ്യത 5.07 കിഫ്ബി വായ്പാ ബാധ്യത 21,000 ധവളപത്രം സംസ്ഥാനത്തിന്റെ യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊള്ളുന്നതെന്ന് മുഖ്യമന്ത്രി വി സതീശൻ. ധവളപത്രത്തിൽ വിയോജിപ്പ് രേഖപ്പെടുത്തി പ്രതിപക്ഷം. പ്രഥമ ലോക യോഗാസന സ്പോർട്സ് ചാമ്പ്യൻഷിപ്പിന് ഇന്ന് ഗുജറാത്തിൽ തുടക്കമാകും. കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. 6 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഞായറാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. സാഫ് വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ കടന്ന് ഇന്ത്യ ശനിയാഴ്ച ബംഗ്ലാദേശിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു.
2: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: യാസിക് കഫേ,
1: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
2: യെസ്, എങ്ങനെ കാസറ്റ് കഫിയാണ്. ആശ്രിയ എഫ് എം 90 വിത്ത് മീ ആർ ജെ അനാമിക. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 1 മണി കഴിഞ്ഞ് കൃത്യം 1 മിനിറ്റ് ആയിരിക്കുകയാണ്. നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടുകളൊക്കെ കേൾക്കാനായിട്ടുള്ള ഒരു സമയമാണ് കേട്ടോ. സോ വിളിക്കാം ലൈവിലേക്ക് ടു ദ നമ്പർ 0474 2919090 0474 2919090. മെസ്സേജ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526649090. അപ്പം ഇഷ്ടപ്പെട്ട പാട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് നമുക്ക് വാട്സപ്പിൽ 2 മെസ്സേജസ് എത്തിയിട്ടുണ്ട്, നോക്കാം. മെസ്സേജ് അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ഹലോ ആശ്രിയ എഫ് എം, ഞാൻ ദക്ഷ, കലയപുരമാണ് സ്ഥലം. എനിക്ക് വടക്കും നാഥൻ എന്ന സിനിമയിലെ കളപ്പം തരാം എന്ന പാട്ട് വെച്ചു തരാമോ? അവിടെയുള്ള എല്ലാവർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ദക്ഷക്കുട്ടി നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ദക്ഷ ചോദിച്ചിരിക്കുന്ന പാട്ട് വടക്കും നാഥൻ എന്ന സിനിമയ്ക്ക് വേണ്ടി നമ്മുടെ ചിത്രാമയും ബിജു നാരായണനും ചേർന്ന് പാടിയിട്ടുള്ള ഒരു മനോഹരമായിട്ടുള്ള പാട്ടാണ്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് രവീന്ദ്രൻ മാസ്റ്ററാണ് മനോഹരമായിട്ടുള്ള മ്യൂസിക് കമ്പോസ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഈ ഒരു പാട്ട് നമ്മുടെ ദക്ഷക്കുട്ടിക്ക് വേണ്ടിയിട്ടും ഇവിടെയുള്ള എല്ലാവർക്കും വേണ്ടിയിട്ടും നമ്മൾ കാസറ്റ് കഫേയിലൂടെ പ്രത്യേകം പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. നല്ലൊരു ഫീല് തരുന്നൊരു പാട്ടാണല്ലോ. എത്ര കേട്ടാലും മതി വരാത്ത മനോഹരമായിട്ടുള്ള വരികൾ കൊണ്ട് സമ്പന്നമായിട്ടുള്ള ഒരു പാട്ട് തന്നെയാണ്. എന്തായാലും ഈ ഒരു പാട്ട് കേൾക്കാം, ആസ്വദിക്കാം. ഒപ്പം തന്നെ മറ്റൊരു മെസ്സേജും കൂടി വാട്സപ്പിൽ എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് അരൂപ ശ്രീയാണ്. ഹായ് ആശ്രിയ എഫ് എം, എനിക്ക് മേഘം കറുക്കുത് സോങ് വെച്ചു തരുമോ പ്ലീസ്, ഫ്രം ഖുഷി മൂവി. ഖുഷി എന്ന സിനിമയ്ക്ക് വേണ്ടി ഹരിണി പാടിയിട്ടുള്ള ഒരു സൂപ്പർ ഡ്യൂപ്പർ പാട്ടാണ്. വൈരമുത്തുവിന്റെ വരികൾക്ക് ദേവയാണ് മ്യൂസിക് കമ്പോസ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഈ ഒരു പാട്ട് നമ്മുടെ അരൂപ ശ്രീക്ക് വേണ്ടിയിട്ട് നമ്മൾ കാസറ്റ് കഫേയിലൂടെ പ്രത്യേകം പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പൊ 2 പാട്ടുകളാണ് ബാക്ക് ടു ബാക്ക് ആയിട്ട് കാസറ്റ് കഫേയിലൂടെ കേൾക്കാനായിട്ട് പോകുന്നത്. ഇവിടെ ഇഷ്ടം പോലെ പാട്ടുമായിട്ട് കൂടെയുണ്ട് ആർ ജെ അനാമിക.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. പുതുപുത്തൻ പഠന രീതികൾ, വൈഫൈ കണക്റ്റഡ് ഡിജിറ്റൽ ക്ലാസ് മുറികൾ, അന്താരാഷ്ട്ര നിലവാരമുള്ള ഇംഗ്ലീഷ് സ്പീക്കിംഗ് ക്യാമ്പസ് തുടങ്ങിയ പ്രത്യേകതകളുള്ള കൊല്ലം ജില്ലയിലെ ഏക ഗ്ലോബൽ സ്കൂളിൽ നിങ്ങളുടെ കുട്ടികളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ. കോമ്പസ് ഗ്ലോബൽ സ്കൂൾ, വാളകം. വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
1: Pere Pardens Gold and Diamonds, Manufacturers and Wholesalers, Nidumangad, Neyattankara, Kottarakara, Karunagappally.
2: Yasid Coffee. Ivide ishtam pole vaattu.

0: യെസ്, അങ്ങനെ കൊഷി മൂവിയിൽ ഒരു സൂപ്പർ ഡ്യൂപ്പർ പാട്ട് കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ കാസറ്റ് കഫേ. ഇവിടെ ഇഷ്ടം പോലെ പാട്ട്, ഇഷ്ടം പോലെ പാട്ടുമായിട്ട് കാസറ്റ് കഫേയിൽ കൂടിയുള്ളത് ആർ ജെ അനാമികയാണ്. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 1 മണി കഴിഞ്ഞ് കൃത്യം 15 മിനിറ്റ് ആയിരിക്കാനോ കേട്ടോ. ഇഷ്ടപ്പെട്ട പാട്ട് ആവശ്യപ്പെടാനായിട്ട് അടുത്ത കോളർ വെയിറ്റിംഗിലാണ്, നമുക്ക് നോക്കാം. ഹലോ
1: ഹലോ
0: ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ, നമസ്കാരം. ഇതാരാണ്?
1: ഗുഡ് ആഫ്റ്റർനൂൺ അനാമികേ, ഇത് മോഹൻ വർക്കി ചേട്ടനാണ് കോട്ടമൂളിന്ന്.
0: മോഹൻ ചേട്ടാ, കുറച്ചൊന്ന് റേഡിയോ അടുത്തൊന്ന് മാറി നിൽക്കാമോ?
1: ആ ശരി, ഓക്കെ മോളെ.
0: ഓക്കെ, എന്തൊക്കെയുണ്ട് വിശേഷം മോഹൻ ചേട്ടാ അവിടെ?
1: ഓ, പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല, മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുന്നു.
0: പെയ്തുകൊണ്ടിരിക്കുകയാണ്. ബുദ്ധിമുട്ടുണ്ടോ മഴ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പെയ്യുന്നത് കൊണ്ട്?
1: ബുദ്ധിമുട്ടുണ്ട്, മഴയ്ക്ക് എങ്ങോട്ട് വന്ന് ഇറങ്ങാനൊക്കെ
0: ഇറങ്ങാൻ പറ്റുന്നില്ല, അതാണല്ലേ പ്രശ്നം. ഓക്കെ, ഫുഡൊക്കെ കഴിച്ചോ?
1: ഇല്ല, രണ്ടു കാലം ആകുമ്പോഴേ കഴിക്കും.
0: ഓക്കെ, പിന്നെ ഏത് പാട്ട കേൾക്കണ്ടേ?
1: എന്തോ നേരത്തെ കഴിക്കുന്നത് തെറ്റല്ലേ?
0: അയ്യോ, സ്നേഹമാല്ലേ.
1: പിന്നെ
0: ഓക്കെ, ഞങ്ങൾ 2 മണിയാകുമ്പോഴേ കഴിക്കാറുള്ളൂ എല്ലാവരും ഒരുമിച്ച്.
1: ഓക്കെ,
0: ഇനി ഏത് പാട്ട കേൾക്കണ്ടേ?
1: എനിക്ക് വാജ്പേയിലെ ചലനം ചലനം എന്നുള്ള പാട്ട്.
0: ഓക്കെ, ദാസേട്ടൻ പാടിയ പാട്ടല്ലേ?
1: അതെ അതെ.
0: ഡെഡിക്കേഷൻ ഉണ്ടോ?
1: കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി മോളെ.
0: ഓക്കെ, ആശ്രയിലെ എല്ലാവർക്കും, കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി അല്ലേ? ഓക്കെ, എന്തായാലും പാട്ട് വെച്ചു തരാട്ടോ. വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പൊ നമ്മളെ വിളിച്ചത് മോഹൻ ചേട്ടനാണ്. മോഹൻ ചേട്ടൻ ചോദിച്ചിരിക്കുന്നത് ഒരു പഴയ പാട്ടാണ്. 1970 റിലീസ് ആയിട്ടുള്ള വാഴ്വേ മായം എന്ന സിനിമയ്ക്ക് വേണ്ടി നമ്മുടെ ദാസേട്ടൻ പാടിയിട്ടുള്ള ചലനം ചലനം എന്ന പാട്ടാണ്. ജി ദേവരാജൻ മാസ്റ്റർ ആണ് ഈ പാട്ടിന് വേണ്ടി മ്യൂസിക് കമ്പോസ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഈ ഒരു പാട്ട് നമ്മുടെ മോഹൻ ചേട്ടനും പിന്നെ കേൾക്കുന്ന എല്ലാ ലിസണേഴ്സിനും ഇവിടെയുള്ള എല്ലാവർക്കും വേണ്ടിയിട്ടും ഈ ഒരു മനോഹരമായിട്ടുള്ള പാട്ട് നമ്മുടെ കാസറ്റ് കഫേയിലൂടെ പ്രത്യേകം പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. ഒപ്പം തന്നെ നമുക്ക് വാട്സപ്പിലും ഒരു മെസ്സേജ് എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ഹലോ ആശ്രിയ, ഞാൻ സൂരജ് സദാനന്ദപുരത്ത് നിന്നാണ്. എനിക്ക് ആര്യ മൂവിയിലെ ചെണ്ടുമല്ലിക പൂവ് നീ സോങ് വെച്ചു തരുമോ എന്ന് ചോദിച്ചുകൊണ്ടാണ് സൂരജ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു അല്ലു അർജുൻ്റെ ഒരു കട്ട ഫാൻ ആണെന്ന് തോന്നുന്നു. എന്തായാലും സൂരജ് ചോദിച്ചിരിക്കുന്ന പാട്ട് ആര്യ 2 എന്ന സിനിമയ്ക്ക് വേണ്ടി നമ്മുടെ വിജയ് യേശുദാസ് പാടി മനോഹരമാക്കിയിട്ടുള്ളൊരു പാട്ടാണ്. ദേവശ്രീ പ്രസാദ് ആണ് ഈ പാട്ടിന് വേണ്ടി മ്യൂസിക് കമ്പോസ് ചെയ്തിരിക്കുന്നത്. സിജു ത്രവൂർ ആണ് ലിറിക്സ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അല്ലു അർജുൻ്റെ പാട്ടുകളൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഭയങ്കര രസമുള്ള പാട്ടാണല്ലേ. ഒരു ഡബ്ഡ് പാട്ടാണ് എന്ന് തോന്നാത്ത വിധമാണ് മലയാളത്തിലേക്ക് ആ ഒരു പാട്ട് മൊഴി മാറ്റപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതാണ് റിയാലിറ്റി. എന്തായാലും ഈ ഒരു പാട്ട് എല്ലാ അല്ലു അർജുൻ ഫാൻസിന് വേണ്ടിയിട്ടും നമ്മൾ കാസറ്റ് കഫേയിലൂടെ പ്രത്യേകം കേൾപ്പിക്കുന്നതായിരിക്കും. അപ്പോൾ 2 പാട്ടുകളാണ് ബാക്ക് ടു ബാക്ക് ആയിട്ട് കാസറ്റ് കഫേയിലൂടെ കേൾക്കാനായിട്ട് പോകുന്നത്. ഇതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടുകളൊക്കെ ലൈവായിട്ട് കേൾക്കാനായിട്ട് ആഗ്രഹമുണ്ടെങ്കിൽ വിളിക്കാം നമ്മുടെ കാസറ്റ് കഫേയിലേക്ക്. ടു ദ നമ്പർ 0474-291-9090-0974-291-9090. മെസ്സേജ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526649-0090. അപ്പൊ കേൾക്കാം ആര്യ 2 എന്ന മൂവിയിലെ ആ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് കാസറ്റ് കഫേയിലൂടെ.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നമ്മുടെ ദിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. ഏപ്രിൽ 1 മുതൽ ജൂൺ 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ദിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷവാർത്ത, ദിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ദിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
1: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
3: യാസിക് കഫേ, ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
4: Once again, welcome back to Cassette Cafe. ഇവിടെ ഇഷ്ടം പോലെ പാട്ട്, ഇഷ്ടം പോലെ പാട്ടുമായിട്ട് കാസറ്റ് കഫേയിൽ കൂടിയുള്ളത് RJ അനാമികയാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 1 മണി കഴിഞ്ഞ് കൃത്യം 28 മിനിറ്റ് ആയിരിക്കാണ് കേട്ടോ. സമയം ഇങ്ങനെ തീരാറായിക്കൊണ്ടിരിക്കുകയാണ്. സോ വേഗം തന്നെ വിളിച്ചോളൂ നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടുകൾക്കായിട്ട്. ടു ദ നമ്പർ 0474 2919090, 0474 2919090. മെസ്സേജ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526649090. ഇഷ്ടപ്പെട്ട പാട്ട് ആവശ്യപ്പെടാനായിട്ട് അടുത്ത കോളർ വെയിറ്റിംഗിലാണ്. നമുക്ക് നോക്കാം. ഹലോ
5: ഹലോ
4: ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ, നമസ്കാരം. ഇത് ആരാണ്?
5: ഹലോ
4: ഹലോ
5: ഹലോ
4: ഹലോ, കേക്കത്തില്ല ചേച്ചി. ഹലോ ഹലോ
5: ഹലോ
4: ഹലോ ഹലോ
5: ഹലോ.
4: ഓക്കെ, ആ ഒരു കോള് ഡ്രോപ്പ് ആയിരിക്കാണ്. നമുക്ക് വാട്സപ്പിൽ ഒരു മെസ്സേജ് എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ഹലോ ആശ്രിയ FM, ഞാൻ റിയ. എനിക്ക് ഇന്നൊരു പാട്ട് വെച്ചു തരണം. പട്ടം പോലെ എന്ന സിനിമയിലെ മഴയെ തൂമഴയെ എന്ന പാട്ട് വെച്ചു തരുമോ എന്ന് ചോദിച്ചുകൊണ്ടാണ് റിയ നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഈ ഒരു ആംബിയൻസിൽ കേൾക്കാൻ പറ്റിയൊരു മനോഹരമായിട്ടുള്ള പാട്ടാണ്. പട്ടം പോലെ എന്ന സിനിമയ്ക്ക് വേണ്ടി ഹരിചരണും മൃദുല വാര്യരും ചേർന്ന് പാടി മനോഹരമാക്കിയിട്ടുള്ളൊരു റൊമാൻറ്റിക് ആയിട്ടുള്ള പാട്ടാണ്. സന്തോഷ് വർമ്മയാണ് ഈ പാട്ടിന് വേണ്ടി ലിറിക്സ് എഴുതിയിട്ടുള്ളത്. MJ ചന്ദ്രനാണ് കേട്ടോ. മനോഹരമായിട്ടുള്ള മ്യൂസിക് കമ്പോസ് ചെയ്തിരിക്കും. നമ്മൾ നല്ല മഴയുള്ള സമയത്തൊക്കെ ബസ്സിലോ അല്ലെങ്കിൽ കാറിലൊക്കെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് കേൾക്കാൻ പറ്റിയ ഒരു അടിപൊളി പാട്ട് തന്നെയാണ്. എന്തായാലും ഈ ഒരു പാട്ട് റിയക്കുട്ടിക്ക് വേണ്ടിയിട്ട് നമ്മൾ കാസറ്റ് കഫേയിലൂടെ പ്രത്യേകം കേൾപ്പിക്കുന്നതായിരിക്കും. ഒപ്പം തന്നെ നമുക്ക് വാട്സപ്പിൽ മറ്റൊരു മെസ്സേജും കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് മിനി ചേച്ചിയാണ്. മിനി ചേച്ചി ചോദിച്ചിരിക്കുന്ന പാട്ട് 2020 എന്ന സിനിമയിലെ ഓ പ്രിയ എന്ന പാട്ടാണ് കേട്ടോ. ശങ്കർ മഹാദേവനും ജോസ്നയും ചേർന്ന് പാടി മനോഹരമാക്കിയിട്ടുള്ള ഒരു സൂപ്പർ ഡ്യൂപ്പർ പാട്ടാണ്. സുരേഷ് പീറ്റേഴ്സ് ആണ് ഈ പാട്ടിന് വേണ്ടി മ്യൂസിക് കമ്പോസ് ചെയ്തിരിക്കുന്നത്. ഗിരീഷ് പുത്തഞ്ചേരിയാണ് ലിറിക്സ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഈ ഒരു പാട്ട് നമ്മുടെ മിനി ചേച്ചിക്ക് വേണ്ടിയിട്ട് നമ്മളെ കാസറ്റ് കഫേയിലൂടെ പ്രത്യേകം കേൾപ്പിക്കുന്നതായിരിക്കും. അപ്പൊ രണ്ട് പാട്ടുകളാണ് ബാക്ക് ടു ബാക്ക് ആയിട്ട് കാസറ്റ് കഫേയിലൂടെ കേൾക്കാനായിട്ട് പോകുന്നത്. ഇവിടെ ഇഷ്ടം പോലെ പാട്ടുമായിട്ട് കൂടെയുണ്ട് RJ അനാമിക.

ജയസിംഗിനെ 2020 മൂവിയിലെ ഒരു സൂപ്പർ ഡ്യൂപ്പർ പാട്ട് കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ കാസറ്റ് കഫി. ഇവിടെ ഇഷ്ടം പോലെ പാട്ട്, ഇഷ്ടം പോലെ പാട്ടുമായിട്ട് കാസറ്റ് കഫിയിൽ കൂടിയുള്ളത് ആർ ജെ അനാമികയാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 1 മണി കഴിഞ്ഞ് കൃത്യം 40 മിനിറ്റ് ആയിരിക്കാണ് കേട്ടോ. ഇഷ്ടപ്പെട്ട പാട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് നമുക്ക് വാട്സപ്പിൽ 2 മെസ്സേജസ് എത്തിയിട്ടുണ്ട്, നോക്കാം. മെസ്സേജ് അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ഹായ് ആശ്രയ, ഹായ് ചേച്ചി, ഗുഡ് ആഫ്റ്റർനൂൺ, വെരി ഗുഡ് ആഫ്റ്റർനൂൺ. ഞാൻ നീതു. ഇന്ന് എനിക്ക് രാപ്പാടിതൻ പാട്ടിൻ കല്ലോലിനി സോങ് ഒന്ന് വെച്ചു തരുമോ എന്ന് ചോദിച്ചുകൊണ്ടാണ് നീതു മെസ്സേജ് അയച്ചിരിക്കുന്നത്. പിന്നെന്താ വെച്ചു തരാലോ. ഡേസി എന്ന സിനിമയ്ക്ക് വേണ്ടി നമ്മുടെ ചിത്രാമ്മ പാടി മനോഹരമാക്കിയിട്ടുള്ള ഒരു എവർഗ്രീൻ പാട്ടാണ്. ശ്യാമാണ് ഈ പാട്ടിന് വേണ്ടി മ്യൂസിക് കമ്പോസ് ചെയ്തിരിക്കുന്നത്. പി ഭാസ്കരനാണ് മനോഹരമായിട്ടുള്ള ലിറിക്സ് എഴുതിയിട്ടുള്ളത് കേട്ടോ. ഈ ഒരു പാട്ട് നീതുവിന് വേണ്ടിയിട്ട് നമ്മൾ കാസറ്റ് കഫേയിലൂടെ പ്രത്യേകം പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. ഒപ്പം തന്നെ മറ്റൊരു മെസ്സേജും കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് ശാന്ത ചേച്ചിയാണ്. ശാന്ത ചേച്ചി ചോദിച്ചിരിക്കുന്ന പാട്ട് അത്ഭുത ദ്വീപ് എന്ന സിനിമയ്ക്ക് വേണ്ടി നമ്മുടെ അലക്സ് പാടി ഗംഭീരമാക്കിയിട്ടുള്ള ചക്കരമാവിന്റെ കൊമ്പത്തിരിക്കണ എന്ന പാട്ടാണ് കേട്ടോ. എം ജയചന്ദ്രനാണ് ഈ പാട്ടിന് വേണ്ടി മ്യൂസിക് കമ്പോസ് ചെയ്തിരിക്കുന്നത്. കൈതപ്പുറമാണ് ഈ ഒരു അടിപൊളി തകർപ്പൻ പാട്ടിന് വേണ്ടി ലിറിക്സ് എഴുതിയിട്ടുള്ളത് കേട്ടോ. എന്തായാലും ശാന്ത ചേച്ചിക്ക് വേണ്ടിയിട്ട് ഈ ഒരു മനോഹരമായിട്ടുള്ള പാട്ട് നമ്മൾ കാസറ്റ് കഫേയിലൂടെ പ്രത്യേകം പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പൊ 2 പാട്ടുകളാണ് ബാക്ക് ടു ബാക്ക് ആയിട്ട് കാസറ്റ് കഫേയിലൂടെ കേൾക്കാനായിട്ട് പോകുന്നത്. ഇതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടുകളൊക്കെ ലൈവായിട്ട് കേൾക്കാനായിട്ട് ആഗ്രഹമുണ്ടെങ്കിൽ വിളിക്കാം നമ്മുടെ കാസറ്റ് കഫേയിലേക്ക്. ചുതനാമ്പൾ 0474 2919090 0474 2919090. മെസ്സേജ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526649090. അപ്പൊ കേൾക്കാം ഡെയ്സി എന്ന സിനിമയിലെ ആ ഒരു മനോഹരമായിട്ടുള്ള പാട്ട് കാസറ്റ് കഫേയിലൂടെ.

യെസ്, അങ്ങനെ ഒരു അടിപൊളി തകർപ്പൻ പാട്ട് കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ കാസറ്റ് കഫേ. ഇവിടെ ഇഷ്ടം പോലെ പാട്ട്, ഇഷ്ടം പോലെ പാട്ടുമായിട്ട് കാസറ്റ് കഫേയിൽ കൂടിയുള്ളത് ആർ ജെ അനാമികയാണ്. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 1 മണി കഴിഞ്ഞ് കൃത്യം 51 മിനിറ്റ് ആയിരിക്കുകയാണ്. നമ്മുടെ ഇന്നത്തെ കാസറ്റ് കഫേ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയത്തിലേക്ക് ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പൊ അതിനുമുമ്പായിട്ട് വാട്സപ്പിൽ 2 മെസ്സേജും കൂടി എത്തിയിട്ടുണ്ട്, നമുക്ക് നോക്കാം. മെസ്സേജ് അയച്ചിരിക്കുന്നത് മനീഷ് ഷേട്ടനാണ്. ഹായ് അനാമിക, അനാമികയ്ക്ക് സുഖമാണെന്ന് കരുതുന്നു. എനിക്കൊരു സോങ് വേണം, പഴയ സോങ് ആണ്, വാഗപ്പൂ മരം ചൂടും വാരിളം പൂ എന്റെ കവിതയ്ക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് മനീഷ് ഏട്ടൻ മെസ്സേജ് അയച്ചിരിക്കുന്നത്. മനീഷ് ഷേട്ട സുഖമായിട്ടിരിക്കുകയാണ്, അവിടെയും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കാനോ കേട്ടോ. മനീഷ് ഏട്ടൻ ചോദിച്ചിരിക്കുന്ന പാട്ട് അനുഭവം എന്ന സിനിമയ്ക്ക് വേണ്ടി നമ്മുടെ ദാസേട്ടൻ പാടി മനോഹരമാക്കിയിട്ടുള്ള ഒരു എവർഗ്രീൻ പാട്ടാണ്. എ ടി ഉമ്മറും ബിജു തിരുമലയും ചേർന്നിട്ടാണ് ഈ പാട്ടിന് വേണ്ടിയുള്ള മ്യൂസിക് ആൻഡ് ലിറിക്സ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു പാട്ട് നമ്മുടെ മനീഷ് ഷേട്ടന്റെ പ്രിയപ്പെട്ട വൈഫ് കവിത ചേച്ചിക്ക് വേണ്ടിയിട്ട് നമ്മളെ കാസറ്റ് കഫേയിലൂടെ പ്രത്യേകം കേൾപ്പിക്കുന്നതായിരിക്കും. ഒപ്പം തന്നെ മറ്റൊരു മെസ്സേജും കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്. ഐ ആം ജുബേദ് ഫ്രം മുസ്ലിം സ്ട്രീറ്റ്. ഐ വാണ്ട് ടു ഹിയർ കണ്ണേ കണ്ണേ വീസാദെ സോങ് ഫ്രം ഷൈലോക്ക്. ഷൈലോക്ക് മൂവിയിലെ ഒരു സൂപ്പർ ഡ്യൂപ്പർ പാട്ടാണ് ജുബേദ് ചോദിച്ചിരിക്കുന്നത്. ഗോപി സുന്ദറാണ് ഈ പാട്ടിന് വേണ്ടിയുള്ള മ്യൂസിക് കമ്പോസ് ചെയ്തിരിക്കുന്നത്. ശ്വേത, അശോക്, നാരായണി, ഗോപൻ ആൻഡ് നന്ദാജി ദേവൻ എന്നിവർ ചേർന്ന് പാടി മനോഹരമാക്കിയിട്ടുള്ള ഒരു ഗംഭീരമായിട്ടുള്ള പവർ പാക്ഡ് ആയിട്ടുള്ള പാട്ടാണ്. എന്തായാലും ഈ ഒരു പാട്ട് ജുബൈദിന് വേണ്ടിയിട്ട് നമ്മളെ കാസറ്റ് കഫേയിലൂടെ കേൾപ്പിക്കുന്നതായിരിക്കും. ഈ ഒരു പാട്ടുകളോടുകൂടി ഇന്നത്തെ കാസറ്റ് കഫേ ഇവിടെ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. ഒപ്പം തന്നെ ഇത്രയും നേരം നമ്മുടെ കാസറ്റ് കഫേ കേട്ടുകൊണ്ടിരുന്ന എല്ലാ പ്രിയപ്പെട്ട ലിസണേഴ്സിനും നല്ലൊരു ഗുഡ് ആഫ്റ്റർനൂൺ നേർന്നുകൊണ്ട് ഇറ്റ്സ് മി ആർ ജെ അനാമിക സൈനിങ് ഓഫ്.

0: യു ആർ ലിസണിംഗ് ടു ആസ്ട്രേലിയ എഫ്എം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ടൈം ചെക്ക്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 2 മണി. ദ ടൈം ഈസ് 2 ഒ ക്ലോക്ക്.

0: ലൗഡ് സ്പീക്കർ.
1: അരവിന്ദേ ആഘോഷം.
2: ഹേ ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ, വെൽക്കം ടു ലൗഡ് സ്പീക്കർ വിത്ത് മീ ആർ ജെ ശ്രീശാന്ത്, ഓണാശ്രയ FM 90 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം. അപ്പൊ എല്ലാ ലൗഡ് സ്പീക്കറിലൂടെയും ഒരുപാട് വിവരങ്ങളുമായിട്ട് ഞങ്ങൾ എല്ലാവരും നിങ്ങളിലേക്ക് എത്താറുണ്ടല്ലേ. അതേപോലെ ഒരു വലിയ വിവരവുമായിട്ടാണ് ഞാൻ ഇന്നും എത്തിയിരിക്കുന്നത് കേട്ടോ. ഇന്ന് June 4, കലണ്ടറിലെ വെറുമൊരു തീയതിയല്ല, അതൊരു വലിയ ഓർമ്മപ്പെടുത്തലാണ്. ഇന്റർനാഷണൽ ഡേ ഓഫ് ഇന്നസെന്റ് ചിൽഡ്രൻ വിക്ടിംസ് ഓഫ് അഗ്രഷൻ, അഥവാ അതിക്രമങ്ങൾക്കിരയാകുന്ന നിരപരാധികളായ കുട്ടികളുടെ അന്താരാഷ്ട്ര ദിനമായിട്ടാണ് ഐക്യരാഷ്ട്രസഭ June 4 ആചരിക്കുന്നത്. ഇതിന്റെ ഒരു പശ്ചാത്തലം എന്താണെന്ന് ചോദിച്ചാല്, 1982 ഓഗസ്റ്റിലാണ് UN ജനറൽ അസംബ്ലി ആദ്യമായിട്ട് ഇങ്ങനൊരു ദിവസം പ്രഖ്യാപിക്കുന്നത്. അന്ന് പലസ്തീനിലും ലെബനനിലും ഉണ്ടായ അതിരൂക്ഷമായ യുദ്ധങ്ങളിൽ പിടഞ്ഞു വീണതും അനാഥരായതും ആയിരക്കണക്കിന് കുഞ്ഞുങ്ങളായിരുന്നു. ആ ഒരു സങ്കടകരമായ സാഹചര്യത്തിലാണ് ലോകത്ത് എവിടെ നടക്കുന്ന യുദ്ധങ്ങളിലും അക്രമങ്ങളിലും ഏറ്റവും വലിയ വില കൊടുക്കേണ്ടി വരുന്നത് യാതൊന്നും അറിയാത്ത പിഞ്ചു കുഞ്ഞുങ്ങളാണെന്ന സത്യം UN ലോകത്തിന് മുന്നിൽ തുറന്നു കാട്ടിയത്. വർഷങ്ങൾ ഇത്രയും കഴിഞ്ഞിട്ടും ഇന്നത്തെ ഈ ലോകത്തിന്റെ അവസ്ഥ എന്താണെന്ന് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയേ. ലോകത്തിന്റെ പല കോണുകളിൽ നടക്കുന്ന യുദ്ധങ്ങളുടെയും ആഭ്യന്തര കലാപങ്ങളുടെയും വാർത്തകൾ നമ്മൾ ദിവസവും കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട് അല്ലെ. അവിടെയൊക്കെ വെടിവെച്ചുകൾക്കിടയിൽ ജീവിക്കാൻ വിധിക്കപ്പെട്ട, സ്വന്തം വീടും അച്ഛനമ്മമാരെയും നഷ്ടപ്പെട്ട, കളിക്കാൻ ഗ്രൗണ്ടുകളോ കളിപ്പാട്ടങ്ങളോ പഠിക്കാൻ സ്കൂളുകളോ ഇല്ലാത്ത ലക്ഷക്കണക്കിന് കുഞ്ഞുങ്ങളുണ്ട്. ഈ അക്രമം മൂലം ശാരീരികമായിട്ടും മാനസികമായിട്ടും അവർ അനുഭവിക്കുന്ന ട്രോമ എത്ര വലുതാണെന്ന് നമുക്ക് ഊഹിക്കാൻ പോലും കഴിയില്ല അല്ലെ. ആക്ച്വലി ഒരു കുഞ്ഞിന്റെ ചിരി എന്ന് പറയുന്നത് തന്നെ നമ്മുടെ നാളെയുടെ പ്രതീക്ഷയാണല്ലേ. ഒരു രാജ്യം എത്രത്തോളം വളർന്നു എന്ന് നോക്കേണ്ടത് അവിടെ കുട്ടികൾ എത്രത്തോളം സുരക്ഷിതരാണ് എന്ന് നോക്കിയിട്ടാണ്. പക്ഷെ അടുത്ത കാലത്തായിട്ട് നമ്മൾ കേട്ട ചില വാർത്തകൾ നമ്മളെ ശരിക്കും ഒന്ന് ഇരുത്തി ചിന്തിപ്പിക്കുന്നതാണ്. ദൈവത്തിന്റെ സ്വന്തം നാടായ നമ്മുടെ കേരളത്തിൽ തന്നെ നടന്ന ആ ഒരു 1.5 വയസ്സുകാരൻ അർഷിദിന്റെ മരണ വാർത്ത നമ്മളെയൊക്കെ വല്ലാതെ സങ്കടപ്പെടുത്തിയല്ലേ. സ്വന്തം വീട്ടിൽ വെച്ച് തന്നെ ആ കുഞ്ഞിനെ സംരക്ഷിക്കേണ്ട ആളുകൾ തന്നെ ദീർഘകാലമായിട്ട് ക്രൂരമായി ഉപദ്രവിക്കുകയായിരുന്നു എന്നൊക്കെ കേൾക്കുമ്പോൾ ശരിക്കും ഉള്ളൊന്ന് പിടഞ്ഞു പോകും. അതുപോലെ തന്നെയല്ലേ UPയിൽ നടന്ന ആ സംഭവം, 1.5 വയസ്സുള്ള ഒരു കുഞ്ഞിനെയാണ് അവിടെയും ആക്രമിച്ച് കൊലപ്പെടുത്തിയത്. കുട്ടികളെ ഒരു ബാധിതയായിട്ട് കാണുന്ന ചില മനുഷ്യരുടെ ഈ മനോഭാവം എത്രത്തോളം ഡേഞ്ചറസ് ആണ് എന്നാണ് ലോകത്ത് നടക്കുന്ന ഓരോ സംഭവവും തെളിയിക്കുന്നത്. ഇതൊക്കെ ഒരു കുടുംബത്തിന് മാത്രം പ്രശ്നമല്ല കേട്ടോ, ഇത് ഹ്യൂമാനിറ്റിക്ക് നേരെയുള്ള വലിയൊരു ചോദ്യചിഹ്നമാണ്. ഒരു കുഞ്ഞിന്റെ ജീവൻ പോകുമ്പോൾ നഷ്ടമാവുന്നത് ആക്ച്വലി ഒരു വലിയ ഭാവിയാണ്. അതുകൊണ്ട് ഈ June 4 വെറുമൊരു ദിനാചരണം മാത്രമല്ല, നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കേണ്ട ചില ചോദ്യങ്ങളുണ്ട്. ഇതില് കുട്ടികളുടെ സുരക്ഷയ്ക്ക് വേണ്ടി നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഈ ഒരു സന്ദേശം എല്ലാവരിലേക്കും എത്തിക്കാനും ആക്രമണങ്ങൾക്ക് ഇരയായ എല്ലാ കുഞ്ഞുങ്ങളെയും ഓർക്കാനും അവരുടെ വേദനകൾ ഇനി ആവർത്തിക്കാതിരിക്കാനും വേണ്ടിയാണ് ഓരോ June 4 ആചരിക്കപ്പെടുന്നത്. സോ എന്തായാലും നമ്മൾ ഇന്ന് ലൗഡ് സ്പീക്കറിലൂടെ നമ്മുടെ രാജ്യത്തെ കുട്ടികൾക്ക് വേണ്ടിയുള്ള അവകാശങ്ങളെ പറ്റിയും നിയമങ്ങളെ പറ്റിയാണ് പറയാൻ പോകുന്നത്. സോ കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: love like a virus. No fire, no flame, no raging storm can ever take us. Cause we keep standing as one with each other beside us. Spread love.
1: Ashraya FM 90 Nadinappam Natarkoppam.
2: നമ്മുടെ ദിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. ഏപ്രിൽ 1 മുതൽ ജൂൺ 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ദിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷ വാർത്ത, ദിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ദിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: ലൗഡ് സ്പീക്കർ.
1: അരവിന്ദേ ആഘോഷം.
2: Yes, once again, we are back on loudspeaker with me, RJ Srishant, Unashraya FM 90, Nadinuppum, Nattarkuppum. അപ്പൊ നമ്മൾ ഇന്ന് ലൗഡ് സ്പീക്കറിൽ സംസാരിക്കാൻ പോകുന്നത് ഇന്ന് ജൂൺ 4 അക്രമങ്ങൾക്ക് ഇരയാകപ്പെട്ട നിരപരാധികളായ കുട്ടികളുടെ അന്താരാഷ്ട്ര ദിനമാണ്. ഈ ദിനത്തിൽ നമ്മുടെ രാജ്യത്തെ കുട്ടികൾക്ക് വേണ്ടിയുള്ള നിയമങ്ങളെപ്പറ്റിയും അവരുടെ അവകാശങ്ങളെപ്പറ്റിയാണ് പറയാൻ പോകുന്നത്. നമ്മുടെ രാജ്യത്ത് ഓരോ കുട്ടിക്കും സുരക്ഷിതമായും വളരെ അന്തസ്സോടെയും ജീവിക്കാനുള്ള അവകാശമുണ്ട്. അത് നമ്മുടെ നിയമം തന്നെ ഉറപ്പു നൽകുന്ന കാര്യമാണ്. ആക്ച്വലി ഈ കുഞ്ഞുങ്ങളാണ് നമ്മുടെ നാളെയുടെ വാഗ്ദാനങ്ങളെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് നമ്മുടെ ഭരണഘടന ഇതിനുവേണ്ടിയുള്ള നിയമങ്ങളൊക്കെ പ്രാബല്യത്തിൽ കൊണ്ടുവന്നിട്ടുള്ളത്. നമ്മുടെ ഇന്ത്യൻ ഭരണഘടന എടുത്തു നോക്കിയാൽ തന്നെ കുട്ടികളുടെ സംരക്ഷണത്തിന് വലിയ പ്രാധാന്യം നൽകിയിരിക്കുന്നത് കാണാം. ഉദാഹരണത്തിന്, ഭരണഘടനയിലെ ആർട്ടിക്കിൾ 14 എല്ലാ പൗരന്മാർക്കും നിയമത്തിന് മുന്നിൽ തുല്യത ഉറപ്പാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്കും മുതിർന്നറിയിപ്പോലെ തന്നെ തുല്യ അവകാശങ്ങളുണ്ട്. അതുപോലെ ആർട്ടിക്കിൾ 15 ക്ലോസ് 3 പറയുന്നത് സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടി പ്രത്യേക സംരക്ഷണ പദ്ധതികൾ കൊണ്ടുവരാൻ സർക്കാരിന് അധികാരമുണ്ട് എന്നാണ്. ഇനി ആർട്ടിക്കിൾ 22 ജീവിക്കാനുള്ള അവകാശമാണ് അത് പറയുന്നത്. അതായത് ഒരു കുട്ടിക്ക് സുരക്ഷിതമായിട്ട് ജീവിക്കാനും നല്ല രീതിയിൽ വളരാനുമുള്ള അവകാശം അതിലുണ്ട്. ആർട്ടിക്കിൾ 21 A പ്രകാരം 6 മുതൽ 14 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് സൗജന്യമായിട്ടുള്ള വിദ്യാഭ്യാസം ഉറപ്പാക്കിയിട്ടുണ്ട്. പഠിക്കുക എന്നത് ഒരു കുട്ടിയുടെ ഏറ്റവും വലിയ അവകാശമാണല്ലേ. അതുപോലെ ആർട്ടിക്കിൾ 24 പറയുന്നത് 14 വയസ്സിൽ താഴെയുള്ള കുട്ടികളെ അപകടകരമായ തൊഴിലുകളിൽ വിടാൻ പാടില്ല എന്നാണ്. ബാലവേല തടയാനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു നിയമമാണിത്. ഇനി ആർട്ടിക്കിൾ 39 E 39 F ഒക്കെ നോക്കിയാൽ കുട്ടികളുടെ ആരോഗ്യത്തെ ബാധിക്കുന്ന ചുറ്റുപാടിൽ നിന്ന് അവരെ മാറ്റണമെന്നും അവർക്ക് നല്ല അന്തസ്സോടെയും സ്വാതന്ത്ര്യത്തോടെയും വളരാനുള്ള സാഹചര്യം ഒരുക്കണമെന്നും കൃത്യമായിട്ട് പറയുന്നുണ്ട്. ആർട്ടിക്കിൾ 45 ആണെങ്കിൽ ചെറിയ പ്രായത്തിലുള്ള കുട്ടികൾക്ക് അവർക്ക് വേണ്ട പരിചരണവും വിദ്യാഭ്യാസവും കൊടുക്കണമെന്നും പറയുന്നുണ്ട്. ഇതൊന്നും വെറും കടലാസിലെ വാക്കുകളല്ല കേട്ടോ. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാൽ അവർക്ക് സംരക്ഷണം നൽകാനുള്ള വലിയൊരു ആയുധമാണ്. അതുകൊണ്ട് തന്നെ കുട്ടികളെ ഉപദ്രവിക്കുന്നത് നമ്മുടെ ഭരണഘടനയോട് ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റാണ്. നല്ല ഭക്ഷണം, വിദ്യാഭ്യാസം, ആരോഗ്യം, സുരക്ഷ, ഇതൊക്കെ അവരുടെ അവകാശമാണ്. അത് നൽകേണ്ടത് മാതാപിതാക്കളുടെയും അധ്യാപകരുടെയും നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. അപ്പൊ ഏതായാലും ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ എല്ലാവരും അറിഞ്ഞിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ഈ അതിക്രമങ്ങളൊക്കെ പൂർണ്ണമായിട്ടും തടയാൻ കഴിയൂ. സോ എന്നാൽ നമ്മൾ അങ്ങനത്തെ ലൗഡ് സ്പീക്കറിലൂടെ ജൂൺ 4 അതിക്രമങ്ങൾക്കിരയായ നിരപരാധികളായ കുട്ടികൾക്ക് വേണ്ടിയുള്ള അന്താരാഷ്ട്ര ദിനമായ ഇന്ന് നമ്മൾ കുട്ടികളുടെ അവകാശങ്ങളെപ്പറ്റിയും അവർക്ക് വേണ്ടിയുള്ള നിയമങ്ങളെപ്പറ്റിയാണ് നമ്മൾ ഇന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. സോ എന്തായാലും ഇനിയും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോ ആരും എങ്ങ് പോകേണ്ട, കേട്ടുകൂടെ ഇരുന്നോളൂ. ലൗഡ് സ്പീക്കർ വിത്ത് മീ RJ ശ്രീശാന്ത് ഓൺ ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: பாபம்
1: விஷால் ஆப்டிகல்ஸ் மிதமாய் நிறக்கில் கன்னடகளுடைய விபுலமாய சேகரம்
2: നിങ്ങളുടെ കുട്ടികൾക്ക് മികച്ച വിദ്യാഭ്യാസം നൽകുന്ന 32 വർഷത്തെ പാരമ്പര്യമുള്ള കൊട്ടാരക്കര MGM റെസിഡൻഷ്യൽ പബ്ലിക് സ്കൂളിൽ 2026-27 വർഷത്തിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. പരിചയസമ്പന്നരായ അധ്യാപകരും റോബോട്ടിക്സ്, ജർമ്മൻ ലാംഗ്വേജ്, സ്വിമ്മിംഗ് തുടങ്ങി നിരവധി പാഠ്യേതര പരിശീലനങ്ങളും, കൂടാതെ ആധുനിക ലാബുകൾ, മികച്ച ഹോസ്റ്റൽ, സുരക്ഷിത വാഹന സൗകര്യം, ഒപ്പം പ്ലസ് വൺ വിദ്യാർത്ഥികൾക്കായ എൻട്രൻസ് കോച്ചിങ്ങോട് കൂടിയ ഇന്റഗ്രേറ്റഡ് ക്ലാസുകളും ഇവിടെ ലഭ്യമാണ്.
3: MGM റെസിഡൻഷ്യൽ പബ്ലിക് സ്കൂൾ, കൊട്ടാരക്കര.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: കരുതലോടെ കാലവർഷത്തെ വരവേൽക്കാം. മഴവെള്ളം സുഗമമായി ഒഴുകിപ്പോകാൻ ഓടകളും കനാലുകളും മഴയ്ക്ക് മുൻപ് തന്നെ മാലിന്യങ്ങൾ നീക്കി വൃത്തിയാക്കുക. കാറ്റിലും മഴയിലും ഒടിഞ്ഞു വീഴാൻ സാധ്യതയുള്ളതോ വീടിന് പവർ ലൈനുകൾക്കും മുകളിലേക്ക് നിൽക്കുന്നതോ ആയ മരച്ചില്ലകൾ സുരക്ഷിതമായി വെട്ടിമാറ്റുക. വീടിനകത്തും പുറത്തുമുള്ള ഇലക്ട്രിക് വയറിങ്ങുകൾ സുരക്ഷിതമാണ് എന്ന് ഉറപ്പാക്കുക. മാത്രമല്ല ടോർച്ച്, പവർ ബാങ്ക്, ഒരു ഫസ്റ്റ് എയ്ഡ് കിറ്റ്, സ്ഥിരമായി കഴിക്കുന്ന മരുന്നുകൾ എന്നിവ ഉൾപ്പെടുന്ന ഒരു എമർജൻസി കിറ്റ് എപ്പോഴും കയ്യിൽ കരുതുക. ചിരട്ട, പ്ലാസ്റ്റിക് കപ്പുകൾ, ടയറുകൾ എന്നിവയിൽ വെള്ളം കെട്ടിക്കിടക്കാൻ അനുവദിക്കരുത്. ആഴ്ചയിലൊരിക്കൽ ഡ്രൈഡേ ആചരിച്ച് പകർച്ചവ്യാധികൾ തടയുക. മാത്രമല്ല കിണറുകളിലെ വെള്ളം മലിനമാകാൻ സാധ്യതയുള്ളതിനാൽ മുൻകരുതലായി ക്ലോറിനേഷൻ നടത്തുക. തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രം കുടിക്കാൻ ഉപയോഗിക്കുക. മഴക്കാലത്ത് റോഡുകളിൽ അപകട സാധ്യത കൂടുതലാണ്. അതിനാൽ വാഹനങ്ങളുടെ ബ്രേക്ക്, ടയറിന്റെ ഗ്രിപ്പ്, വൈപ്പർ ബ്ലേഡുകൾ എന്നിവ കൃത്യമായി പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. കൂടാതെ മണ്ണിലും വെള്ളത്തിലും ഇറങ്ങി ജോലി ചെയ്യുന്നവർ നിർബന്ധമായും ആരോഗ്യ പ്രവർത്തകരുടെ നിർദ്ദേശപ്രകാരം പ്രതിരോധ മരുന്നുകൾ മുൻകൂട്ടി കഴിക്കുക. കൂടുതൽ മഴയും തണുപ്പുമേൽക്കാത്ത കാറ്റിനെ പ്രതിരോധിക്കുന്ന സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് വളർത്തുമൃഗങ്ങളുടെ കൂട് മാറ്റുകയോ അവയെ സുരക്ഷിതമാക്കുകയോ ചെയ്യുക. ഒപ്പം തന്നെ ഔദ്യോഗിക കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ എപ്പോഴും ശ്രദ്ധിക്കുക. മാത്രമല്ല KCB, ഡിസാസ്റ്റർ മാനേജ്മെന്റ് സ്കോഡ് തുടങ്ങിയവയുടെ എമർജൻസി നമ്പറുകൾ ഫോണിൽ സേവ് ചെയ്തു വയ്ക്കുക. ഓർക്കുക, ചെറിയൊരു ജാഗ്രത വലിയൊരു സുരക്ഷിതത്വമാണ്.

0: ലൗഡ് സ്പീക്കർ
1: അരവിന്ദേ ആഘോഷം.
2: Yes, once again we are back on loudspeaker with me RJ Srishant on Astraya FM 90 Nadinuppum Natarkuppum. അപ്പൊ ജൂൺ 4 അതിക്രമങ്ങൾക്കിരയായ നിരപരാധികളായ കുട്ടികൾക്ക് വേണ്ടിയുള്ള അന്താരാഷ്ട്ര ദിനത്തോടനുബന്ധിച്ച് നമ്മുടെ ലൗഡ് സ്പീക്കറിലൂടെ കുട്ടികൾക്ക് വേണ്ടിയുള്ള നിയമങ്ങളെ പറ്റിയും അവരുടെ അവകാശങ്ങളെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലേ. അപ്പൊ എന്നാലും ഈ കുട്ടികളുടെ കാര്യത്തിൽ നമ്മുടെ നാട്ടിലുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു മറ്റൊരു നിയമമാണ് JJ ആക്ട് അഥവാ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് 2015. സംരക്ഷണം ആവശ്യമായ കുട്ടികൾക്കും അതുപോലെ തന്നെ എന്തെങ്കിലും ചെറിയ നിയമലംഘനം ചെയ്തു പോയ കുട്ടികൾക്കും വേണ്ടിയാണ് പ്രധാനമായിട്ടും ഈ നിയമം ഉള്ളത് കേട്ടോ. എല്ലാ കുഞ്ഞുങ്ങൾക്കും നല്ല സുരക്ഷിതമായ ഒരു കുടുംബാന്തരീക്ഷം കിട്ടണം എന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം. ആരുമില്ലാത്ത അനാഥരായ കുട്ടികൾ, തെരുവിൽ കഴിയുന്നവർ, ഉപദ്രവിക്കപ്പെടുന്ന കുട്ടികൾ, ഇവർക്കൊക്കെ സംരക്ഷണം നൽകാൻ ഈ നിയമത്തിൽ ഒരുപാട് വഴികളുണ്ട്. ഏത് തീരുമാനമെടുക്കുമ്പോഴും കുട്ടികളുടെ നല്ല ഭാവി മാത്രമായിരിക്കണം മനസ്സിലെന്ന് ഈ ഒരു നിയമം കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇതിനുവേണ്ടി ഓരോ ജില്ലയിലും ചൈൽഡ് വെൽഫെയർ കമ്മിറ്റികളുണ്ട്. അതുപോലെ നിയമലംഘനം നടത്തുന്ന കുട്ടികളുടെ കേസുകൾ നോക്കാൻ ജുവനൈൽ ജസ്റ്റിസ് ബോർഡുകളുണ്ട്. കുട്ടികളെ കുറ്റവാളികളായിട്ട് കാണാതെ അവരെ പൂർണ്ണമായിട്ട് തിരുത്തി നല്ല വഴിക്ക് കൊണ്ടുവരിക എന്നതാണ് ഈ നിയമത്തിന്റെ ഒരു രീതി എന്ന് പറയുന്നത്. അവരുടെയൊക്കെ മാനസികവും ശാരീരികവുമായ ആരോഗ്യത്തിനാണ് ഇവിടെ പ്രാധാന്യം. സ്വന്തം വീട്ടിൽ നിന്നോ മറ്റാരെങ്കിലും നിന്നോ ഒക്കെ ഉപദ്രവം നേരിടുന്ന കുട്ടികൾക്ക് സംരക്ഷണം കൊടുക്കാനും ഈ നിയമം സഹായിക്കുന്നുണ്ട്. കുട്ടികളെ കൊണ്ട് നിർബന്ധിച്ച് പണിയെടുപ്പിക്കുന്നതും ഭിക്ഷയാചിപ്പിക്കുന്നതും ഒക്കെ വലിയ കുറ്റമാണ്. അതുപോലെ കുട്ടികളെ ഉപേക്ഷിക്കുന്നവർക്കും ഉപദ്രവിക്കുന്നവർക്കും വലിയ ശിക്ഷ തന്നെയാണ് ഈ നിയമത്തിലൂടെ കാത്തിരിക്കുന്നത്. അതുപോലെ കുട്ടികളെ ദത്തെടുക്കുന്ന കാര്യത്തിലും ഒരുപാട് നിയമങ്ങളുണ്ട്. ഇതൊക്കെ വളരെ സുതാര്യമാക്കാൻ ഈ നിയമം നമ്മളെ സഹായിക്കുന്നുണ്ട് കേട്ടോ. എല്ലാ കുട്ടികൾക്കും ഒരേ കുടുംബത്തിന്റെ സ്നേഹം കിട്ടണം എന്നതാണ് ഈ നിയമത്തിൽ പറയുന്നത്. അവർക്ക് വേണ്ട കൗൺസിലിംഗ് കൊടുക്കാനും സുരക്ഷിതമായ അഭയ കേന്ദ്രങ്ങൾ ഒരുക്കാനും ഈ JJ ആക്ട് സഹായിക്കുന്നു. ഇനി ഏതെങ്കിലും പ്രശ്നം കണ്ടാൽ പെട്ടെന്ന് തന്നെ ഇടപെടാൻ അധികാരികൾക്ക് ഈ നിയമം അധികാരം നൽകുന്നുണ്ട്. കുട്ടികൾക്കെതിരെ എന്തെങ്കിലും പ്രശ്നം നടന്നത് കണ്ടാൽ നമ്മൾ പൊതുജനങ്ങളും അത് റിപ്പോർട്ട് ചെയ്യാൻ ബാധ്യസ്ഥരാണ്. സോ കുട്ടികളുടെ സുരക്ഷ എന്ന് പറയുന്നത് സർക്കാരിന്റെയോ കുടുംബത്തിന്റെയോ മാത്രം കാര്യമല്ല, അത് നമ്മുടെ ഓരോരുത്തരുടെയും കൂടി ഉത്തരവാദിത്വമാണ്. സോ എന്തായാലും നമ്മൾ അങ്ങനെ ലൗഡ് സ്പീക്കറിലൂടെ കുട്ടികൾക്ക് വേണ്ടിയുള്ള നിയമങ്ങളെ പറ്റിയും അവരുടെ അവകാശങ്ങളെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സോ എന്തായാലും ഇതിനെപ്പറ്റി എനിക്ക് ഇനിയും ഇനിയും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. സോ ആരും എങ്ങും പോകേണ്ട, കേട്ടുകൊണ്ടിരുന്നുള്ളൂ ലൗഡ് സ്പീക്കർ വിത്ത് മീ RJ ശ്രീശാന്ത് ഓൺ ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: ശ്രേയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ആപ് സുനിയെ ആപ്കേ മൻപസന്ദ് ഗാനേ സിർഫ് ഓർ യാദേ
1: യാദേ യാദേ യാദേ.
2: കേൾക്കാൻ കുതിച്ച ഹിന്ദി ഗാനങ്ങളുമായി യാദീൻ എല്ലാ ഞായറാഴ്ചയും രാത്രി 9 മണി മുതൽ 11 മണി വരെ നിങ്ങളുടെ സ്വന്തം ആശ്രയ FM 90.

0: ലൗഡ് സ്പീക്കർ.
1: അരവിന്ദേ ആഘോഷം.
2: Yes, once again, we are back on Loudspeaker with me, RJ Srishant, on Astraya FM 19, Adinupum, Natargupum. അപ്പൊ ജൂൺ 4 അതിക്രമങ്ങൾക്കിരയായ നിരപരാധികളായ കുട്ടികൾക്ക് വേണ്ടിയുള്ള അന്താരാഷ്ട്ര ദിനത്തോടനുബന്ധിച്ച് നമ്മുടെ ലൗഡ് സ്പീക്കറിലൂടെ കുട്ടികൾക്ക് വേണ്ടിയുള്ള നിയമങ്ങളെ പറ്റിയും അവരുടെ അവകാശങ്ങളെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലേ. അപ്പൊ ഇനി എടുത്തു പറയേണ്ട മറ്റൊരു നിയമമാണ് പോക്സോ ആക്ട്, അതായത് പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസ് ആക്ട് 2012. ഈ നിയമം എന്ന് പറയുമ്പോൾ നമ്മൾ ഈ വാർത്തയിലൊക്കെ സ്ഥിരമായിട്ട് കേൾക്കുന്ന ഒന്നാണല്ലേ. കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമങ്ങൾ തടയാൻ വേണ്ടി കൊണ്ടുവന്ന വളരെ ശക്തമായ ഒരു നിയമമാണിത്. 18 വയസ്സിൽ താഴെയുള്ള എല്ലാവരെയും ഈ നിയമം കുട്ടികളായിട്ടാണ് കണക്കാക്കുന്നത്. കുട്ടികളെ ലൈംഗികമായിട്ട് ചൂഷണം ചെയ്യുന്നതും ഉപദ്രവിക്കുന്നതും കുട്ടികളെ വെച്ച് അശ്ലീല ചിത്രങ്ങൾ എടുക്കുന്നതും വളരെ ഗുരുതരമായ കുറ്റമായിട്ടാണ് ഇതിൽ കാണുന്നത്. കുട്ടികൾക്ക് നീതി ഉറപ്പാക്കാനും തെറ്റ് ചെയ്യുന്നവർക്ക് പരമാവധി ശിക്ഷ വാങ്ങിക്കൊടുക്കാനും ഈ നിയമം നമ്മളെ സഹായിക്കുന്നുണ്ട്. ഇതിന്റെ ഒരു വലിയ പ്രത്യേകത എന്താണെന്നറിയോ? കുട്ടികളുടെ മാനസികാവസ്ഥ കൂടി പരിഗണിച്ചുകൊണ്ടാണ് ഇതിലെ അന്വേഷണങ്ങൾ നടത്തുന്നത്. അതായത് ഒരു കുട്ടിയോട് കാര്യങ്ങൾ ചോദിച്ചറിയുമ്പോൾ ആ കുട്ടിക്ക് ഒരു തരത്തിലുള്ള പേടിയോ ബുദ്ധിമുട്ടോ ഉണ്ടാക്കാൻ പാടില്ല. പോലീസുകാരായാലും വളരെ സൗഹാർദ്ദപരമായിട്ട് വേണം അവരോട് സംസാരിക്കാൻ. കുട്ടികളുടെ പേരോ ചിത്രങ്ങളോ ഒന്നും പുറത്തുവിടാനും ഒരിക്കലും പാടില്ല. ഇതൊക്കെ നിയമം കർശനമായിട്ട് വിലക്കുന്നുണ്ട് കേട്ടോ. പെട്ടെന്ന് കേസ് തീർപ്പാക്കാൻ വേണ്ടി പ്രത്യേക കോടതികളും ഇതിനു വേണ്ടിയുണ്ട്. കോടതിയിൽ പോകുമ്പോഴും കുട്ടിക്ക് വീണ്ടും ഒരു മാനസിക ബുദ്ധിമുട്ട് ഉണ്ടാക്കാത്ത രീതിയിലായിരിക്കും കാര്യങ്ങൾ മുൻപോട്ട് കൊണ്ടുപോകും. നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. നമ്മുടെ ചുറ്റും ഏതെങ്കിലും ഒരു കുട്ടിക്ക് ഇങ്ങനെ ഒരു ദുരനുഭവം ഉണ്ടായതായിട്ട് നമുക്കൊരു സംശയം തോന്നിയാൽ പോലും അത് പോലീസിനെയോ അധികാരികളെയോ അറിയിക്കേണ്ടത് നമ്മുടെ കടമയാണ്. അത് മൂടിവെക്കാൻ ശ്രമിച്ചാൽ നമുക്കെതിരെയും ചിലപ്പോൾ നിയമ നടപടി വരാം കേട്ടോ. സ്കൂളുകളിലും ഹോസ്റ്റലിലൊക്കെ കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കേണ്ടത് അത്യാവശ്യമാണ്. അതുപോലെ കുട്ടികൾക്ക് നല്ലൊരു ബോധവൽക്കരണം നമ്മൾ എപ്പോഴും കൊടുക്കണം. അതായത് ആരോടും അവരുടെ പ്രശ്നങ്ങൾ പറയാനൊരു പേടിയോ നാണമോ തോന്നരുതെന്ന് അവരെ പഠിപ്പിക്കണം. കുട്ടികളുടെ പെരുമാറ്റത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ കണ്ടാൽ മാതാപിതാക്കളും അധ്യാപകരും പെട്ടെന്ന് ശ്രദ്ധിക്കണം. ഇനി അവരെ ചേർത്ത് പിടിച്ച് കാര്യങ്ങൾ നമ്മൾ എപ്പോഴും ചോദിച്ചറിയാൻ ശ്രമിക്കണം. ആക്ച്വലി ശിക്ഷ കൊടുക്കാൻ മാത്രമല്ല ഈ പോക്സോ നിയമം എന്ന് പറയുന്നത്, കുട്ടികളുടെ സുരക്ഷയും അവരുടെ സമാധാനവുമാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്. സുബേദാനം, നമ്മൾ അങ്ങനെ ലൗഡ് സ്പീക്കറിലൂടെ കുട്ടികൾക്ക് വേണ്ടിയുള്ള നിയമങ്ങളെ പറ്റിയും അവരുടെ അവകാശങ്ങളെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സോ എന്തായാലും ഈ ഒരു വിഷയത്തിൽ എനിക്ക് ഇനിയും ഇനിയും ഒരുപാട് കാര്യങ്ങൾ പങ്കുവെക്കാനുണ്ട്. സോ ആരും എങ്ങ് പോകേണ്ട, കേട്ടുകൊണ്ടിരുന്നുള്ളൂ ലൗഡ് സ്പീക്കർ വിത്ത് മീ ആർ ജെ ശ്രീശാന്ത് ഓൺ ആശ്രയ FM 19, നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
2: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789963 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം.

0: ലൗഡ് സ്പീക്കർ.
1: അരവിന്ദ് ആഘോഷം.
2: Yes, once again we are back on loudspeaker with me RJ Srishant on Astraya FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. അപ്പൊ ജൂൺ 4 അതിക്രമങ്ങൾക്കിരയായ നിരപരാധികളായ കുട്ടികൾക്ക് വേണ്ടിയുള്ള അന്താരാഷ്ട്ര ദിനത്തോടനുബന്ധിച്ച് നമ്മുടെ ലൗഡ് സ്പീക്കറിലൂടെ കുട്ടികൾക്ക് വേണ്ടിയുള്ള നിയമങ്ങളെപ്പറ്റിയും അവരുടെ അവകാശങ്ങളെപ്പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലേ. കുട്ടികളുടെ ജീവിതം മനോഹരമാക്കാനെ സഹായിക്കുന്ന വേറെ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ഒന്ന് ബാലവേല നിരോധന നിയമവും മറ്റൊന്ന് വിദ്യാഭ്യാസ അവകാശ നിയമവും. കുട്ടികൾക്ക് നന്നായിട്ട് പഠിക്കാനും അവരുടെ ഇഷ്ടങ്ങൾക്കും സ്വപ്നങ്ങൾക്കൊപ്പം പറക്കാനും അവസരം കിട്ടണം. വീടുകളിലെ സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം ഒരുപാട് കുട്ടികൾ ചെറിയ പ്രായത്തിൽ തന്നെ ജോലിക്ക് പോകുന്നത് നമ്മൾ കാണാറില്ലേ. അത് അവരുടെ ബാല്യം തന്നെ നശിപ്പിക്കുന്ന ഒരു കാര്യമാണല്ലേ. ഇത് തടയാൻ വേണ്ടിയാണ് ചൈൽഡ് ആൻഡ് അഡോളസന്റ് ലേബർ ആക്ട് ഉള്ളത്. 14 വയസ്സിന് താഴെയുള്ള കുട്ടികളെ കൊണ്ട് യാതൊരു കാരണവശാലും പണിയെടുപ്പിക്കാൻ, അതായത് ജോലി എടുപ്പിക്കാൻ പാടില്ല. ഫാക്ടറികളിലും കനികളിലും ഒക്കെ കുട്ടികളെ ജോലിക്ക് നിർത്തുന്നത് വലിയ കുറ്റമാണ്. അങ്ങനെ ചെയ്യുന്നവർക്ക് കർശനമായ ശിക്ഷയും ഈ നിയമത്തിനോട് ലഭിക്കുന്നതാണ്. ആക്ച്വലി ബാലവേല കാരണം കുട്ടികൾക്ക് പലപ്പോഴും പഠിക്കാൻ പറ്റാതെ വരുന്നു, അവരുടെയൊക്കെ ആരോഗ്യം നശിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇത് ഇല്ലാതാക്കേണ്ടത് നമ്മുടെ സമൂഹത്തിന്റെ ആവശ്യമാണ്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് വിദ്യാഭ്യാസ അവകാശ നിയമം അഥവാ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട്. 2009 നിലവിൽ വന്ന ഈ നിയമം പറയുന്നത് 6 മുതൽ 14 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യമായിട്ടും നിർബന്ധമായിട്ടും വിദ്യാഭ്യാസം കൊടുക്കണം എന്നാണ്. ഇനി പൈസ ഇല്ലാത്തതിന്റെ പേരിൽ ഒരു കുട്ടിക്ക് പോലും പഠിക്കാൻ പറ്റാത്ത അവസ്ഥ വരരുത്. എല്ലാവർക്കും ഒരുപോലെ പഠിക്കാൻ അവസരം കിട്ടണം. നല്ല സ്കൂളുകളും സുരക്ഷിതമായ അന്തരീക്ഷവും ഒക്കെ ഒരുക്കി കൊടുക്കാൻ ഈ നിയമം പറയുന്നുണ്ട് കേട്ടോ. ഇനി വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അത് കുട്ടികൾക്ക് നല്ല അറിവും ആത്മവിശ്വാസം കൊടുക്കുന്ന ഏറ്റവും വലിയ ടൂളാണ് അല്ലേ. സോ ഈ ബാലവേലയും വിദ്യാഭ്യാസം തമ്മിൽ വലിയൊരു ബന്ധമുണ്ട്. ജോലിക്ക് പോകുന്ന കുട്ടികൾക്ക് പഠിക്കാൻ പറ്റില്ല, പഠിക്കാൻ പറ്റാത്ത കുട്ടികൾക്ക് പലപ്പോഴും തെറ്റായ വഴികൾ എത്തിപ്പെടുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിലെ എല്ലാ കുട്ടികളും സ്കൂളിൽ പോകുന്നുണ്ട് എന്ന് നമ്മൾ എപ്പോഴും ഉറപ്പുവരുത്തണം. കുട്ടികളുടെ കയ്യിൽ പുസ്തകങ്ങളും പേനയും ഇരിക്കേണ്ട സമയത്ത് പണി ആയുധങ്ങൾ ഒരിക്കലും നമ്മൾ കൊടുക്കരുത്. ബാലവേല ഇല്ലാത്ത എല്ലാവരും പഠിക്കുന്ന ഒരു സമൂഹമാണ് നമുക്ക് ഇനി വേണ്ടതല്ലേ. എങ്കിൽ മാത്രമേ നമ്മുടെ നാട് ശരിക്കും മുന്നോട്ട് പോവുകയുള്ളൂ. സോ എന്നാലും നമ്മൾ അങ്ങനെ ലൗഡ് സ്പീക്കറിലൂടെ കുട്ടികൾക്ക് വേണ്ടിയുള്ള നിയമങ്ങളെ പറ്റിയും അവരുടെ അവകാശങ്ങളെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സോ എന്നാലും എനിക്ക് ഇനിയും ഈ വിഷയത്തിൽ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ പങ്കുവെക്കാനുണ്ട്. അപ്പൊ ആരും എങ്ങും പോകേണ്ട, കേട്ടുകൊണ്ട് ഇരുന്നോളൂ. ലൗഡ് സ്പീക്കർ വിത്ത് മീ ആർ ജെ ശ്രീശാന്ത് ഓൺ ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
2: നമ്മുടെ ഡിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. ഏപ്രിൽ 1 മുതൽ ജൂൺ 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ഡിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷവാർത്ത, ഡിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ഡിമോസ് ഫർണിച്ചർ, പുലമൺ കൊട്ടാരക്കര.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വേനൽക്കാലം കഴിഞ്ഞെത്തുന്ന കാലവർഷത്തെ വരവേൽക്കാൻ നമുക്ക് തയ്യാറെടുക്കാം. മഴയ്ക്കൊപ്പം എത്തും മാറാ രോഗങ്ങളും, അതിനാൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ മുൻകൂട്ടി ആരംഭിക്കാം. വീടും പരിസരവും ശുചിയാക്കുക, മാലിന്യ സംസ്കരണത്തിൽ ശ്രദ്ധ പുലർത്തുക, കൊതുകുകൾക്ക് പെറ്റുപെരുക്കാനുള്ള സാഹചര്യം ഇല്ലാതാക്കുക, കിണറുകളും ജലാശയങ്ങളും വൃത്തിയാക്കുക, ശുദ്ധമായ കുടിവെള്ളത്തിനുള്ള സാഹചര്യം സൃഷ്ടിക്കുക. രോഗപ്രതിരോധ പ്രവർത്തനം നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് മഴയെത്തും മുമ്പേ ശുചിത്വം ഉറപ്പാക്കാം, സുരക്ഷ ഉറപ്പാക്കി മഴക്കാലം ആസ്വദിക്കാം.

0: ലൗഡ് സ്പീക്കർ.
1: അരവിന്ദേ ആഘോഷം.
2: Yes, once again we are back on loudspeaker with me RJ Srishant on Astraya FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. അപ്പൊ ജൂൺ 4 അതിക്രമങ്ങൾക്കിരയായ നിരപരാധികളായ കുട്ടികൾക്ക് വേണ്ടിയുള്ള അന്താരാഷ്ട്ര ദിനത്തോടനുബന്ധിച്ച് നമ്മുടെ ലൗഡ് സ്പീക്കറിലൂടെ കുട്ടികൾക്ക് വേണ്ടിയുള്ള നിയമങ്ങളെ പറ്റിയും അവരുടെ അവകാശങ്ങളെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലേ. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ ഈ ശൈശവ വിവാഹം എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിലുള്ള എത്രത്തോളം മോശമായ ഒരു പ്രവണതയാണെന്ന്. പണ്ടൊക്കെ ഇത് ഒരുപാട് നടന്നിരുന്നു, എന്നാൽ ഇന്നും ചിലയിടങ്ങളിൽ ഇത് രഹസ്യമായിട്ട് നടക്കുന്നുണ്ട്. ഇതൊന്ന് പൂർണ്ണമായിട്ടും ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് സർക്കാർ 2006 ശൈശവ വിവാഹ നിരോധന നിയമം കൊണ്ടുവന്നത്. നമ്മൾ സാധാരണ ഭാഷയിൽ പറയുകയാണെങ്കിൽ പെൺകുട്ടികൾക്ക് 18 വയസ്സും ആൺകുട്ടികൾക്ക് 21 വയസ്സും പൂർത്തിയാകാതെ കല്യാണം കഴിക്കാൻ പാടില്ല എന്ന് തന്നെയാണ് ഈ നിയമം അടിവരയിട്ട് പറയുന്നത്. ഈ പ്രായത്തിന് മുൻപ് കല്യാണം കഴിച്ചാൽ അത് ശൈശവ വിവാഹമായിട്ടേ നിയമം കണക്കാക്കൂ. ഇനിയിപ്പോ ആരെങ്കിലും നിയമം കാറ്റിൽ പറത്ത് ഈ കല്യാണം നടത്താൻ നിന്നാല് അവർക്ക് കിട്ടാൻ പോകുന്ന പണി ഒട്ടും ചെറുതല്ല കേട്ടോ. 2 വർഷം വരെ കഠിന തടവും 100,000 രൂപ വരെ പിഴയും കിട്ടാവുന്ന വലിയൊരു ക്രിമിനൽ കുറ്റമാണിത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ശിക്ഷ കിട്ടുന്നത് കല്യാണം കഴിക്കുന്ന പ്രായപൂർത്തിയായ ആൾക്ക് മാത്രമല്ല, ഈ കല്യാണം നടത്താൻ കൂട്ടു നിൽക്കുന്നവർ, കാർമ്മികത്വം വഹിക്കുന്നവർ, ഇതിൽ പങ്കെടുത്തവർ, എന്തിനേറെ പറയുന്നു ഈ കല്യാണത്തിന് സമ്മതിക്കുന്ന സ്വന്തം പാരന്റ്സിന് വരെ ഈ പറയുന്ന ശിക്ഷ കിട്ടുന്നതായിരിക്കും. കുട്ടികൾക്ക് വിവരമില്ലെങ്കിലും മുതിർന്നവർക്ക് വിവരം ഉണ്ടാകണം അല്ലേ. അതുകൊണ്ട് അവരെയാണ് നിയമം ആദ്യം പിടികൂടുക. ഇനിയിപ്പോ ആരും അറിയാതെ നിർബന്ധിച്ച് ഒരു കുട്ടിയുടെ കല്യാണം നടത്തിയെന്ന് വിചാരിക്കുക, ആ കുട്ടിയുടെ ജീവിതം അതോടെ തീർന്നു എന്ന് കരുതണ്ട. കല്യാണം കഴിഞ്ഞാലും ആ കുട്ടികൾക്ക് പ്രായപൂർത്തിയായി കഴിഞ്ഞ് 2 വർഷത്തിനുള്ളിൽ, അതായത് പെൺകുട്ടിക്ക് 20 വയസ്സിനുള്ളിലും ആൺകുട്ടിക്ക് 23 വയസ്സിനുള്ളിലും നേരിട്ട് കുടുംബ കോടതിയിൽ പോയി എനിക്ക് ഈ കല്യാണം താല്പര്യമില്ല എന്ന് ഇത് അസാധുവാക്കണമെന്നും ആവശ്യപ്പെടാം. നിയമം അതിന് പൂർണ്ണ പിന്തുണ നൽകുന്നുണ്ട്. ഇങ്ങനെ കല്യാണം വേണ്ടെന്ന് വെച്ചാലും ആ പെൺകുട്ടിക്ക് മറ്റൊരു കല്യാണം കഴിക്കുന്നത് വരെയോ അല്ലെങ്കിൽ അവൾക്ക് സ്വന്തമായിട്ട് ജീവിക്കാൻ ഒരു വരുമാനം ഉണ്ടാകുന്നത് വരെയുള്ള എല്ലാ ചെലവുകളും കൊടുക്കാൻ ഭർത്താവോ അല്ലെങ്കിൽ അയാളുടെ വീട്ടുകാരോ ബാധ്യസ്ഥരാണ്. ഇനി ഈ ബന്ധത്തിൽ കുട്ടികൾ ജനിച്ചിട്ടുണ്ടെങ്കിൽ ആ കുട്ടികൾക്ക് നിയമപരമായ എല്ലാ അവകാശങ്ങളും സ്വത്തുക്കളും കിട്ടുകയും ചെയ്യും. സോ ഇത് കൂടാതെ എവിടെയെങ്കിലും ഒരു ശൈശവ വിവാഹം നടത്താൻ പോകുന്നുണ്ടെന്ന് അറിഞ്ഞാൽ കോടതിക്ക് മുൻകൂട്ടി ഇടപെട്ട് അത് തടയാനുള്ള ഓർഡർ ഇടാനും പറ്റും. ഈ ഓർഡർ ലംഘിച്ച് കല്യാണം നടത്തിയാൽ പിന്നെ ജാമ്യം പോലും കിട്ടാത്ത വകുപ്പിലാണ് അകത്ത് പോകുക കേട്ടോ. ഇതൊക്കെ കൃത്യമായിട്ട് നടപ്പിലാക്കാനും നിരീക്ഷിക്കാനും വേണ്ടി ഓരോ സ്ഥലത്തും ചൈൽഡ് മാരേജ് പ്രൊഹിബിഷൻ ഓഫീസർമാരെ സർക്കാർ പ്രത്യേകം നിയോഗിച്ചിട്ടുണ്ട്. പോലീസിന്റെയോ മറ്റു ഉദ്യോഗസ്ഥരുടെയോ ഒക്കെ സഹായത്തോടെ എവിടെ ചെന്നും ഈ കല്യാണം തടയാനുള്ള പവർ അവർക്കുണ്ട്. ചുരുക്കി പറയുകയാണെങ്കിൽ കുട്ടികളുടെ ബാല്യവും അവരുടെ വിദ്യാഭ്യാസവും നശിപ്പിച്ച് ശാരീരികമായും മാനസികമായിട്ടും യാതൊരു തയ്യാറെടുപ്പുമില്ലാത്ത ഒരു പ്രായത്തിൽ അവരെ വിവാഹത്തിലേക്ക് തള്ളിവിടുന്നത് തടയാനാണ് ഈ നിയമം പ്രധാനമായിട്ട് ലക്ഷ്യമിടുന്നത്. ആർക്കും അത്ര എളുപ്പത്തിൽ ഊരിപ്പോരാൻ പറ്റാത്ത വിധം വളരെ ശക്തമായ വകുപ്പുകളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സോ എന്നാലും നമ്മളങ്ങനെ ലൗഡ് സ്പീക്കറിലൂടെ കുട്ടികൾക്ക് വേണ്ടിയുള്ള നിയമങ്ങളെ പറ്റിയും അവരുടെ അവകാശങ്ങളെ പറ്റിയാണ് നമ്മൾ ഇന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സോ എന്തായാലും എനിക്ക് ഇനിയും ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് പങ്കുവയ്ക്കാനുണ്ട്. സോ ആരും എങ്ങും പോകേണ്ട, കേട്ടുകൊണ്ടിരുന്നുള്ളൂ ലൗഡ് സ്പീക്കർ വിത്ത് മീ ആർ ജെ ശ്രീശാന്ത് ഓൺ ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: വിശാലാർത്ഥം
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
2: നിങ്ങളുടെ കുട്ടികൾക്ക് മികച്ച വിദ്യാഭ്യാസം നൽകുന്ന 32 വർഷത്തെ പാരമ്പര്യമുള്ള കൊട്ടാരക്കര MGM റെസിഡൻഷ്യൽ പബ്ലിക് സ്കൂളിൽ 2026-27 വർഷത്തിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. പരിചയസമ്പന്നരായ അധ്യാപകരും റോബോട്ടിക്സ്, ജർമ്മൻ ലാംഗ്വേജ്, സ്വിമ്മിംഗ് തുടങ്ങി നിരവധി പാഠ്യേതര പരിശീലനങ്ങളും, കൂടാതെ ആധുനിക ലാബുകൾ, മികച്ച ഹോസ്റ്റൽ, സുരക്ഷിത വാഹന സൗകര്യം, ഒപ്പം പ്ലസ് വൺ വിദ്യാർത്ഥികൾക്കായ എൻട്രൻസ് കോച്ചിങ്ങോട് കൂടിയ ഇന്റഗ്രേറ്റഡ് ക്ലാസുകളും ഇവിടെ ലഭ്യമാണ്.
3: MGM റെസിഡൻഷ്യൽ പബ്ലിക് സ്കൂൾ, കൊട്ടാരക്കര.

0: காய்ச்சாத பால்
1: லவுட் ஸ்பீக்கர்
2: அரவிந்தே ஆக்ரோஷம்.
3: Yes, once again we are back on loudspeaker with me RJ Srishant on Astraya FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. അപ്പൊ ജൂൺ 4 അതിക്രമങ്ങൾക്കിരയായ നിരപരാധികളായ കുട്ടികൾക്ക് വേണ്ടിയുള്ള അന്താരാഷ്ട്ര ദിനത്തോടനുബന്ധിച്ച് നമ്മുടെ ലൗഡ് സ്പീക്കറിലൂടെ കുട്ടികൾക്ക് വേണ്ടിയുള്ള നിയമങ്ങളെ പറ്റിയും അവരുടെ അവകാശങ്ങളെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലേ. ഇനി നമ്മൾ പറയാൻ പോകുന്നത് നമ്മൾ എല്ലാവരും തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തെ പറ്റിയാണ്. അതാണ് NCPCR അഥവാ ദേശീയ ശിശു അവകാശ സംരക്ഷണ കമ്മീഷൻ അഥവാ നാഷണൽ കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ്. വളരെ ലളിതമായിട്ട് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തെ 18 വയസ്സ് വരെയുള്ള ഓരോ കുട്ടികളുടെയും അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാർ പ്രാബല്യത്തിൽ കൊണ്ടുവന്ന ഒരു വലിയ സംവിധാനമാണിത്. 2005 ഒരു പ്രത്യേക നിയമപ്രകാരം 2007 ഇത് രൂപീകരിച്ചത്. കുട്ടികൾക്ക് വേണ്ടി മാത്രം സദാസമയം ഉണർന്ന് പ്രവർത്തിക്കുന്ന ഒരു കാവൽക്കാരനെ പോലെയാണ് ഈ കമ്മീഷൻ എന്ന് പറയുന്നത്. നമ്മുടെ ചുറ്റും നമ്മൾ പലപ്പോഴും പല കാര്യങ്ങളും കാണാറുണ്ടല്ലോ. ചിലയിടത്ത് ചെറിയ കുട്ടികളെ കൊണ്ട് ഹോട്ടലുകളിലോ കടകളിലോ ഒക്കെ ജോലി ചെയ്യിപ്പിക്കുന്നത് കാണാം. ചില കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാകും, അല്ലെങ്കിൽ അവർക്കെതിരെ എന്തെങ്കിലും തരത്തിലുള്ള അതിക്രമങ്ങളോ ചൂഷണങ്ങളോ ഒക്കെ നടക്കുന്നുണ്ടാവും. ഇതൊക്കെ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ എന്ത് ചെയ്യണമെന്ന് പലർക്കും അറിയില്ല. അവിടെയാണ് NCPCR പ്രസക്തി. കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം ഉറപ്പാക്കുന്ന വിദ്യാഭ്യാസ അവകാശ നിയമം, അതുപോലെ കുട്ടികളെ ലൈംഗിക അതിക്രമങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്ന പോക്സോ നിയമം എന്നിവയൊക്കെ നമ്മുടെ നാട്ടിൽ കൃത്യമായിട്ട് നടപ്പിലാക്കുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കുന്നത് ഇവരാണ്. വെറുതെ ഉപദേശം നൽകുക മാത്രമല്ല കേട്ടോ, ഇവർക്കൊരു സിവിൽ കോടതിയുടെ അധികാരമുണ്ട്. അതായത് എവിടെയെങ്കിലും കുട്ടികളുടെ അവകാശങ്ങൾ ലംഘിക്കപ്പെട്ടതായിട്ട് പരാതി ലഭിച്ചാൽ കുറ്റക്കാരെ നേരിട്ട് വിളിച്ചു വരുത്താനും ഏത് ഉദ്യോഗസ്ഥനോടും രേഖകൾ ഹാജരാക്കാൻ ആവശ്യപ്പെടാനും പോലീസിനോടോ സർക്കാരിനോടോ കർശന നടപടിയെടുക്കാൻ നിർദ്ദേശിക്കാനും കമ്മീഷന് അധികാരമുണ്ട്. ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിന് കംപ്ലൈന്റ് നൽകാൻ വലിയ ബുദ്ധിമുട്ടുകൾ ഒന്നുമില്ല എന്നതാണ്. മാതാപിതാക്കൾക്കോ അധ്യാപകർക്കോ എന്തിന് കുട്ടികൾക്ക് സ്വന്തമായി പോലും ഇവർക്ക് പരാതി നൽകാവുന്നതാണ്. അതുപോലെ തന്നെ പത്രങ്ങളിലോ വാർത്തകളിലോ ഒക്കെ കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ കണ്ടാൽ ആരും പരാതിപ്പെട്ടിട്ടെങ്കിലും കമ്മീഷന് സ്വമേധയാ കേസെടുക്കാൻ അധികാരമുണ്ട്. അതുപോലെ ഓൺലൈനായിട്ട് ഇബാൽ നിതാൻ പോർട്ടൽ വഴിയോ നേരിട്ടോ വളരെ എളുപ്പത്തിൽ ആർക്കും കമ്മീഷനെ സമീപിക്കാവുന്നതാണ്. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തെ ഓരോ കുട്ടിക്കും സുരക്ഷിതമായിട്ട് ജീവിക്കാനും കളിച്ചു വളരാനും

നന്നായിട്ട് പഠിക്കാനുള്ള സാഹചര്യം NCPCR ഒരുക്കുന്നുണ്ട്. കുട്ടികളാണ് നമ്മുടെ നാളത്തെ ഭാവിയെന്ന് നമ്മൾ എപ്പോഴും പറയാറില്ലേ. ആ ഭാവിയെ യാതൊരു പോറലും ഏൽക്കാതെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ഒരു വലിയ കോട്ടയാണ് NCPCR എന്ന ഈ കമ്മീഷൻ. അതുകൊണ്ട് ഇങ്ങനെയൊരു ശക്തമായ സംവിധാനം നമ്മുടെ നാട്ടിലുണ്ടെന്നും കുട്ടികൾക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നാൽ അത് ഉപയോഗിക്കണമെന്നും നമ്മൾ ഓരോരുത്തരും അറിഞ്ഞിരിക്കണം. സോമേന്ദ്രൻ നമ്മളെങ്ങനെ ലൗഡ് സ്പീക്കറിലൂടെ കുട്ടികൾക്ക് വേണ്ടിയുള്ള നിയമങ്ങളെ പറ്റിയും അവരുടെ അവകാശങ്ങളെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്തായാലും എനിക്ക് ഇനിയും ഒരുപാട് കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാനുണ്ട്. സോ ആരും എങ്ങും പോകേണ്ട, കേട്ടുകൊണ്ടിരുന്നുള്ളൂ ലൗഡ് സ്പീക്കർ വിത്ത് മീ RJ ശ്രീശാന്ത് ഓൺ ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Super games,
2: super fun,
1: and exciting prizes.
2: നിങ്ങളുടെ ഈവനിംഗ് ടീ ടൈം കളറാക്ക ആശ്രയ പ്രീമിയർ ലീഗിലൂടെ.
1: തിങ്കൾ മുതൽ വെള്ളി വരെ വൈകിട്ട് 4 മണി മുതൽ 6 മണി വരെ ഓണിയോ ആശ്രയ FM 90. Super fun hub for your super cool evenings.

0: അരവിന്ദേ ആഘോഷം.
1: Yes, once again we are back on loudspeaker with me RJ ശ്രീശാന്ത് on Astraya FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. അപ്പൊ ജൂൺ 4 അതിക്രമങ്ങൾക്കിരയായ നിരപരാധികളായ കുട്ടികൾക്ക് വേണ്ടിയുള്ള അന്താരാഷ്ട്ര ദിനത്തോടനുബന്ധിച്ച് നമ്മൾ ഇന്ന് ലൗഡ് സ്പീക്കറിലൂടെ കുട്ടികൾക്ക് വേണ്ടിയുള്ള നിയമങ്ങളെ പറ്റിയും അവരുടെ അവകാശങ്ങളെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലേ. സോ ഈ ജൂൺ 4 എന്ന് പറയുന്നത് കുട്ടികൾ അനുഭവിക്കുന്ന ഈ വേദനകളെ കുറിച്ച് നമ്മൾ ഓർമ്മിപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ നമ്മുടെ കേരളത്തിലെ അർഷദിന്റെയും യുപിയിലെ ആ കുഞ്ഞിന്റെയൊക്കെ കഥകൾ നമ്മൾ ഓർമ്മിപ്പിക്കുന്നത് നമ്മുടെ ചുറ്റും ഇന്നും ഒരുപാട് വെല്ലുവിളികൾ കുട്ടികളുടെ സുരക്ഷയുടെ കാര്യത്തിൽ ഉണ്ട് എന്നാണ്. ഇതൊക്കെ ഒരു വീടിന്റെ മാത്രം പ്രശ്നമല്ല, കുട്ടികളുടെ സുരക്ഷയുടെ കാര്യത്തിൽ ഉണ്ട് എന്നാണ്. ഇതൊക്കെ ആക്ച്വലി ഒരു വീടിന്റെ മാത്രം പ്രശ്നമല്ല കേട്ടോ, നമ്മൾ എല്ലാവരും ഇതിനെതിരെ സംസാരിക്കണം. കുട്ടികൾക്ക് വേണ്ടിയുള്ള ഈ നിയമങ്ങളെ കുറിച്ച് നമ്മൾ എല്ലാവരും കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഭരണഘടന കൊടുക്കുന്ന അവകാശങ്ങൾ, JJ ആക്ട്, പോക്സോ നിയമം, ബാലവേല നിരോധന നിയമം, ഇതൊക്കെ നമ്മുടെ കുട്ടികൾക്ക് ഒരു കവചം പോലെ സംരക്ഷണം നൽകാനുള്ളതാണ്. ശിശു അവകാശ കമ്മീഷനുകളും 1998 നമ്പറും ഒക്കെ കുട്ടികൾക്ക് താങ്ങായിട്ട് എപ്പോഴും ഉണ്ട്. ഇതിന്റെയൊക്കെ ലക്ഷ്യം ഒന്ന് മാത്രമാണ്, ഓരോ കുട്ടിക്കും യാതൊരു പേടിയുമില്ലാതെ ചിരിച്ചു കളിച്ച് വളരാൻ ഒരു അവസരമുണ്ടാക്കി കൊടുക്കുക എന്നത്. കുട്ടികൾ നമ്മുടെ ഭാവിയാണ്, നമ്മുടെ ഏറ്റവും വലിയ സമ്പത്താണ്. അതുകൊണ്ട് അവർക്കെതിരെയുള്ള എന്ത് അതിക്രമവും നമ്മൾ ഒന്നിച്ചെന്ന് എതിർക്കണം. ആ കുഞ്ഞുങ്ങളുടെ ചിരി മായാതെ നോക്കുമ്പോഴാണ് നമ്മുടെ നാട് കുറച്ചുകൂടി നന്നാവുന്നത്. എല്ലാ കുട്ടികൾക്കും സുരക്ഷിതമായൊരു ലോകം നമ്മൾ ഉണ്ടാക്കി കൊടുക്കുമെന്നൊരു ഉറപ്പ് ഈ ദിവസത്തിൽ നമുക്ക് ഓരോരുത്തർക്കും എടുക്കാം. അക്രമങ്ങൾക്ക് ഇരയായ എല്ലാ കുഞ്ഞുങ്ങളെയും ലൗഡ് സ്പീക്കറിന്റെ ഈ സമയം നമുക്ക് ഓർക്കാം. അവരുടെ കണ്ണീർ തുളച്ചു മാറ്റാനും സുരക്ഷിതമായ ഒരു ബാല്യം അവർക്ക് കൊടുക്കാനും നമുക്ക് ഒരുമിച്ച് നിൽക്കാം. കാരണം ഓരോ കുട്ടിക്കും നല്ലൊരു ഇന്നും പ്രതീക്ഷകൾ നിറഞ്ഞൊരു നാളെയും കിട്ടുക എന്നത് അവരുടെ അവകാശമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ലൗഡ് സ്പീക്കറിന്റെ ഇന്നത്തെ സമയം ഇവിടെ അവസാനിക്കുന്നു. ഇതുപോലെ മറ്റൊരു വിഷയമായിട്ട് അടുത്ത വീക്കിൽ ഞാൻ വീണ്ടും ലൗഡ് സ്പീക്കറിൽ എത്തുന്നതാണ്. ടിൽ ദെൻ, ഇറ്റ്സ് മീ RJ ശ്രീശാന്ത് സൈനിങ് ഓഫ്.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
2: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

നമസ്കാരം, വെരി ഗുഡ് ഈവനിങ് ആൻഡ് വെൽക്കം ടു ആസ്ട്രേയ പ്രീമിയർ ലീഗ് ഓൺ ആസ്ട്രേയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. FPL-ഉമായിട്ടിതായി ഒരു മനോഹരമായ വൈകുന്നേരത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നത് RJ അനൂഷയാണ് കേട്ടോ. അപ്പം മഴയിൽ കുതിർന്ന് നിൽക്കുന്ന ഒരു വൈകുന്നേരത്തിൽ നമ്മളിങ്ങനെ എത്തി നിൽക്കുകയാണ്. അപ്പോൾ വീട്ടിലൊക്കെ ഇരിക്കുകയാണ് എങ്കിൽ ഇതാ ഇനി ഗെയിം കളിക്കാം, ഒരു ബോറടിയൊക്കെ 2 മണിക്കൂർ നേരത്തേക്ക് അങ്ങ് മാറ്റി വെച്ചോളൂ. 4 മണി മുതൽ 6 മണി വരെ നമുക്ക് അടിച്ചു പൊളിച്ച് ഗെയിം കളിക്കാനുള്ള സമയമാണ് നമ്മുടെ ആസ്ട്രേയ പ്രീമിയർ ലീഗ് എന്ന ഈ ഒരു പ്രോഗ്രാമിലൂടെ കേട്ടോ. അപ്പോൾ ഇന്നത്തെയും പോലെ തന്നെ ഇപ്രാവശ്യവും അടിപൊളിയായിട്ടുള്ളൊരു ഗെയിമൊക്കെ ആയിട്ടാണ് ഞാൻ ഇതാ എത്തിച്ചേർന്നിരിക്കുന്നത്. അപ്പോൾ ഗെയിമിൽ മസ്റ്റായിട്ടും പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. കാരണം കൊട്ടാരക്കര ചിലങ്ക റിയൽ എസ്റ്റേറ്റ് സ്പോൺസർ ചെയ്യുന്ന ഒരു അടിപൊളി ഗിഫ്റ്റാണ് നിങ്ങളിങ്ങനെ കാത്തുകാത്ത് ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ എല്ലാ ഫ്രൈഡേയ്സിലുമാണ് ലക്കി ഡ്രോയിലൂടെ നമ്മൾ ആ ഒരു വിന്നറിനെ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഭാഗ്യവാൻ അല്ലെങ്കിൽ ഭാഗ്യവതി ചിലപ്പോൾ ഈ വീക്കിലേത് നിങ്ങളായി മാറാം. നിങ്ങളെല്ലാവരും ആകാനുള്ള സാധ്യത കൂടുതലാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഗെയിമിൽ മസ്റ്റായിട്ടും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക എന്ന് വീണ്ടും ഉറക്കെ പറഞ്ഞുകൊണ്ട് പ്രഖ്യാപിച്ചുകൊണ്ട് നമ്മളിതാ ഐശ്വര്യമായിട്ട് നമ്മുടെ ആസ്ട്രേയ പ്രീമിയർ ലീഗ് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ്. 2 അടിപൊളിയായിട്ടുള്ള പാട്ടുകൾ കേൾക്കാം കേട്ടോ. ഇപ്പോൾ ലിസണിങ് ടു ആസ്ട്രേയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നമ്മുടെ ദിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. ഏപ്രിൽ 1 മുതൽ ജൂൺ 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ദിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷ വാർത്ത, ദിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ദിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
2: എയർ ടിക്കറ്റും വിസയും ഇനി മിതമായ നിരക്കിൽ. ക്യാമ്പസ് ട്രാവൽസ്, കൊട്ടാരക്കര. കോൺടാക്ട് 999-5873-115. പുതുപുത്തൻ പഠന രീതികൾ, വൈഫൈ കണക്റ്റഡ് ഡിജിറ്റൽ ക്ലാസ് മുറികൾ, അന്താരാഷ്ട്ര നിലവാരമുള്ള ഇംഗ്ലീഷ് സ്പീക്കിംഗ് ക്യാമ്പസ് തുടങ്ങിയ പ്രത്യേകതകളുള്ള കൊല്ലം ജില്ലയിലെ ഏക ഗ്ലോബൽ സ്കൂളിൽ നിങ്ങളുടെ കുട്ടികളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ. കോമ്പസ് ഗ്ലോബൽ സ്കൂൾ, വളകം.

നമ്മുടെയൊക്കെ ഹൃദയങ്ങളിൽ പ്രണയത്തിന്റെ നിലാവെളിച്ചവും അതുപോലെ തന്നെ വിരഹത്തിന്റെ നോവും ആഘോഷങ്ങളുടെ താളവുമൊക്കെ നിറച്ച ആ ശബ്ദം നമ്മെ വിട്ടുപിരിഞ്ഞിട്ട് നാളുകളായെങ്കിലും ഇന്നും ആ പാട്ടുകൾ നമ്മുടെ കാതുകളിൽ മുടങ്ങുന്നുണ്ടല്ലേ. ഇന്ന് ജൂൺ 4-ന്റെ പ്രത്യേകത ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാമല്ലേ. ഇന്ത്യൻ സിനിമാ സംഗീത ലോകത്തെ പാടും നിലാവ് നമ്മുടെ സ്വന്തം SPB എന്ന SP ബാലസുബ്രഹ്മണ്യം സാറിന്റെ ജന്മവാർഷികമാണ്.

ഒരു എഞ്ചിനീയർ ആകാനായിട്ട് ആഗ്രഹിച്ചിട്ട് അവിചാരിതമായിട്ട് സംഗീത ലോകത്തേക്ക് കടന്നു വന്ന ആ പ്രതിഭ പിന്നീട് മാറ്റി എഴുതിയത് ഇന്ത്യൻ സംഗീത ചരിത്രം തന്നെയാണല്ലേ. 16-ലധികം ഭാഷകളിലായിട്ട് 40,000-ലധികം ഗാനങ്ങളാണ് അദ്ദേഹം നമുക്ക് വേണ്ടിയിട്ട് ആലപിച്ചിട്ടുള്ളത്. മാത്രമല്ല, കേവലം ഒരു ഗായകൻ എന്നതിലുപരിയായിട്ട് ഒരു നടനായും ഡമ്മിക് ആർട്ടിസ്റ്റായും അതുപോലെ തന്നെ സംഗീത സംവിധായകനായും ഒക്കെ അദ്ദേഹം നമ്മെ വിസ്മയിപ്പിച്ചുവല്ലേ. അപ്പം എന്തായാലും അദ്ദേഹത്തിൻ്റെ ജന്മവാർഷികമായ ഇന്നത്തെ ദിവസം അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ വെച്ചിട്ടുള്ള ഒരു അടിപൊളി ഗെയിമാണ് നമ്മളിന്ന് ആസ്പ്രേയ പ്രീമിയർ ലീഗിലൂടെ കളിക്കാനായിട്ട് പോകുന്നത്. അപ്പം എന്തായാലും ആദ്യത്തെ പാട്ട് ചോദ്യം ഞാൻ ചോദിക്കുകയാണ്, ശ്രദ്ധിച്ചു കേട്ടോളൂ.

യെസ്, അങ്ങനെ എസ് ബി ബി പാടിയ ഒരു പാട്ടിന്റെ ഇൻട്രോ ബീജിയം ആണ് നമ്മളിപ്പോൾ കേട്ടത്. അപ്പോൾ പാട്ട് ഏതാണ് എന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ലൈവിലേക്ക് വിളിച്ച് നിങ്ങളുടെ ആൻസർ അറിയിക്കാവുന്നതാണ് കേട്ടോ. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0472919090944219 എന്ന നമ്പറിലേക്കാണ് വിളിച്ച് നിങ്ങളുടെ ആൻസറൊക്കെ അറിയിക്കേണ്ടത്. ഇനിയിപ്പോൾ വിളിച്ചിട്ട് കണക്ട് ആയില്ലെങ്കിൽ മെസ്സേജ് അയക്കാം. മെസ്സേജ് അയക്കേണ്ട നമ്പർ 9526649090 എന്ന നമ്പറിലേക്ക്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. എയർ ടിക്കറ്റും വിസയും ഇനി മിതമായ നിരക്കിൽ. ക്യാമ്പസ് ട്രാവൽസ് കൊട്ടാരക്കര. കോൺടാക്ട് 999-5873-115.
1: പ്ലസ് ടു കഴിഞ്ഞോ? ഇനി നിങ്ങളുടെ സ്വപ്ന കരിയറിലേക്ക് ഒരു ശരിയായ വഴികാട്ടി. 500,000 രൂപയ്ക്ക് BSc നഴ്സിംഗ് പഠിച്ചാലോ? കേരള, കർണാടക, തമിഴ്നാട് എന്നിവിടങ്ങളിൽ പ്രമുഖ കോളേജുകളിൽ നിങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കാം. BSc നഴ്സിംഗ്, GNM തുടങ്ങിയ ഏത് കോഴ്സുമാകട്ടെ.
0: സെന്റ് ജൂഡ് എഡ്യൂക്കേഷൻ ട്രസ്റ്റ്, ട്രിവാൻഡ്രം റോഡ്, പുലമൺ, കൊട്ടാരക്കര.
2: Pere Pardons Gold and Diamonds, manufacturers and wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.

0: but mirrors.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

യെസ്, അങ്ങനെ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എസ് പി ബി സാറിന്റെ ജന്മവാർഷികമാണ്. അപ്പൊ അദ്ദേഹം പാടിയ പാട്ടുകൾ വെച്ചിട്ടുള്ള ഒരു ഗെയിമാണ് നമ്മളിങ്ങനെ ആസ്ട്രിയ പ്രീമിയർ ലീഗിലൂടെ കളിച്ചുകൊണ്ടിരിക്കുന്നത്. വിത്ത് മീ ആർ ജെ അനുഷ. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 4:29 മിനിറ്റിൽ ഇങ്ങനെ എത്തി നിൽക്കുകയാണ്. അപ്പൊ ബ്രേക്കിന് മുൻപായിട്ട് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്ന പാട്ട് ക്വസ്റ്റ്യൻ,

ഓക്കെ, എസ് ബി ബി സാർ പാടിയ പാട്ടിന്റെ ഇൻട്രോ ബീജമാണ് നമ്മളിപ്പോൾ കേട്ടത്. അപ്പൊ ഇത് ഏത് പാട്ടാണ് എന്നതായിരുന്നു നമ്മുടെ ചോദ്യം കേട്ടോ. എന്തായാലും നമുക്ക് വാട്സപ്പിൽ വന്നിരിക്കുന്ന ആൻസേഴ്സ് ഓരോന്നായിട്ട് നോക്കാം. ആദ്യത്തെ മെസ്സേജ് അയച്ചിരിക്കുന്നത് സാവിത്രി ചേച്ചിയാണ് ഫ്രം കൊട്ടാരക്കര. മലരെ മൗനമായ എന്ന പാട്ടിന്റെ ഇൻട്രോ ബീജം ആണെന്നാണ് ചേച്ചി മെസ്സേജ് അയച്ച് വന്നിരിക്കുന്ന ആൻസർ. അടുത്തൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് ആശയാണ്. മലരെ മൗനമായ എന്ന സോങ് ആണെന്ന് പറഞ്ഞിട്ടാണ് ആശ ചേച്ചി മെസ്സേജ് അയച്ചിരിക്കുന്നത്. അർച്ചന, മണികണ്ഠൻ, ഷമി, വിഷ്ണു എന്നിവർ മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്ന ആൻസറും മലരെ മൗനമ എന്ന പാട്ടാണെന്നാണ് കേട്ടോ. ആൻഡ് മനീഷ് ചേട്ടൻ നമുക്ക് പാടിയൊക്കെയാണ്, ഒരു വോയിസ് നോട്ടൊക്കെയാണ് അയച്ചിരിക്കുന്നത്, മലരെ മൗനമ എന്ന പാട്ടാണെന്ന് പറഞ്ഞുകൊണ്ട്. അടുത്തൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് സൂസമ്മ സോമച്ചനാണ്. സൂസമ്മ ചേച്ചി മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്ന ആൻസർ ഈസ് മലരെ മൗനമ എന്ന പാട്ടാണെന്നാണ്. ആൻഡ് ദക്ഷ, ഫൈനലി നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത് മജീദ് ആണ്. അപ്പൊ എല്ലാവരും മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്ന ആൻസർ ഈസ് കണ്ണ എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട് എസ് പി ബി സാറും ജാനകി അമ്മയും ചേർന്ന് പാടി മനോഹരമാക്കിയ നല്ലൊരു പാട്ടാണ്. വിദ്യാജിയാണ് ഈ പാട്ടിനെ മ്യൂസിക് കോമ്പോസിഷൻ നിർവഹിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും കറക്റ്റ് ആൻസറാണ് എല്ലാവരും വായിച്ചിരിക്കുന്നത്. വളരെ സിമ്പിളായിട്ടുള്ളൊരു ചോദ്യമായി പോയല്ലേ. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത പാട്ട് ക്വസ്റ്റ്യൻ കേൾക്കാം.

ഓക്കേ, എസ് ബി ബി സാർ പാടിയ ഒരു മലയാളം സോങ്ങിന്റെ ഇൻട്രോ ബി ജി എം ആണ് നമ്മളിപ്പോൾ കേട്ടത് കേട്ടോ. വളരെ ഫേമസ് ആയിട്ടുള്ള സിനിമയിലെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു പാട്ട് തന്നെയാണ്. അപ്പോൾ പാട്ട് ഏതാണ് എന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ലൈവിലേക്ക് വിളിക്കാൻ വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0474291 90 എന്ന നമ്പറിലേക്കാണ്. പിടികിട്ടാത്തവർക്ക് വേണ്ടിയിട്ട് ഒരു പ്രാവശ്യം കൂടി അത് കേൾപ്പിക്കാം.

ഓക്കെ, അപ്പോൾ വേഗം ലൈവിലേക്ക് വിളിച്ച് നിങ്ങളുടെ ആൻസർ അറിയിച്ചോളൂ. ഇനി വിളിച്ചിട്ട് കണക്ട് ആയില്ലെങ്കിൽ മെസ്സേജ് അയക്കാം. മെസ്സേജ് അയക്കേണ്ട നമ്പർ 9526490906 എന്ന നമ്പറിലേക്ക്. അപ്പോൾ കേട്ടുകൊണ്ട് തന്നെ ഇരുന്നോളൂ ആസ്പ്രേ ഫ്രം 19 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ഒപ്പം
1: എയർ ടിക്കറ്റും വിസയും ഇനി മിതമായ നിരക്കിൽ ക്യാമ്പസ് ട്രാവൽസ് കൊട്ടാരക്കര. കോൺടാക്ട് 999-5873-115.
2: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, നെടുമങ്ങാട് നെയ്യാറ്റൻകര കൊട്ടാരക്കര കരുനാഗപ്പള്ളി.
3: പ്ലസ് ടു കഴിഞ്ഞോ? ഇനി നിങ്ങളുടെ സ്വപ്ന കരിയറിലേക്ക് ഒരു ശരിയായ വഴികാട്ടി. 500,000 രൂപയ്ക്ക് BSc നഴ്സിംഗ് പഠിച്ചാലോ? കേരള, കർണാടക, തമിഴ്നാട് എന്നിവിടങ്ങളിൽ പ്രമുഖ കോളേജുകളിൽ നിങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കാം. BSc നഴ്സിംഗ്, GNM തുടങ്ങിയ ഏത് കോഴ്സുമാകട്ടെ.
4: സെന്റ് ജൂഡ് എഡ്യൂക്കേഷൻ ട്രസ്റ്റ്, ട്രിവാൻഡ്രം റോഡ്, പുലമൺ, കൊട്ടാരക്കര.

0: യെസ്, ഇപ്പോൾ കേട്ട ഈ ഒരു ബീജിയം എസ് ബി ബി സാർ പാടിയ ഒരു മലയാളം പാട്ടിന്റെ ഇൻട്രോ ബീജിയമാണ്. അപ്പൊ പാട്ട് ഏതാണ് എന്നതായിരുന്നു നമ്മുടെ ചോദ്യം കേട്ടോ. ആശ്രയ പ്രീമിയർ ലീഗ് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. വിത്ത് മീ ആർ ജെ അനുഷ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 4 മണി കഴിഞ്ഞതാ. 44 മിനിറ്റിൽ ഇങ്ങനെ എത്തി നിൽക്കുമ്പോൾ ഈ പാട്ട് ഏതാണെന്ന് പറയാനായിട്ട് ഒരു കോളർ വെയിറ്റിംഗിലാണ്. നമുക്ക് നോക്കാം ആരാണെന്ന്. ഹലോ
1: ഹലോ,
0: നമസ്കാരം, ഗുഡ് ഈവനിങ്. ഇതാരാ സംസാരിക്കുന്നേ?
1: എന്റെ പേര് സാവിത്രി.
0: സാവിത്രി ചേച്ചി എവിടുന്നാ വിളിക്കുന്നേ?
1: കൊട്ടാരക്കരയാണ്.
0: വീട്ടിൽ ആരൊക്കെ ഉണ്ട്?
1: വീട്ടിൽ ഞാനും മോളും ഉണ്ട്.
0: ഓക്കെ ഓക്കെ. മോൾ എന്താ ചെയ്യണേ?
1: മോള് ഡോക്ടറാണ്.
0: ഡോക്ടറാണ്, ഓക്കെ. അപ്പം അമ്മയായിട്ട് എന്താണ് പരിപാടി? വെറുതെ വൈകുന്നേരം വീട്ടിൽ റേഡിയോ ഒക്കെ കേട്ടിങ്ങനെ ഇരിക്കുകയാണോ? ഓ, ചായ ഒക്കെ കുടിച്ചായിരുന്നോ? കഴിഞ്ഞല്ലേ. ഓക്കെ ഓക്കെ. അപ്പൊ എന്നാലും നമ്മൾ നേരത്തെ കേട്ട ആ ഒരു ഇൻട്രോ ബീജിയം ഏത് പാട്ടിന്റേതാണ് എന്നതായിരുന്നു ചോദ്യം. ആൻസറിങ് പോരട്ടെ. കളിക്കളം പടക്കളം. ഉറപ്പാണോ? ഉറപ്പാണോ? റാംജി റാവു സ്പീക്കിംഗിലെ കളിക്കളം ഇത് പടക്കളം എന്ന പാട്ടാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എസ് ബി ബി സാറ് പാടിയ പാട്ടല്ലേ, ഉറപ്പല്ലേ? അപ്പൊ നമുക്ക് നോക്കാം കറക്റ്റ് ആൻസർ ആണോ അല്ലേ ഒന്ന്.

ഓക്കേ, സാവിത്രി ചേച്ചി കറക്റ്റ് ആൻസർ ആണ് കേട്ടോ. ഹാപ്പി ആയോ? ഓക്കെ, അപ്പൊ വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. വീണ്ടും വിളിക്കാം. താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. വെൽക്കം. അപ്പൊ എന്തായാലും കൊട്ടാരക്കരയിൽ നിന്നും സാവിത്രി ചേച്ചി വിളിച്ചിട്ട് ഇതാ കറക്റ്റ് ആൻസർ അറിയിച്ചിരിക്കുകയാണ്. നമുക്ക് അതുപോലെ വാട്സപ്പിലും ആൻസേഴ്സ് ഒക്കെ വന്നിട്ടുണ്ട്. ആരൊക്കെയാണ് അയച്ചിട്ടുള്ളത് നോക്കുകയാണെങ്കിൽ, അനു മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്ന ആൻസർ കളിക്കളം ഇത് പടക്കളം എന്ന പാട്ടാണെന്നാണ്. ആൻഡ് സൂസമ സോമച്ചൻ മജീദിക്ക മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നതും കളിക്കളം ഇത് കളിക്കളം എന്നാണ്. ഓക്കെ, മനു ചേട്ടൻ കളിക്കളം എന്ന് അയച്ചിരിക്കുന്നു. മണികണ്ഠൻ ചേട്ടൻ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നത് കളിക്കളം ഒരു പടക്കളം എന്ന പാട്ടാണെന്നാണ്. അർച്ചന മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നത് നെഞ്ചിലെ കഞ്ചബാണൻ എന്ന പാട്ടാണെന്നാണ്. ഓക്കെ, വിഷ്ണു ഷമി എന്നിവർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നത് പടക്കളം ഇത് കളിക്കളം എന്ന പാട്ടാണെന്നാണ്. അപ്പം ചിലർക്ക് തെറ്റിപ്പോയിട്ടുണ്ട്, എന്നാലും കറക്റ്റ് ആൻസർ വരുന്നത് കളിക്കളം ഇത് പടക്കളം. റാംജി റാവു സ്പീക്കിംഗിലെ പാട്ടാണ് കേട്ടോ. വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു പാട്ടാണ് എസ് പി ബി സാർ പാടിയ. ചുരുക്കം ചില മലയാളം പാട്ടുകളിൽ ഒരു തകർപ്പൻ പാട്ട് എന്ന് വേണമെങ്കിലും പറയാം. അപ്പം എന്നാലും കറക്റ്റ് ആൻസർ അറിയിച്ച എല്ലാവർക്കും കൺഗ്രാജുലേഷൻ അറിയിച്ചുകൊണ്ട് നമ്മളിത് അടുത്ത പാട്ട് ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. കേട്ടോളൂ. ഓക്കെ, ഈ ഒരു ബീജം കേട്ടിട്ട് പാർട്ട് ഏതാണ് എന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ലൈവിലേക്ക് വിളിക്കാൻ വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0474291909090 എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കേണ്ട നമ്പർ 9529640909090 എന്ന നമ്പറിലേക്കാണ്. പിടികിട്ടാത്തവർക്ക് വേണ്ടിയിട്ട് ഒരു പ്രാവശ്യം കൂടി ആ ഒരു ബീജം കേൾക്കാം. അതിനുശേഷം നമ്മൾ ചെറിയൊരു ബ്രേക്കിലേക്ക് പോവുകയാണ്. അപ്പോൾ സ്റ്റേഡിയോൺ.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ എഫ് എം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
2: നമ്മുടെ ഡിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. ഏപ്രിൽ 1 മുതൽ ജൂൺ 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ഡിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷ വാർത്ത, ഡിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
3: വിമലഹൃദയ ഇംഗ്ലീഷ് മീഡിയം ആൻഡ് ലിറ്റിൽ ബഡ്സ് പ്ലേ സ്കൂളിലേക്ക് 2026-27 വർഷത്തിലേക്കുള്ള പ്ലേ സ്കൂൾ LKG UKG കൂടാതെ 1 മുതൽ 4 വരെയുള്ള ക്ലാസുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു. വിമലഹൃദയ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, ലോട്ടസ് റോഡ്, പുലമൺ, കൊട്ടാരക്കര.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. മക്കൾ നല്ലവരും വലിയവരുമാകാൻ 48 വർഷത്തെ പാരമ്പര്യമുള്ള കൊല്ലം ജില്ലയിലെ ആദ്യത്തെ CBSE സ്കൂളായ അഞ്ചൽ ശബരിഗിരി ഇംഗ്ലീഷ് സ്കൂളിൽ ഡേ കെയർ മുതൽ പ്ലസ് ടു വരെയുള്ള കുട്ടികൾക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ബോർഡിംഗ് സൗകര്യം ലഭ്യമാണ്. കോൺടാക്ട് 9746655000. വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
1: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
2: സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 5 മണി കഴിഞ്ഞ് 1 മിനിറ്റ്.

0: യെസ്, അപ്പോൾ ഇന്ന് ജൂൺ 4 നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട SBB സാറിന്റെ ജന്മവാർഷികമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം പാടിയ പാട്ടുകൾ വെച്ചിട്ടുള്ള ഒരു ഗെയിമാണ് നമ്മളിങ്ങനെ ആശ്രയ പ്രീമിയർ ലീഗിലൂടെ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ആൻഡ് വിത്ത് മീ ആർ ജെ അനുഷ. അപ്പൊ ബ്രേക്കിന് മുൻപായിട്ട് ഞാനൊരു പാട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, SBB സാറ് പാടിയ പാട്ടിന്റെ ഒരു ഇന്റർവ്യൂ PGM ആണ് നമ്മളിപ്പോൾ കേട്ടത്. അപ്പൊ ഇത് ഏത് പാട്ടാണ് എന്ന ചോദ്യത്തിന് നമുക്ക് വാട്സപ്പിൽ വന്നിരിക്കുന്ന ആൻസേഴ്സ് ഓരോന്നായിട്ട് നോക്കാം. ആദ്യത്തെ മെസ്സേജ് അയച്ചിരിക്കുന്നത് അർച്ചനയാണ്. മണ്ണിൽ ഇന്ത കാതൽ എന്ന പാട്ടാണെന്ന് പറഞ്ഞിട്ടാണ് അർച്ചന മെസ്സേജ് അയച്ചിരിക്കുന്നത് കേട്ടോ. അടുത്തൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് വിഷ്ണു, ഷമി എന്നിവർ ചേർന്നിട്ടാണ് മണ്ണിൽ ഇന്ത കാതൽ എന്നാണ് അയച്ചിരിക്കുന്നത്. സാവിത്രി ചേച്ചി ഫ്രം കൊട്ടാരക്കരയിൽ നിന്നും മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്ന ആൻസർ ഈസ് മണ്ണിൽ ഇന്ത കാതൽ എന്ന് തന്നെയാണ്. രാജ്കുമാർ ചേട്ടൻ, മണികണ്ഠൻ ചേട്ടൻ എന്നിവർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്ന ആൻസറും മണ്ണിൽ നിന്ന കാതൽ എന്ന പാട്ടാണെന്നാണ്. ആൻഡ് സൂസമ്മ സോമച്ചൻ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നത് നിന്റെ കാതിൽ എന്ന പാട്ടാണെന്നാണ്. അത് ഏത് പാട്ടാന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഓക്കെ, അടുത്തൊരു മെസ്സേജ് നമുക്ക് അയച്ചിരിക്കുന്നത് മനോജ് ഏട്ടനാണ്. മണ്ണിൽ നിന്ന കാതൽ എന്ന പാട്ടെന്ന് പറഞ്ഞിട്ടാണ് മനോജ് ഏട്ടനും നമുക്ക് മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്ന ആൻസർ. ഫൈനലി നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത് ഹാരി ജോൺ ആണ്. ഹാരിയും മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്ന ആൻസർ ഈസ് മണ്ണിൽ ഇന്ത കാതൽ എന്ന പാട്ടാണെന്ന് തന്നെയാണ്.
1: മണ്ണിൽ ഇന്ത കാതലന്റി യാരും വാഴ്തൽ കൂടുമോ എണ്ണം കണ്ണിപ്പാ.
0: കേളടി കൺമണി എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട് SBB സാറ് പാടി മനോഹരമാക്കിയ ഒരു പാട്ട്. അദ്ദേഹം ശ്വാസം പിടിച്ചു വെച്ച് പാടിയ ഒരു പാട്ടാണ് കേട്ടോ. അപ്പോൾ ഇളയരാജ സാറാണ് ഈ പാട്ടിൻ്റെ മ്യൂസിക് കോമ്പോസിഷൻ നിർവഹിച്ചിരിക്കുന്നത്. എന്തായാലും കറക്റ്റ് ആൻസർ അറിയിച്ചിരിക്കുന്ന എല്ലാവർക്കും കൺഗ്രാചുലേഷൻ അറിയിച്ചുകൊണ്ട് നമ്മളിതാ അടുത്ത പാട്ട് ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. കേട്ടോളൂ.

ഓക്കെ, അപ്പോൾ പാട്ട് ഏതാണ് എന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ലൈവിലേക്ക് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0474-291-9090 എന്ന നമ്പറിലേക്കാണ് മെസ്സേജ് അയക്കേണ്ട നമ്പർ. 9526490 എന്ന നമ്പറിലേക്കാണ്. അപ്പോൾ ഒരു പ്രാവശ്യം കൂടി പിടികിട്ടാത്തവർക്ക് വേണ്ടിയിട്ട് ആ ഒരു ഇൻട്രോ ബീജയും കേൾപ്പിക്കാം. അതിനുശേഷം നമ്മൾ ബ്രേക്കിലേക്ക് പോവുകയാണ്. സ്റ്റേ ട്യൂൺഡ്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. വിശ്വസ്തതയുടെ വേഗതയുമായി 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ. ഏറ്റവും പുതിയ മോഡൽ സ്മാർട്ട് ഫോണുകൾ, മികച്ച ലാപ്ടോപ്പ് മൊബൈൽ സർവീസുകൾ, അതും മറ്റെങ്ങും ലഭിക്കാത്ത കുറഞ്ഞ നിരക്കിൽ 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ, വീനസ് ജംഗ്ഷൻ, കൊട്ടാരക്കര ആൻഡ് കിടക്കേ തെരുവ്.
1: നമ്മുടെ ദിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. ഏപ്രിൽ 1 മുതൽ ജൂൺ 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ദിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷവാർത്ത, ദിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ദിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
2: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വെൽക്കം ബാക്ക് ടു ആസ്പ്രേയ പ്രീമിയർ ലീഗ് വിത്ത് മീ ആർ ജെ അനുഷ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 5 മണി കഴിഞ്ഞതായി 20 മിനിറ്റിൽ ഇങ്ങനെ എത്തി നിൽക്കുകയാണ് കേട്ടോ. അപ്പൊ ബ്രേക്കിന് മുൻപാടി ഞാനൊരു പാട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു.

എസ് ബി ബി സാറ് പാടിയ ഒരു പാട്ടിന്റെ ഇൻട്രോ ബീജ്യമാണ് നമ്മളിപ്പോൾ കേട്ടത്. അപ്പൊ പാട്ട് ഏതാണ് എന്ന ക്വസ്റ്റിന് നമുക്ക് വാട്സപ്പിൽ വന്നിരിക്കുന്ന ആൻസേഴ്സ് ഓരോന്നായിട്ട് നോക്കാം. ആദ്യത്തെ മെസ്സേജ് അയച്ചിരിക്കുന്നത് മേരിയാണ്. മേരി മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്ന ആൻസർ ഈസ് നാൻ പോകിരേൻ മേലെ മേലെ എന്ന പാട്ടാണെന്നാണ് കേട്ടോ. ഓക്കെ, നമുക്ക് നോക്കാം കറക്റ്റ് ആൻസർ ആണോ അല്ലയോ എന്ന്. രാജ്കുമാർ ചേട്ടൻ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നതും നാൻ പോകിരേൻ എന്ന പാട്ടാണെന്നാണ്. വിഷ്ണു ഷമി എന്നിവർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്ന ആൻസർ ഈസ് നാൻ പോകിരേൻ എന്നാണ്. കൊട്ടാരക്കരയിൽ നിന്നും അടുത്തൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് സാവിത്രി ചേച്ചിയാണ്. നാൻ പോകിരേൻ എന്ന പാട്ടാണെന്നാണ് ചേച്ചിയും മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്ന ആൻസർ. തങ്കമണി ടീച്ചർ, മണികണ്ഠൻ ചേട്ടൻ എന്നിവർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്ന ആൻസറും നാൻ പോകിരേൻ മേലെ മേലെ എന്ന പാട്ടാണെന്നാണ്. ആൻഡ് ഫൈനലി നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത് മനോജ് ചേട്ടനാണ്. ചേട്ടനും മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്ന ആൻസർ ഈസ് നാൻ പോകിരേൻ എന്ന പാട്ടാണെന്നാണ്. അപ്പോൾ കറക്റ്റ് ആൻസർ വരുന്നത്

നാണയമെന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട് എസ് പി ബി സാറും അതുപോലെ തന്നെ നമ്മുടെ സ്വന്തം ചിത്രാമ്മയും ചേർന്ന് പാടി മനോഹരമാക്കിയ ഒരു ബ്യൂട്ടിഫുൾ മെലഡി സോങ് ആണ്. ജെയിംസ് വസന്തനാണ് ഈ ഒരു പാട്ടിന് മ്യൂസിക് കോമ്പോസിഷൻ നിർവഹിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും കറക്റ്റ് ആൻസർ അറിയിച്ച എല്ലാവർക്കും കൺഗ്രാചുലേഷൻ അറിയിച്ചുകൊണ്ട് നമ്മളിതാ അടുത്ത പാട്ട് ചോദ്യത്തിലേക്ക് പോവുകയാണ്. പാട്ട് ശ്രദ്ധിച്ചു കേട്ടോളൂ.

ഓക്കെ, ഈ ഒരു ഇൻട്രോ ബിജിഎം കേട്ടിട്ട് ഏത് പാട്ടാണ് എന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ലൈവിലേക്ക് വിളിച്ച് ആൻസർ അറിയിക്കാം. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0474291909 എന്ന നമ്പറിലേക്കാണ് മെസ്സേജ് അയക്കേണ്ട നമ്പർ, 9526649090 എന്ന നമ്പറിലേക്ക്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. പുതുപുത്തൻ പഠന രീതികൾ, വൈഫൈ കണക്റ്റഡ് ഡിജിറ്റൽ ക്ലാസ് മുറികൾ, അന്താരാഷ്ട്ര നിലവാരമുള്ള ഇംഗ്ലീഷ് സ്പീക്കിംഗ് ക്യാമ്പസ് തുടങ്ങിയ പ്രത്യേകതകളുള്ള കൊല്ലം ജില്ലയിലെ ഏക ഗ്ലോബൽ സ്കൂളിൽ നിങ്ങളുടെ കുട്ടികളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ. കോമ്പസ് ഗ്ലോബൽ സ്കൂൾ, വളകം.
1: പെരെ ബാഡൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, നെടുമങ്ങാട് നെയ്യാറ്റിൻകര, കൊട്ടാരക്കര, കരുനാഗപ്പള്ളി.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
3: ചേട്ടാ, വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങണ്ടേ?
4: ശനിയാഴ്ച വാങ്ങാനേ. അൽജോ സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ടല്ലോ.
3: അതേനേ, എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ട് നമ്മുടെ അൽജോയിൽ.
4: അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
5: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പായങ്ങേൽ ആൻഡ് ഉമ്മന്നൂർ.

ആൻസേഴ്സ് നമുക്ക് വാട്സപ്പിൽ ഒരുപാട് വന്നിട്ടുണ്ട്. ആരൊക്കെയാണ് കറക്റ്റ് ആൻസർ അയച്ചിട്ടുള്ളതെന്ന് നോക്കുകയാണെങ്കിൽ, ആദ്യത്തെ മെസ്സേജ് അയച്ചിരിക്കുന്നത് മനോജേട്ടനാണ്. താരാപഥം ചേതോഹരം എന്ന പാട്ടാണെന്നാണ് പറഞ്ഞിട്ട് ചേട്ടൻ മെസ്സേജ് അയച്ചിരിക്കുന്നത്. ദക്ഷ, മണികണ്ഠൻ ചേട്ടൻ എന്നിവർ മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്ന ആൻസറും താരാപഥം എന്ന പാട്ടാണെന്നാണ്. മനീഷ് ചേട്ടൻ പാടിയൊക്കെയാണ് നമുക്ക് അയച്ചു തന്നിട്ടുള്ളത് കേട്ടോ, താരാപഥം ചേതോഹരം എന്ന പാട്ടെന്ന് പറഞ്ഞിട്ട്. രതീഷ് ആർ ചന്ദ്രൻ ആൻഡ് ആശ എന്നിവർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്ന ആൻസറും താരാപഥം എന്ന് തന്നെയാണ്. സുശീല ശേഷി മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു താരാപഥം ചേതോഹരം. തെങ്കമണി ടീച്ചർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്ന ആൻസറും താരാപഥം എന്ന് തന്നെയാണ്. ദീപുചേട്ടൻ വീണ്ടും പാടിയൊരു മെസ്സേജ് നമുക്ക് അയച്ചു തന്നിട്ടുണ്ട്, താരാപഥം എന്ന പാട്ടാണെന്ന് പറഞ്ഞിട്ട്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് മെസ്സേജ് നമുക്ക് അയച്ചിരിക്കുന്നത് സാവിത്രി ശേഷിയാണ്, ഫ്രം കൊട്ടാരക്കര. താരാപഥം എന്ന പാട്ടാണെന്നാണ് ചേച്ചിയും മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്ന ആൻസർ. മജീദ് ഇക്ക ആൻഡ് ഫൈനലി നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത് പ്രവീണാണ്. അപ്പോൾ എല്ലാവരും മെസ്സേജ് അയച്ച് ഒരുപോലെ നമുക്കിതാ ടൈപ്പ് ചെയ്ത് അയച്ച് തന്നിരിക്കുകയാണ് താരാപഥം എന്ന പാട്ടാണെന്ന്.

അനശ്വരം എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട് എസ് പി ബി സാറും ചിത്രാമയും ചേർന്നിട്ടാണ് ഈ ഒരു പാട്ട് പാടി മനോഹരമാക്കിയിരിക്കുന്നത്. ഇവാർഡിൻ മ്യൂസിക് കോമ്പോസിഷൻ നിർവഹിച്ചിരിക്കുന്നത് വേറെ ആരുമല്ല, സാക്ഷാൽ ഇളയരാജ സാറാണ്. പി കെ ഗോപി സാറാണ് ലിറിക്സ് എഴുതിയിരിക്കുന്നത്. കീരവാണി എന്ന രാഗത്തിൽ പിറന്ന വളരെ മനോഹരമായിട്ടുള്ള ഒരു എവർഗ്രീൻ സോങ് തന്നെയാണ് എസ് പി ബി സാറിൻ്റെ. മലയാളം സോങ്സുകൾ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ഒരു എവർഗ്രീൻ സോങ് തന്നെയായിരിക്കും, മലയാളം എവർഗ്രീൻ സോങ് തന്നെയായിരിക്കും അനശ്വരത്തിലെ താരാപഥം ചേതോഹരം എന്ന് തുടങ്ങുന്ന ഈ ഒരു പാട്ട്. അപ്പോൾ എന്തായാലും കറക്റ്റ് ആൻസർ അറിയിച്ച എല്ലാവർക്കും കൺഗ്രാചുലേഷൻ അറിയിച്ചുകൊണ്ട് നമ്മളിത് അടുത്ത പാട്ട് ക്വസ്റ്റ്യനിലേക്ക് കടക്കുകയാണ്. കേട്ടോളൂ.

ഓക്കെ, അപ്പൊ പാട്ട് ഏതാന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ മടിച്ചു നിൽക്കേണ്ട, ലൈവിലേക്ക് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0474291 9090 എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കേണ്ട. നമ്പർ 9526496490 എന്ന നമ്പറിലേക്ക്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നമ്മുടെ ദിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. ഏപ്രിൽ 1 മുതൽ ജൂൺ 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ദിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷവാർത്ത, ദിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ദിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
2: പ്ലസ് ടു കഴിഞ്ഞോ? ഇനി നിങ്ങളുടെ സ്വപ്ന കരിയറിലേക്ക് ഒരു ശരിയായ വഴികാട്ടി. 500,000 രൂപയ്ക്ക് BSc നഴ്സിംഗ് പഠിച്ചാലോ? കേരള, കർണാടക, തമിഴ്നാട് എന്നിവിടങ്ങളിൽ പ്രമുഖ കോളേജുകളിൽ നിങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കാം. BSc നഴ്സിംഗ്, GNM തുടങ്ങിയ ഏത് കോഴ്സുമാകട്ടെ.
3: സെന്റ് ജൂഡ് എഡ്യൂക്കേഷൻ ട്രസ്റ്റ്, ട്രിവാൻഡ്രം റോഡ്, പുലമൺ, കൊട്ടാരക്കര.
4: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
5: വിലക്കുറവും ഗുണമേന്മയും ഞങ്ങൾ നൽകുന്ന ഉറപ്പ്.
6: എല്ലാ വീട്ടാവശ്യങ്ങൾക്കും അൽജോ ഒപ്പമുണ്ട്.
7: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങേൽ ആൻഡ് ഉമ്മന്നൂർ.
8: അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നമ്മുടെ ദിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. ഏപ്രിൽ 1 മുതൽ ജൂൺ 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ദിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷവാർത്ത, ദിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ദിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
2: വിമലഹൃദയ ഇംഗ്ലീഷ് മീഡിയം ആൻഡ് ലിറ്റിൽ ബഡ്സ് പ്ലേ സ്കൂളിലേക്ക് 2026-27 വർഷത്തിലേക്കുള്ള പ്ലേ സ്കൂൾ LKG UKG കൂടാതെ 1 മുതൽ 4 വരെയുള്ള ക്ലാസുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു. വിമലഹൃദയ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, ലോട്ടസ് റോഡ്, പുലമൺ, കൊട്ടാരക്കര.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: മക്കൾ നല്ലവരും വലിയവരുമാകാൻ 48 വർഷത്തെ പാരമ്പര്യമുള്ള കൊല്ലം ജില്ലയിലെ ആദ്യത്തെ CBC സ്കൂളായ അഞ്ചൽ ശബരിഗിരി ഇംഗ്ലീഷ് സ്കൂളിൽ ഡേ കെയർ മുതൽ +2 വരെയുള്ള കുട്ടികൾക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ബോർഡിംഗ് സൗകര്യം ലഭ്യമാണ്. കോൺടാക്ട് 9746655440.
2: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
3: +2 കഴിഞ്ഞോ? ഇനി നിങ്ങളുടെ സ്വപ്ന കരിയറിലേക്ക് ഒരു ശരിയായ വഴികാട്ടി. 500,000 രൂപയ്ക്ക് BSc നഴ്സിംഗ് പഠിച്ചാലോ? കേരള, കർണാടക, തമിഴ്നാട് എന്നിവിടങ്ങളിൽ പ്രമുഖ കോളേജുകളിൽ നിങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കാം. BSc നഴ്സിംഗ്, GNM തുടങ്ങിയ ഏത് കോഴ്സുമാകട്ടെ.
1: സെന്റ് ജൂഡ് എഡ്യൂക്കേഷൻ ട്രസ്റ്റ്, ട്രിവാൻഡ്രം റോഡ്, പുലമൺ, കൊട്ടാരക്കര.
0: ആശ്രയ FM 90.

Once again, welcome back to SBB Special Ashraya Premier League with me, RJ Anusha. അപ്പോൾ എസ് ബി ബി സാറിൻ്റെ ജന്മവാർഷികത്തോടനുബന്ധിച്ച് അദ്ദേഹം പാടിയ പാട്ടുകൾ വെച്ചിട്ടുള്ള ഒരു അടിപൊളി ഗെയിമാണ്, പാട്ട് ഗെയിമാണ് നമ്മളിങ്ങനെ ആശ്രയ പ്രീമിയർ ലീഗിലൂടെ 2 മണിക്കൂർ നേരമായിട്ട് ഇങ്ങനെ അടുപ്പിച്ച് കളിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ എന്തായാലും ബ്രേക്കിന് മുൻപായിട്ട് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്ന പാട്ട് ക്വസ്റ്റ്യൻ,

എസ് ബി ബി സാർ പാടിയ പാട്ടിന്റെ ഒരു ഇൻട്രോ ബീജിയമാണ് നമ്മളിപ്പോൾ കേട്ടത്. അപ്പോൾ ഈ ഒരു ബീജിയം ഏത് സിനിമയിലേത് ഏത് പാട്ടിലേതാണ് എന്ന് ആൻസർ അറിയിക്കാനായിട്ട് ഇതാ ഒരു കോളർ ജോയിൻ ചെയ്യുന്നുണ്ട്. ഹലോ ഹലോ ഹലോ. ഓക്കെ, ആ ഒരു കോൾ ഡ്രോപ്പ് ആയിരിക്കുകയാണ്. അപ്പോൾ ഇതുപോലെ ഡ്രോപ്പ് ആവുന്ന സിറ്റുവേഷനിലും മെസ്സേജ് അയച്ചിട്ടാണെങ്കിലും ആൻസർ അറിയിക്കാവുന്നതാണ്. മെസ്സേജ് അയക്കേണ്ട നമ്പർ 9526649090 എന്ന നമ്പറിലേക്കാണ്. അപ്പോൾ എന്തായാലും നമുക്ക് വാട്സപ്പിൽ വന്നിരിക്കുന്ന ആൻസേഴ്സ് ഓരോന്നായിട്ട് നോക്കാം. ആദ്യത്തെ മെസ്സേജ് അയച്ചിരിക്കുന്നത് സാവിത്രി ചേച്ചിയാണ് ഫ്രം കൊട്ടാരക്കര, അവലയോസെ എന്ന പാട്ടാണെന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത് കേട്ടോ. ദീപു ചേട്ടൻ വീണ്ടും പാട്ടൊക്കെ പാടി നമുക്ക് അയച്ചു തന്നിട്ടുണ്ട്. വളയോസെ കലകല കലകല ഇതുപോലെട്ടാണ് നമുക്ക് അയച്ചു തന്നിരിക്കുന്നത്. ആൻഡ് അർച്ചന ചേച്ചി മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു വളയോസൈ, വിഷ്ണു ഷെമി എന്നിവർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു. വളയോസൈ, മനീഷ് ചേട്ടൻ, ദക്ഷ, ദേവിക, മജീദ് എന്നിവർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്ന ആൻസറും വളയോസൈ എന്ന പാട്ടാണെന്നാണ്. ആൻഡ് തങ്കമണി ടീച്ചർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്ന ആൻസറും വളയോസൈ എന്ന് തന്നെയാണ്. ആൻഡ് ഫൈനലി നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത് മനോജ് ചേട്ടനാണ്. കലക്കുക എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. എന്താണ് ഉദ്ദേശം എന്ന് മനസ്സിലായില്ല. ഓക്കെ, ആൻഡ് ഒരു മെസ്സേജ് കൂടി വന്നിട്ടുണ്ട്. ഹാരി ആണ്. ഹാരി മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്ന ആൻസറും വളയോസേ എന്ന് തന്നെയാണ്. അപ്പോൾ കറക്റ്റ് ആൻസർ വരുന്നത്

സത്യ എന്ന മൂവിക്ക് വേണ്ടിയിട്ട് എസ് ബി ബി സാറും ലതാജിയും ചേർന്ന് പാടി മനോഹരമാക്കിയ നല്ലൊരു എവർ ഗ്രീൻ തമിഴ് സോങ് ആണ്. ഇളയരാജ സാറാണ് കേട്ടോ ഈ ഒരു പാട്ടിന് മ്യൂസിക് കോമ്പോസിഷൻ ഒക്കെ നിർവഹിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും കറക്റ്റ് ആൻസർ ആണ്. കറക്റ്റ് ആൻസർ അറിയിച്ച് എല്ലാവർക്കും കൺഗ്രാചുലേഷൻ അറിയിക്കുകയാണ്. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 5 മണി കഴിഞ്ഞ് 55 മിനിറ്റിൽ ഇങ്ങനെ എത്തി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തേക്ക് എന്തായാലും ആശ്രയ പ്രീമിയർ ലീഗ് വൈൻഡ് അപ്പ് ചെയ്ത് എനിക്ക് ഗുഡ് ബൈ പറയാൻ ഏകദേശം സമയമൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇനിയും നല്ല പ്രോഗ്രാംസും പാട്ടുകളും ഒക്കെ ബാക്ക് ടു ബാക്ക് ആയിട്ട് വരാനുണ്ട്. സോ ആരും എവിടെയും പോകരുത്. കീപ് ഓൺ ലിസണിങ് ടു ആശ്രയ ഫ്രം 90 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം. ആൻഡ് ഇറ്റ്സ് മീ ആർ ജെ അനുഷ സൈനിങ് ഔട്ട്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: കരുതലോടെ കാലവർഷത്തെ വരവേൽക്കാം. മഴവെള്ളം സുഗമമായി ഒഴുകിപ്പോകാൻ ഓടകളും കനാലുകളും മഴയ്ക്ക് മുൻപ് തന്നെ മാലിന്യങ്ങൾ നീക്കി വൃത്തിയാക്കുക. കാറ്റിലും മഴയിലും ഒടിഞ്ഞു വീഴാൻ സാധ്യതയുള്ളതോ വീടിനു പവർ ലൈനുകൾക്കും മുകളിലേക്ക് നിൽക്കുന്നതോ ആയ മരച്ചില്ലകൾ സുരക്ഷിതമായി വെട്ടിമാറ്റുക. വീടിനകത്തും പുറത്തുമുള്ള ഇലക്ട്രിക് വയറിങ്ങുകൾ സുരക്ഷിതമാണ് എന്ന് ഉറപ്പാക്കുക. മാത്രമല്ല ടോർച്ച്, പവർ ബാങ്ക്, ഒരു ഫസ്റ്റ് എയ്ഡ് കിറ്റ്, സ്ഥിരമായി കഴിക്കുന്ന മരുന്നുകൾ എന്നിവ ഉൾപ്പെടുന്ന ഒരു എമർജൻസി കിറ്റ് എപ്പോഴും കയ്യിൽ കരുതുക. ചിരട്ട, പ്ലാസ്റ്റിക് കപ്പുകൾ, ടയറുകൾ എന്നിവയിൽ വെള്ളം കെട്ടിക്കിടക്കാൻ അനുവദിക്കരുത്. ആഴ്ചയിലൊരിക്കൽ ഡ്രൈഡേ ആചരിച്ച് പകർച്ചവ്യാധികൾ തടയുക. മാത്രമല്ല കിണറുകളിലെ വെള്ളം മലിനമാകാൻ സാധ്യതയുള്ളതിനാൽ മുൻകരുതലായി ക്ലോറിനേഷൻ നടത്തുക. തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രം കുടിക്കാൻ ഉപയോഗിക്കുക. മഴക്കാലത്ത് റോഡുകളിൽ അപകട സാധ്യത കൂടുതലാണ്. അതിനാൽ വാഹനങ്ങളുടെ ബ്രേക്ക്, ടയറിന്റെ ഗ്രിപ്പ്, വൈപ്പർ ബ്ലേഡുകൾ എന്നിവ കൃത്യമായി പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. കൂടാതെ മണ്ണിലും വെള്ളത്തിലും ഇറങ്ങി ജോലി ചെയ്യുന്നവർ നിർബന്ധമായും ആരോഗ്യ പ്രവർത്തകരുടെ നിർദ്ദേശപ്രകാരം പ്രതിരോധ മരുന്നുകൾ മുൻകൂട്ടി കഴിക്കുക. കൂടുതൽ മഴയും തണുപ്പുമേൽക്കാത്ത കാറ്റിനെ പ്രതിരോധിക്കുന്ന സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് വളർത്തുമൃഗങ്ങളുടെ കൂട് മാറ്റുകയോ അവയെ സുരക്ഷിതമാക്കുകയോ ചെയ്യുക. ഒപ്പം തന്നെ ഔദ്യോഗിക കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ എപ്പോഴും ശ്രദ്ധിക്കുക. മാത്രമല്ല KCB, ഡിസാസ്റ്റർ മാനേജ്മെന്റ് സ്കോഡ് തുടങ്ങിയവയുടെ എമർജൻസി നമ്പറുകൾ ഫോണിൽ സേവ് ചെയ്തു വെക്കുക. ഓർക്കുക, ചെറിയൊരു ജാഗ്രത വലിയൊരു സുരക്ഷിതത്വമാണ്.
0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
2: ടൈം ചെക്ക്. ആശ്രയ FM ക്ലോക്കിൽ ഇപ്പോൾ സമയം 6 മണി. ദ ടൈം ഈസ് 6:00.

0: ചന്ദു, മോഹൻലാൽ എന്നീ ചിത്രങ്ങളിലൂടെ ശ്രദ്ധേയനായ സജീവ് ത്യാഗി സംവിധാനം ചെയ്ത് അർഷാദ് അനീർ നിർമ്മിച്ച് രഞ്ജിത് സജീവും നേഹ നസ്രീനും പ്രധാന വേഷങ്ങളിൽ എത്തിയിരിക്കുന്ന ദ റൊമാന്റിക് സൂപ്പർ ഹിറ്റ് മൂവി കൽബ് ആണ് ഇന്നത്തെ ക്ലാബ് ബോർഡിൽ. സോ വെൽക്കം ടു മൈ ബ്രാൻഡ് ന്യൂ എപ്പിസോഡ് ഓഫ് ക്ലാബ് ബോർഡ് വിത്ത് മീ ആർജി സുൽത്താന.
1: സായിപ്പേ, കവളത്ത് കാക്കപ്പുള്ള മാതാമയായിട്ടാ മോന്റെ കറക്കം. സൂക്ഷിച്ചാലേ സായിപ്പിന് കൊള്ളാം.

ഇവർക്ക് പുറമെ സിദ്ദീഖ്, ലെന തുടങ്ങി മലയാളത്തിലെ പ്രഗത്ഭരായ ഒട്ടേറെ താരങ്ങളും ഈ ചിത്രത്തിന്റെ ഭാഗമായിട്ടുണ്ട്. സിനിമയുടെ കഥയിലേക്ക് ഒറ്റ വരിയിൽ വരികയാണെങ്കിൽ ആലപ്പുഴയുടെ പശ്ചാത്തലത്തിൽ തികച്ചും വ്യത്യസ്തമായ ചുറ്റുപാടുകളിൽ നിന്ന് വരുന്ന രണ്ട് ചെറുപ്പക്കാർക്കിടയിൽ മുട്ടിടുന്ന പ്രണയവും അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന അപ്രതീക്ഷിതമായ മാറ്റങ്ങളുമാണ് കൽപ്പ് പറയുന്നത്.

തിയേറ്ററുകളിൽ എത്തിയ ഈ ചിത്രത്തിന് പ്രേക്ഷകരിൽ നിന്നും സമ്മിശ്രമായ പ്രതികരണമാണ് ലഭിച്ചത്. യുവതലമുറയെ, പ്രത്യേകിച്ച് പ്രണയം നെഞ്ചിലേറ്റുന്നവരെ ഈ ചിത്രം വലിയ രീതിയിൽ ആകർഷിച്ചിട്ടുണ്ട്. സിനിമയുടെ കഥയിലെ പുതുമയില്ലായ്മ ചില നിരൂപകർ ചൂണ്ടിക്കാണിച്ചെങ്കിലും അതിലെ സംഗീതവും ദൃശ്യഭംഗിയും തിയേറ്ററുകളിൽ ദ റിയൽ മാജിക്കൽ ലവ് സ്റ്റോറി തന്നെ ക്രിയേറ്റ് ചെയ്തു എന്ന് നമുക്ക് പറയാം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം
1: പുതുപുത്തൻ പഠന രീതികൾ, വൈഫൈ കണക്റ്റഡ് ഡിജിറ്റൽ ക്ലാസ് മുറികൾ, അന്താരാഷ്ട്ര നിലവാരമുള്ള ഇംഗ്ലീഷ് സ്പീക്കിംഗ് ക്യാമ്പസ് തുടങ്ങിയ പ്രത്യേകതകളുള്ള കൊല്ലം ജില്ലയിലെ ഏക ഗ്ലോബൽ സ്കൂളിൽ നിങ്ങളുടെ കുട്ടികളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ. കോമ്പസ് ഗ്ലോബൽ സ്കൂൾ, വളകം. വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ, കൊട്ടാരക്കര.

0: Clapboard.
1: കൽപ്പന്ത മൂവിയുടെ സ്റ്റോറിയിലേക്ക് വരികയാണെങ്കിൽ കിഴക്കിന്റെ വെനീസ് എന്നറിയപ്പെടുന്ന ആലപ്പുഴയുടെ സൗന്ദര്യത്തിലൂടെയാണ് സിനിമയുടെ കഥ ആരംഭിക്കുന്നത്. ആലപ്പുഴയിലെ സാധാരണക്കാരായ മനുഷ്യർ, അവരുടെ ജീവിതം, അവരുടെ സംഗീതം എന്നിവയെല്ലാം കോർത്തിണക്കിയാണ് സംവിധായകൻ കഥ പറയുന്നത്. നായകനായ ചെറുപ്പക്കാരൻ വളരെ സ്വതന്ത്രമായി തന്റെ കൂട്ടുകാരും സംഗീതവും ഒക്കെയായി ആലപ്പുഴയുടെ സൗന്ദര്യത്തിൽ അലിഞ്ഞു ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. അവന്റെ ജീവിതത്തിലേക്ക് തികച്ചും അപ്രതീക്ഷിതമായാണ് നായിക കടന്നു വരുന്നത്.
2: അത് പിന്നെ സമയാവുമ്പോ പറയാം.
3: എന്നോട് സമയാവുമ്പോ പറഞ്ഞാ മതി, പക്ഷെ ആ പെണ്ണിനോട് നീ സമയത്ത് തന്നെ പറയണേ.

0: വിവിധ ചെറിയ പിണക്കങ്ങളും തമാശകളും പതിയെ മനോഹരമായ ഒരു പ്രണയത്തിലേക്ക് വഴിമാറുന്നു. എന്നാൽ എല്ലാ പ്രണയകഥകളെയും പോലെ ഇവരുടെ ജീവിതത്തിലും പ്രതിസന്ധികൾ വില്ലനായി എത്തുന്നുണ്ട്. കുടുംബങ്ങളുടെ എതിർപ്പുകളും സമൂഹത്തിന്റെ കാഴ്ചപ്പാടുകളും അതിലുപരി അവരുടെ തന്നെ ഉള്ളിലെ ചില അരക്ഷിതാവസ്ഥകളും ആ പ്രണയത്തെ പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കുന്നുണ്ട്. മതവും ചുറ്റുപാടുകളും അവർക്കിടയിൽ വലിയ മതിലുകൾ തീർക്കുമ്പോൾ പരസ്പരം വിട്ടുകൊടുക്കാൻ തയ്യാറാകാത്ത രണ്ട് ഹൃദയങ്ങളുടെ പോരാട്ടമായി ആ കഥ മാറുകയാണ്.
1: ഇത്ര പെട്ടെന്നോ?

0: കൽവെന്ന് വെച്ചാൽ എന്താണെന്നറിയോ നിനക്ക്?
1: സിനിമയുടെ രണ്ടാം പകുതിയിലേക്ക് കടക്കുമ്പോൾ കഥ കൂടുതൽ വൈകാരികമാകുന്നുണ്ട്. തങ്ങളുടെ പ്രണയം സാക്ഷാത്കരിക്കാൻ അവർ നടത്തുന്ന ശ്രമങ്ങളും അതിനിടയിൽ അവർക്ക് നേരിടേണ്ടി വരുന്ന ഹൃദയഭേദകമായ സന്ദർഭങ്ങളും പ്രേക്ഷകരുടെ കണ്ണുകളെ ഇഹർനണിയിക്കും. ഒടുവിൽ പ്രണയത്തിന് മുന്നിൽ മറ്റെല്ലാ വേർതിരിവുകളും തോറ്റുപോകുന്നുവെന്ന് വലിയൊരു സന്ദേശം നൽകിക്കൊണ്ട് കണ്ടിരിക്കുന്നവരുടെ മനസ്സിൽ ഒരുപിടി നല്ല ഓർമ്മകൾ ബാക്കി വെച്ചാണ് കൽപ് അതിന്റെ വൈകാരികമായ ക്ലൈമാക്സിലേക്ക് എത്തിച്ചേരുന്നത്.

0: ഒപ്പം പ്ലസ് ടു കഴിഞ്ഞോ? ഇനി നിങ്ങളുടെ സ്വപ്ന കരിയറിലേക്ക് ഒരു ശരിയായ വഴികാട്ടി. 500,000 രൂപയ്ക്ക് BSc നഴ്സിംഗ് പഠിച്ചാലോ? കേരള, കർണാടക, തമിഴ്നാട് എന്നിവിടങ്ങളിൽ പ്രമുഖ കോളേജുകളിൽ നിങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കാം. BSc നഴ്സിംഗ്, GNM തുടങ്ങിയ ഏത് കോഴ്സുമാകട്ടെ.
1: സെന്റ് ജൂഡ് എഡ്യൂക്കേഷൻ ട്രസ്റ്റ്, ട്രിവാൻഡ്രം റോഡ്, പുലമൺ, കൊട്ടാരക്കര.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
2: വിമലഹൃദയ ഇംഗ്ലീഷ് മീഡിയം ആൻഡ് ലിറ്റിൽ ബഡ്സ് പ്ലേ സ്കൂളിലേക്ക് 2026-27 വർഷത്തിലേക്കുള്ള പ്ലേ സ്കൂൾ LKG UKG കൂടാതെ 1 മുതൽ 4 വരെയുള്ള ക്ലാസുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു. വിമലഹൃദയ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, ലോട്ടസ് റോഡ്, പുലമൺ, കൊട്ടാരക്കര.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ആശ്രയ FM 90-ൽ ഇനി ആകാശവാണി വാർത്തകൾ.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി വ്യക്തമാക്കുന്ന ധവളപത്രം നിയമസഭയിൽ സമർപ്പിച്ച് സംസ്ഥാന സർക്കാർ. 5.07 ലക്ഷം കോടി രൂപയുടെ കടബാധ്യതയിൽ നിന്നും കരകയറ്റുക ലക്ഷ്യം. ധവളപത്രം വസ്തുതാവിരുദ്ധവും ചട്ടലംഘനവുമെന്ന് മുൻ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ. ധവളപത്രത്തിൽ നിയമസഭയിലും പൊതുസമൂഹത്തിലും ചർച്ച ആവശ്യമെന്ന് ബിജെപി. ഗവർണറുടെ നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദി പ്രമേയം പാസാക്കി നിയമസഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. സംസ്ഥാന ബജറ്റ് ഈ മാസം 19-ന്. പാലക്കാട് ജില്ലയിലെ നെൽകർഷകരുടെ കുടിശ്ശിക തുക അനുവദിക്കാൻ സംസ്ഥാന മന്ത്രിസഭായോഗ തീരുമാനം. കണ്ണൂർ ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ CBI അന്വേഷണത്തിന് കേന്ദ്രത്തോട് ശുപാർശ ചെയ്യുമെന്ന് മുഖ്യമന്ത്രി. ഗിന്നസ് ലോക റെക്കോർഡ് നേട്ടവുമായി കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രാലയത്തിന്റെ മേരാ യുവഭാരത് ക്വിസ്. തെക്കു പടിഞ്ഞാറൻ കാലവർഷം സംസ്ഥാനത്തെത്തി. തിരുവനന്തപുരം മുതൽ തൃശൂർ വരെ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ വിശദമായി. കേരളത്തിന്റെ സാമ്പത്തിക അടിത്തറ ഭദ്രമാക്കാനും 5.07 ലക്ഷം കോടി രൂപയുടെ കടബാധ്യതയിൽ നിന്നും കരകയറ്റാനും ലക്ഷ്യമിട്ട് സംസ്ഥാന സർക്കാരിന്റെ ധവളപത്രം. കേവലം നികുതി വർധനയ്ക്കപ്പുറം ഭരണ സംവിധാനത്തിലും പൊതുമേഖലാ സ്ഥാപനങ്ങളിലും കാതലായ മാറ്റങ്ങൾ വരുത്തിയാൽ മാത്രമേ നിലവിലെ പ്രതിസന്ധി മറികടക്കാൻ സാധിക്കുമെന്ന് ധവളപത്രത്തിൽ പറയുന്നു. മുഖ്യമന്ത്രി VD സതീശനാണ് ധവളപത്രം ഇന്ന് നിയമസഭയുടെ മേശപ്പുറത്ത് വച്ചത്. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിക്കോട്.
1: കിഫ്ബിയുടെ വായ്പകൾ ഇപ്പോൾ സംസ്ഥാനത്തിന്റെ മൊത്തം വായ്പാ പരിധിയിൽ ഉൾപ്പെടുന്നതിനാൽ കിഫ്ബി സ്വതന്ത്രമായി വായ്പയെടുക്കുന്നത് നിർത്തണമെന്നാണ് ധവളപത്രത്തിലെ പ്രധാന ശുപാർശ. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ പരിഷ്കരണമാണ് മറ്റൊരു നിർദ്ദേശം. ഉൽപാദനത്തിനനുസരിച്ച് സബ്സിഡി നൽകുന്ന നിലവിലെ രീതി മാറ്റി അർഹരായ ഉപഭോക്താക്കൾക്ക് നേരിട്ട് ആനുകൂല്യങ്ങൾ കൈമാറുന്ന രീതിയിലേക്ക് മാറണമെന്നും ധവളപത്രത്തിൽ ശുപാർശ ചെയ്യുന്നു. ലാഭകരമായി പ്രവർത്തിക്കുന്ന ബിവറേജസ് കോർപ്പറേഷനെ കനത്ത നഷ്ടത്തിലുള്ള സപ്ലൈകോയുമായി ലയിപ്പിക്കുക എന്ന നിർദ്ദേശവും റിപ്പോർട്ടിൽ മുന്നോട്ട് വയ്ക്കുന്നു. തുടർച്ചയായി നഷ്ടം വരുന്നതും കാലാനുസൃതമല്ലാത്തതുമായ പൊതുമേഖലാ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടാനോ സ്വകാര്യവൽക്കരിക്കാനോ സർക്കാർ തയ്യാറാകണം. ശമ്പള പെൻഷൻ ബാധ്യതകൾ കുറയ്ക്കുന്നതിനായി വിരമിക്കൽ പ്രായം കേന്ദ്ര സർക്കാരിന് സമാനമായി വർദ്ധിപ്പിക്കണം.
0: ധവളപത്രം രാഷ്ട്രീയപരമായ രേഖയല്ലെന്നും സംസ്ഥാനത്തിന്റെ ധനസ്ഥിതി സംബന്ധിച്ച വിദഗ്ധ അഭിപ്രായം ഉൾപ്പെടുത്തിയുള്ള യാഥാർത്ഥ്യങ്ങളാണെന്നും മുഖ്യമന്ത്രി VD സതീശൻ നിയമസഭയിൽ പറഞ്ഞു. ധവളപത്രത്തിൽ പ്രതിപക്ഷം വിയോജിപ്പ് രേഖപ്പെടുത്തി. രഹസ്യ സ്വഭാവമുള്ള ധനകാര്യ വകുപ്പിന്റെ രേഖകൾ സർക്കാർ സർവീസിൽ ഇല്ലാത്തവരെ ഏൽപ്പിച്ചത് അംഗീകരിക്കാൻ കഴിയില്ലെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ അറിയിച്ചു. ധവളപത്രം വസ്തുതാവിരുദ്ധവും ചട്ടലംഘനവുമാണെന്ന് മുൻ ധനമന്ത്രി KN ബാലഗോപാൽ. പൊതുമേഖലയുടെ സ്വകാര്യവൽക്കരണം ലക്ഷ്യംവച്ചുള്ള രേഖയാണിതെന്നും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു.
2: ഈ രേഖയിൽ ഒരു പ്രധാന ഗുണം അദ്ദേഹം പറഞ്ഞോണ്ടിരുന്നു, കേരളം വലിയ സാമ്പത്തിക പ്രതിസന്ധിയിൽ വലിയ കടക്കണിയിലാണ് എന്നുള്ള കാര്യം പോയി. കഴിഞ്ഞ വർഷം നിങ്ങളോട് 600,000 കോടിയാണ് കേരളത്തിന്റെ കടം എന്നാണല്ലോ അദ്ദേഹം പറഞ്ഞോണ്ടിരുന്നത്. അപ്പൊ അന്ന് ഞാൻ ഇതുപോലെ 600,000 കോടിയൊന്നുമില്ല എന്ന് പറഞ്ഞപ്പോൾ അങ്ങനൊന്നും അല്ല എന്നാണല്ലോ പറഞ്ഞോണ്ടിരുന്നത്. ഇന്നത്തെ ഈ രേഖയ്ക്കകത്ത് 5,07,000 കോടിയാണ് കേരളത്തിന്റെ ആകെ കടമെന്ന് പറയുന്നത്. ആ നുണ അത് തെറ്റിപ്പോയി എന്ന് ഇറക്കിയ ഈ ധവളപത്രത്തിന്റെ പുസ്തകത്തിലുണ്ട്.
0: സംസ്ഥാന സർക്കാർ പുറത്തിറക്കിയ ധവളപത്രത്തിലെ കാര്യങ്ങൾ നിയമസഭയിലും പൊതുസമൂഹത്തിലും ചർച്ച ചെയ്യണമെന്ന്

0: ഇന്നത്തേക്ക് പിരിഞ്ഞു. ഈ മാസം 19-ന് സഭ വീണ്ടും സമ്മേളിക്കും. മുഖ്യമന്ത്രി വി ഡി സതീശൻ നയിക്കുന്ന യു ഡി എഫ് സർക്കാരിന്റെ ആദ്യ ബജറ്റ് അന്നേ ദിവസം അവതരിപ്പിക്കും. ധനവകുപ്പിന്റെ ചുമതല വഹിക്കുന്ന മുഖ്യമന്ത്രി തന്നെയായിരിക്കും ബജറ്റ് അവതരിപ്പിക്കുന്നത്. നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട് പാലക്കാട് ജില്ലയിലെ കർഷകരുടെ കുടിശ്ശിക തുക അനുവദിക്കാൻ സംസ്ഥാന മന്ത്രിസഭായോഗം തീരുമാനിച്ചു. പണം വിതരണം ചെയ്യുന്നതിലെ എല്ലാ തടസ്സങ്ങളും പരിഹരിച്ചതായി മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ വിശദീകരിക്കവേ മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വായ്പ അനുവദിക്കുന്നതിൽ നിന്നും പ്രാഥമിക സഹകരണ സംഘങ്ങളെ പൂർണ്ണമായും ഒഴിവാക്കാനും സപ്ലൈകോയുടെ നേതൃത്വത്തിൽ വിതരണം പൂർത്തിയാക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. കണ്ണൂർ എ ഡി എം ആയിരുന്ന നവീൻ ബാബുവിന്റെ മരണത്തിൽ അന്വേഷണം സിബിഐക്ക് വിടുന്നതിന് കേന്ദ്ര സർക്കാരിനോട് ശുപാർശ ചെയ്യും. മുണ്ടത്തിക്കോട് വെടിക്കെട്ട് അപകടത്തിൽ മരിച്ചവരുടെ ആശ്രിതർക്ക് 14 ലക്ഷം രൂപ വീതം ധനസഹായം അനുവദിക്കാനും മന്ത്രിസഭായോഗം തീരുമാനിച്ചു. കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രാലയം സംഘടിപ്പിച്ച മേരാ യുവഭാരത് ക്വിസിന് ഗിന്നസ് വേൾഡ് റെക്കോർഡ്. ഒരാഴ്ചയിൽ ഏറ്റവും കൂടുതൽ ഉപയോക്താക്കൾ പങ്കെടുത്ത ഓൺലൈൻ ക്വിസ് എന്ന നേട്ടമാണ് ലഭിച്ചത്. കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യയുടെ സാന്നിധ്യത്തിൽ ന്യൂഡൽഹിയിൽ നടന്ന ചടങ്ങിൽ ഗിന്നസ് വേൾഡ് റെക്കോർഡ്സ് സർട്ടിഫിക്കറ്റ് മൈ ഭാരതിന് സമ്മാനിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: എറണാകുളം മലയിടം തുരുത്ത് പരിയത്തുകാവ് ഉന്നതിയിലെ കുടിയൊഴിപ്പിക്കൽ നടപടികൾക്ക് കൂടുതൽ സമയം അനുവദിച്ച് ഹൈക്കോടതി. ഈ മാസം 16 വരെയാണ് സമയം നീട്ടി നൽകിയത്. പെരുമ്പാവൂർ മുൻസിഫ് കോടതിയുടെ ഉത്തരവിനെതിരെ സംസ്ഥാന സർക്കാർ സമർപ്പിച്ച ഹർജിയിലാണ് ഉത്തരവ്. തെക്കു പടിഞ്ഞാറൻ കാലവർഷം സംസ്ഥാനത്തെത്തി. തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
2: കേരളത്തിലും മാഹിയിലും കർണാടകത്തിന്റെയും തമിഴ്നാടിന്റെയും ചില ഭാഗങ്ങളിലും തെക്ക് പടിഞ്ഞാറൻ കാലവർഷത്തിന് തുടക്കമായതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ഉച്ചയ്ക്കാണ് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്. കർണാടകത്തിന്റെയും തമിഴ്നാടിന്റെയും ശേഷിക്കുന്ന ഭാഗങ്ങളിലും ഗോവയിലും മഹാരാഷ്ട്രയുടെയും ആന്ധ്രാപ്രദേശിന്റെയും ചില ഭാഗങ്ങളിലും 2-3 ദിവസങ്ങൾക്കുള്ളിൽ കാലവർഷം വ്യാപിക്കും.
0: മഴ ശക്തമായതോടെ സംസ്ഥാനത്തെ അണക്കെട്ടുകളിൽ ജലനിരപ്പ് ഉയർന്നു. തിരുവനന്തപുരം അരുവിക്കര ഡാമിന്റെ 2 ഷട്ടറുകൾ 25 സെന്റിമീറ്റർ വീതം തുറന്നു. കണ്ണൂർ ജില്ലയിലെ പഴശ്ശി ഡാമിന്റെ 2 ഷട്ടറുകളും തുറന്നിട്ടുണ്ട്. സമീപ പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ അറിയിച്ചു. ഈ വർഷത്തെ ലോക പരിസ്ഥിതി ദിനാചരണ പരിപാടികളുടെ സംസ്ഥാനതല ഉദ്ഘാടനം വനമന്ത്രി ഷിബു ബേബി ജോൺ നാളെ നിർവഹിക്കും. തിരുവനന്തപുരം വനംവകുപ്പ് ആസ്ഥാനത്ത് നടക്കുന്ന ചടങ്ങിൽ വനമിത്ര പുരസ്കാര വിതരണവും സ്കൂളുകളിലെ ഫോറസ്ട്രി ക്ലബ്ബുകൾക്കായി തയ്യാറാക്കിയ ലോഗോ പ്രകാശനവും നടക്കും. പ്രകൃതിയിൽ നിന്നും പ്രചോദനം, കാലാവസ്ഥയ്ക്കായി നമ്മുടെ ഭാവിക്കായി എന്നതാണ് ഈ വർഷത്തെ പരിസ്ഥിതി ദിന സന്ദേശം. വനം വന്യജീവി നിയമപ്രകാരമുള്ള കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ട രേഖകൾ ഓൺലൈനായി കോടതികളിൽ സമർപ്പിക്കാൻ പുതിയ സംവിധാനമൊരുങ്ങി. തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ഹോക്ക് പ്ലാറ്റ്ഫോം ഉപയോഗിച്ചാണ് ഇത് പ്രവർത്തിക്കുക. നാളെ നടക്കുന്ന ലോക പരിസ്ഥിതി ദിന ചടങ്ങിൽ മന്ത്രി ഷിബു ബേബി ജോൺ ഔദ്യോഗികമായി അവതരിപ്പിക്കും. വിദ്യാർത്ഥികളിൽ കാർഷിക അവബോധം വളർത്തുന്നതിനും പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങളിലേക്ക് കൂടുതൽ അടുപ്പിക്കുന്നതിനുമായി നടപ്പിലാക്കുന്ന കതിര് പദ്ധതി നാളെ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് കൃഷി വകുപ്പ് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പാക്കുന്നത്. എറണാകുളത്ത് H1N1 ബാധിച്ച് വയോധിക മരിച്ചു. പാലാരിവട്ടം സ്വദേശി ലളിതാംബികയാണ് മരിച്ചത്. ശ്വാസതടസ്സം അനുഭവപ്പെട്ടതിനെ തുടർന്ന് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിവേ കഴിഞ്ഞ ദിവസം ആണ് രോഗം സ്ഥിരീകരിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി വ്യക്തമാക്കുന്ന ധവളപത്രം നിയമസഭയിൽ സമർപ്പിച്ച് സംസ്ഥാന സർക്കാർ. 5.07 ലക്ഷം കോടി രൂപയുടെ കടബാധ്യതയിൽ നിന്നും കരകയറ്റുക ലക്ഷ്യം. ധവളപത്രം വസ്തുതാവിരുദ്ധവും ചട്ടലംഘനവുമെന്ന് മുൻ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ. ധവളപത്രത്തിൽ നിയമസഭയിലും പൊതുസമൂഹത്തിലും ചർച്ച ആവശ്യമെന്ന് ബിജെപി. ഗവർണറുടെ നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദിപ്രമേയം പാസാക്കി നിയമസഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. സംസ്ഥാന ബജറ്റ് ഈ മാസം 19-ന്. പാലക്കാട് ജില്ലയിലെ നെൽ കർഷകരുടെ കുടിശ്ശിക തുക അനുവദിക്കാൻ സംസ്ഥാന മന്ത്രിസഭായോഗ തീരുമാനം. കണ്ണൂർ എ ഡി എം നവീൻ ബാബുവിന്റെ മരണത്തിൽ സിബിഐ അന്വേഷണത്തിന് കേന്ദ്രത്തോട് ശുപാർശ ചെയ്യുമെന്ന് മുഖ്യമന്ത്രി. ഗിന്നസ് ലോക റെക്കോർഡ് നേട്ടവുമായി കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രാലയത്തിന്റെ മേരാ യുവഭാരത് ക്വിസ്. തെക്കു പടിഞ്ഞാറൻ കാലവർഷം സംസ്ഥാനത്തെത്തി. തിരുവനന്തപുരം മുതൽ തൃശൂർ വരെ ഇന്ന് ഓറഞ്ച് ജാഗ്രത.

0: കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.
1: You are listening to Ashraya FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: തിരക്ക് പിടിച്ചുള്ള ഓട്ടത്തിൽ ഇങ്ങനെ ഒരു സഡൻ ബ്രേക്ക് നല്ലതാണ്. ആ ബ്രേക്കിൽ കുറച്ച് ലോക വിവരങ്ങൾ കൂടി കേട്ടറിയാം. ടേക്ക് എ ബ്രേക്ക് തിങ്കൾ മുതൽ വെള്ളി വരെ 7 മണി മുതൽ 9 മണി വരെ നിങ്ങളുടെ സ്വന്തം ആശ്രയ FM 90 സ്റ്റേ ട്യൂൺ.

0: Bored.
1: നായകനായി എത്തിയ രഞ്ജിത് സജീവ് തന്റെ റോളിൽ വളരെ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. ഒരു തുടക്കക്കാരന്റെ യാതൊരു പതർശയുമില്ലാതെ പ്രണയവും വിരഹവും സങ്കടവും എല്ലാം വളരെ തന്മത്വത്തോടെ അവതരിപ്പിക്കാൻ രഞ്ജിത്തിന് കഴിഞ്ഞു. നായികയായ നേഹ നസ്രീനും തന്റെ കഥാപാത്രത്തെ വളരെ മനോഹരമായി സ്ക്രീനിൽ എത്തിച്ചു. ഇരുവരും തമ്മിലുള്ള ഓൺ സ്ക്രീൻ കെമിസ്ട്രി സിനിമയുടെ മാറ്റുകൂട്ടി എന്ന് തന്നെ
2: പറയണം.
3: നീ പറഞ്ഞു

0: പ്രേമിക്കപ്പെടുമ്പോഴില്ലേ ഈ ദുനിയാവ് മൊത്തം അവൾ എതിരായിരിക്കും.
1: ഈ ലോകത്തുള്ള തോക്കും ബോംബും ബാക്കി എല്ലാ അക്ഷതകളും അതിനെയൊക്കെ നെഞ്ചും വിരിച്ച് നേരിടാൻ കഴിവുള്ളവനാണ് യഥാർത്ഥ കാമുകൻ.
0: ഞാൻ അങ്ങനെ നിൽക്കാൻ റെഡിയാ.
2: അപ്പം എടുത്തു പറയേണ്ടത് സിദ്ദീഖ് എന്ന അതുല്യ നടന്റെ പ്രകടനമാണ്. വളരെ വൈകാരികമായ ഒരു കഥാപാത്രത്തെ തന്റെ പദവ് ശൈലിയിൽ അദ്ദേഹം അതിഗംഭീരമാക്കി. ലനയും തനിക്ക് ലഭിച്ച വേഷം മികച്ചതാക്കി. ഇനി ഈ സിനിമയുടെ സാങ്കേതിക വശങ്ങളിലേക്ക് വന്നാൽ ആലപ്പുഴയുടെ ഇത്രയും മനോഹരമായ ദൃശ്യങ്ങൾ ഒപ്പിയെടുത്ത ഛായാഗ്രഹകന് വലിയൊരു കൈയടി നൽകണം. ഓരോ ഫ്രെയിമും ഒരു പെയിന്റിംഗ് പോലെയാണ് പ്രേക്ഷകർക്ക് അനുഭവപ്പെട്ടത്. സിനിമയുടെ ജീവൻ എന്ന് പറയുന്നത് അതിലെ സംഗീതമാണ്. പ്രകാശ് അലക്സ്, വിമൽ നാസർ, റിനീഷ് ബഷീർ എന്നിവർ ചേർന്നൊരുക്കിയ ഗാനങ്ങൾ സിനിമ ഇറങ്ങുന്നതിന് മുൻപേ തന്നെ സോഷ്യൽ മീഡിയയിൽ തരംഗമായി മാറിയിരുന്നു. പാട്ടുകൾ ഓരോന്നും കഥയുടെ വൈകാരിക തലങ്ങളോട് ചേർന്ന് നിൽക്കുന്നവയായിരുന്നു. പശ്ചാത്തല സംഗീതവും സിനിമയുടെ മൂഡ് നിലനിർത്താൻ വലിയ രീതിയിൽ സഹായിച്ചു.

ഒരു മിതമായ ബജറ്റിൽ നിർമ്മിച്ച ഈ ചിത്രം ബോക്സ് ഓഫീസിൽ വലിയ കോടികളുടെ കിലുക്കം ഉണ്ടാക്കിയില്ലെങ്കിലും മുടക്കം മുതൽ തിരിച്ചു പിടിക്കുന്നതിൽ വിജയിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. വലിയൊരു സാമ്പത്തിക വിജയത്തെക്കാൾ ഉപരി പ്രണയത്തെ നെഞ്ചിലേറ്റുന്ന ഒരു കൂട്ടം ചെറുപ്പക്കാരുടെ മനസ്സിൽ ഇടം നേടാൻ കഴിഞ്ഞു എന്നതാണ് ഖൽബ് എന്ന സിനിമയുടെ യഥാർത്ഥ വിജയം. മികച്ച പാട്ടുകളും മനോഹരമായ ദൃശ്യങ്ങളും കുറച്ച് പ്രണയവും ഒക്കെയായി തിയേറ്ററിൽ ഒരു നല്ല അനുഭവം നൽകാൻ ഈ ചിത്രത്തിന് സാധിച്ചു. ഇനി മറ്റൊരു സിനിമാ വിശേഷവുമായി വരാം അടുത്ത ക്ലാബോർഡിൽ. Till then, it's me, RG Sultana, signing off.

0: Take a break.
1: Hi, hello, very good evening and welcome to Take a Break with me, RJ അനാമിക. ഈ ഒരു മനോഹരമായിട്ടുള്ള വ്യാഴാഴ്ച ഇവനിംഗിൽ ടേക്ക് എ ബ്രേക്കിൽ കുറച്ചധികം വിശേഷങ്ങളൊക്കെ പറയാനായിട്ടാണ് ഞാൻ ജോയിൻ ചെയ്തിരിക്കുന്നത് കേട്ടോ. മൂക്കൂത്തിയുടെ തിളക്കം സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന ഒന്നാണല്ലേ. പെൺകുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആഭരണങ്ങളിൽ ഒന്നുകൂടിയാണ് ഈ മൂക്കൂത്തി. അത്തരത്തിൽ ഒരു ആഭരണത്തെ കുറിച്ചാണ് ഞാൻ പറഞ്ഞു വരുന്നത് കേട്ടോ. ഇന്ന് ഫാഷൻ ലോകത്തെ ചെറിയ ആഭരണങ്ങൾ പോലും വലിയ സ്റ്റൈൽ സ്റ്റേറ്റ്മെന്റ് ായിട്ടും മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലാണ്. അതിൽ ജെൻസുകൾക്കും ഫാഷൻ ഇൻഫ്ലുവൻസർമാർക്കും ഇടയിൽ ഇപ്പോൾ ട്രെൻഡ് ആകുന്ന ഒന്നാണ് നോസ് കഫുകൾ. പഴയ സ്റ്റൈലിനെയും മോഡേൺ ഫാഷനെയും ഒരുമിപ്പിക്കുന്ന പുതിയ ആഭരണങ്ങളാണ് കേട്ടോ ഇത്. മൂക്കുകുത്താതെ തന്നെ ധരിക്കാനായിട്ട് സാധിക്കുന്ന നോസ് കഫുകൾ അഥവാ നോസ് ഫ്രെയിമുകളാണ് ഈ വെറൈറ്റി ആഭരണം എന്ന് പറയുന്നത്. ധരിക്കുന്നവർക്ക് തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു ബോൾഡ് ലുക്ക് നൽകുന്നവയാണ് പുത്തൻ ട്രെൻഡിലുള്ള ഈ ഒരു ജുവലറി. മെറ്റാലിക് ഡിസൈനുകൾ മുതൽ സങ്കീർണ്ണ മായിട്ടുള്ള വയർ പാറ്റേണുകൾ വരെയുള്ള വൈവിധ്യമായിട്ടുള്ള ഡിസൈനുകൾ ഇവയിൽ ലഭ്യമാണ് കേട്ടോ. ക്ലാസിക് മൂക്കുത്തികളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ ഒരു നോസ് കഫുകൾ തികച്ചും മോഡേൺ ആയിട്ടുള്ള ഒരു ഫാഷൻ ആക്സസറിയാണ്. ഫാഷൻ പ്രേമികളിൽ പലരും ഈ ഒരു ട്രെൻഡിനെ ഇരുകൈയും നീട്ടിയാണ് സ്വീകരിച്ചിരിക്കുന്നത് കേട്ടോ. ധരിക്കുന്ന വസ്ത്രവുമായിട്ട് മാച്ചാകുന്ന രീതിയിലുള്ള ആക്സസറി ആണെങ്കിൽ ലുക്ക് തന്നെ മാറ്റാനായിട്ട് ഈ ഒരു ജുവലറിക്ക് കഴിയുന്നുണ്ട്. പുതിയ ഫാഷൻ ട്രെൻഡുകൾ ഫോളോ ചെയ്യാനായിട്ട് ഇഷ്ടപ്പെടുന്നവർക്ക് ഈ ഒരു നോസ് കഫുകൾ മികച്ച ഒരു സെലക്ഷൻ തന്നെയാണ് എന്ന് തന്നെ പറയാം. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഈ മൂക്കൂത്തി ട്രെൻഡിനോട് എല്ലാവർക്കും ഇൻട്രസ്റ്റ് ഇല്ല എന്ന് തന്നെ പറയാം ട്ടോ. മൂക്കിന്റെ വലിയൊരു ഭാഗം മറയ്ക്കുന്ന ഈ ആഭരണങ്ങൾ അത്ര ഭംഗിയില്ല എന്നാണ് വിമർശകരൊക്കെ പറയുന്നത്. ഇനി എന്തുകൊണ്ടാണ് ഈ നോസ് കഫുകൾ ട്രെൻഡ് ആകുന്നത് എന്ന് നോക്കുകയാണെങ്കിൽ, മൂക്കുകുത്താനായിട്ട് പേടിയുള്ളവർക്കും ഈസി ഫാഷൻ ഓപ്ഷൻ ആണ് ഞാൻ ഈ പറഞ്ഞത്. ഇൻഡോ വെസ്റ്റേൺ ഔട്ട്ഫിറ്റിന് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു നോസ് കഫ് ആണ് ട്ടോ ഇത്. മാത്രമല്ല സാരി മുതൽ സ്ട്രീറ്റ് സ്റ്റൈൽ വരെ എല്ലാത്തിനും മാച്ച് ചെയ്യുന്ന ഒന്നാണ് ഈ ഒരു നോസ് കഫുകൾ. ഫൈനലി മിനിമൽ മേക്കപ്പ് ലുക്കിന് പോലും ബോൾഡ് അപ്പിയറൻസ് നൽകുന്ന ഒന്നുകൂടിയാണ് കേട്ടോ ഈ ഒരു ജുവലറി. എന്തായാലും ഫാഷൻ ലോകത്ത് ഒരു ഡിസ്കഷൻ ആയിട്ട് മാറിയിരിക്കുകയാണ് ഈ ഒരു നോസ് കഫുകൾ. ടേക്ക് എ ബ്രേക്ക് ആണ് ആശ്രയ FM 90 കൂടെയുള്ളത് RJ അനാമിക.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: കെട്ടിട നിർമ്മാണം ഇനിയൊരു പ്രശ്നമേ അല്ല. വർഷങ്ങളുടെ പാരമ്പര്യമുള്ള YS മെറ്റൽസ് ഉള്ളപ്പോൾ YS മെറ്റൽസ് ലോകോത്തര നിലവാരമുള്ള സിമന്റ്, സ്റ്റീൽ, GI പൈപ്പ്, റൂഫിംഗ് മെറ്റീരിയൽസ് എന്നിവ മിതമായ നിരക്കിൽ ലഭിക്കുന്നു. YS മെറ്റൽസ്, ട്രിവാൻഡ്രം റോഡ്, പുല്ലമൺ, കൊട്ടാരകര. ഫോൺ 9446322151.
2: പ്ലസ് ടു കഴിഞ്ഞോ? ഇനി നിങ്ങളുടെ സ്വപ്ന കരിയറിലേക്ക് ഒരു ശരിയായ വഴികാട്ടി. 500,000 രൂപയ്ക്ക് BSc നഴ്സിംഗ് പഠിച്ചാലോ? കേരള, കർണാടക, തമിഴ്നാട് എന്നിവിടങ്ങളിൽ പ്രമുഖ കോളേജുകളിൽ നിങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കാം. BSc നഴ്സിംഗ്, GNM തുടങ്ങിയ ഏത് കോഴ്സുമാകട്ടെ.
3: സെന്റ് ജൂഡ് എഡ്യൂക്കേഷൻ ട്രസ്റ്റ്, ട്രിവാൻഡ്രം റോഡ്, പുലമൺ, കൊട്ടാരക്കര.

0: ടേക്ക് എ ബ്രേക്ക്.
1: രുചികരവും ആരോഗ്യത്തിന് ഗുണപ്രദവും ആയതുകൊണ്ട് തന്നെ ഈ ബദാമിനെ നമ്മൾ സൂപ്പർ ഫുഡ് എന്നാണ് വിളിക്കാറുള്ളത് അല്ലെ. നമ്മുടെ ഹൃദയത്തിനും തലച്ചോറിനും ശരീരഭാരം കുറയുന്നതിനും ബദാം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഈ ബദാം ദിവസവും ആഹാരത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഉണ്ടാകുന്ന ആരോഗ്യ ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കിയാലോ ടേക്ക് എ ബ്രേക്കിൽ. കൂടെയുള്ളത് ആർ ജെ അനാമിക. ഈ ബദാം ഉണ്ടല്ലോ, കുടൽ ബാക്ടീരിയകളെ നന്നായിട്ട് പ്രവർത്തിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ബദാമും ബദാം തൊലിയും പ്രീബയോട്ടിക് ആയിട്ട് കണക്കാക്കപ്പെടുന്ന ഒന്നാണ് കേട്ടോ. കാരണം അവ കുടലിലെ ഗുണകരമായിട്ടുള്ള ബാക്ടീരിയകൾ വളരാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കുടലിലെ ബാക്ടീരിയകൾ വളരുന്ന സമയത്ത് അവ കൂടുതൽ ബ്യൂട്ടറേറ്റ് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഈ കുടൽ സൂക്ഷ്മാണുക്കൾ പ്രോസസ് ചെയ്യുന്ന സമയത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഒരു തരം ഫാറ്റി ആസിഡ് ആണ് ബ്യൂട്ടറൈറ്റ് എന്ന് പറയുന്നത്. ബ്യൂട്ടറേറ്റിന് ആരോഗ്യത്തിൽ നല്ല സ്വാധീനമുണ്ട് കേട്ടോ. മാത്രമല്ല ചില ഉപാപചയ രോഗങ്ങൾ തടയാനായിട്ടും ചികിത്സിക്കാൻ പോലും ഇത് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നുകൂടിയാണ്. മാത്രമല്ല ഈ ഒരു ബദാം നമ്മുടെ ഹൃദയത്തെ പല തരത്തിൽ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. ഇവ നല്ല ഹൃദയ സംരക്ഷണ, ഹൈ ഡെൻസിറ്റി, ലിപ്പോ പ്രോട്ടീൻ, കൊളസ്ട്രോൾ നിലനിർത്തുകയോ വർദ്ധിപ്പിക്കുകയോ ചെയ്യുന്നുണ്ട്. അതേസമയം മോശം ലോ ഡെൻസിറ്റി ലിപ്പോ പ്രോട്ടീൻ അളവ് കുറയ്ക്കുമെന്നും തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. അതുമാത്രമല്ല ഉയർന്ന രക്തസമ്മർദ്ദം അല്ലെങ്കിൽ രക്താതിമർദ്ദം, ഹൃദയം, രക്തക്കുഴൽ സംവിധാനം എന്നിവയുൾപ്പെടെയുള്ള അവയവങ്ങളിൽ അധികമായിട്ടുള്ള സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. ബദാമും മറ്റ് നട്ട്സും രക്തക്കുഴലുകളുടെ പ്രവർത്തനം മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. അതായത് അവ രക്തക്കുഴലുകൾ വിശ്രമിക്കാനായിട്ടും ധമനികളുടെ കാഠിന്യം കുറയ്ക്കാനായിട്ടും ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഈ ബദാമിൽ വിറ്റാമിൻ ഇ പോലുള്ള ആന്റി ഓക്സിഡന്റുകൾ അടങ്ങിയിട്ടുണ്ട്. വിറ്റാമിൻ ഇ നമ്മുടെ ബോഡിയുടെ ഫ്രീ റാഡിക്കലുകളിൽ നിന്ന് സംരക്ഷിക്കുന്നുണ്ട്. ഫ്രീ റാഡിക്കലുകൾ കോശങ്ങൾക്കും കലകൾക്കും അവയവങ്ങൾക്കും ദോഷം ചെയ്യുന്ന ഒന്നാണ്. ഈ കേടുപാടുകൾ അകാല വാർദ്ധക്യത്തിനും രോഗത്തിനും കാരണമാകുന്നുണ്ട്. മാത്രമല്ല ഈ വിറ്റാമിൻ ഇ പ്രതിരോധ ശേഷിയെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ വീക്കം കുറയ്ക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. മാത്രമല്ല ബദാമിൽ ആരോഗ്യകരമായിട്ടുള്ള ഒരുപാട് പോഷകങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ബദാമിൽ വലിയ അളവിൽ കാണപ്പെടുന്ന പോഷകമാണ് മഗ്നീഷ്യം. നാടുകളുടെയും പേശികളുടെയും പ്രവർത്തനത്തിൽ മഗ്നീഷ്യം ഒരു പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന ഒന്നുകൂടിയാണ് കേട്ടോ. നമ്മുടെ ഹൃദയമിടിപ്പ് സ്ഥിരമായിട്ട് നിലനിർത്തുന്നുണ്ട്. എല്ലുകളെ ആരോഗ്യത്തോടെ നിലനിർത്താനായിട്ട് സഹായിക്കുന്നുണ്ട്. ആരോഗ്യകരമായിട്ടുള്ള രോഗപ്രതിരോധ ശേഷി സംവിധാനത്തെയും ഹെൽപ്പ് ചെയ്യുന്ന ഒന്നുകൂടിയാണ് ഈ ഒരു ബദാം. അതുപോലെ തന്നെ ആർത്തവ വിരാമം സംഭവിച്ചിട്ടുള്ളവരാണെങ്കിൽ ഭക്ഷണത്തിൽ ബദാം ഉൾപ്പെടുത്തുന്നത് നന്നായിരിക്കും കേട്ടോ. ആർത്തവ വിരാമത്തിന് ശേഷമുള്ള പഠനത്തിൽ പങ്കെടുത്തവരിൽ നടത്തിയ ഒരു ഗവേഷണത്തിൽ ബദാം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയവർക്ക് 16 ആഴ്ചകൾക്ക് ശേഷം ചുളിവുകൾ കുറയുകയും ചർമ്മത്തിന്റെ നിറം മെച്ചപ്പെടുത്തുകയും ചെയ്തതായിട്ട് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. മറ്റ് നട്ട്സുകളുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ബദാമിലെ മറ്റ് പോഷകങ്ങൾക്കൊപ്പം തന്നെ ഏറ്റവും ഉയർന്ന അളവിൽ, അല്ലെങ്കിൽ ഏതാണ്ട് ഏറ്റവും ഉയർന്ന അളവിൽ നാരുകൾ, പ്രോട്ടീനുകൾ, മോണോ സാച്ചുറേറ്റഡ്, പോളി അൺസാച്ചുറേറ്റഡ് കൊഴുപ്പുകൾ, മഗ്നീഷ്യം, കാൽസ്യം, ഇരുമ്പ്, ഫോളേറ്റ് എന്നിവ അടങ്ങിയിട്ടുണ്ട്. ഈ ബദാം കഴിക്കുന്നതിന് അപകട സാധ്യതകൾ കുറവാണ്. ബദാം അലർജി ഉള്ളവരിലെ ബദാം ഗുരുതരവും ജീവന ഭീഷണിയുമായിട്ടുള്ള പ്രതിപ്രവർത്തനങ്ങൾക്ക് കാരണമാകുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് നിങ്ങൾക്ക് അലർജിയോ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ബദാം കഴിക്കാനായിട്ട് പാടില്ല കേട്ടോ. കൂടുതൽ കഴിക്കുന്നതും അപകടകരമാണ് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇൻഫോർമേഷൻസിന് വേണ്ടി മാത്രമുള്ളതാണ്. ആരോഗ്യ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് ഒരു ഡോക്ടറുടെ സേവനം തേടേണ്ടത് വളരെ അത്യാവശ്യമാണ് കേട്ടോ. ടേക്ക് എ ബ്രേക്ക് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ടേക്ക് എ ബ്രേക്കിലൂടെ ഇനിയും ഒരുപാടധികം വിശേഷങ്ങൾ ബാക്ക് ടു ബാക്ക് ആയിട്ട് പറയാനായിട്ടുണ്ട്. അതിന് മുമ്പായിട്ടൊരു മനോഹരമായിട്ടുള്ള പാട്ട് കേൾക്കാം ഇനി ടേക്ക് എ ബ്രേക്കിൽ.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
2: പ്ലസ് ടു കഴിഞ്ഞോ? ഇനി നിങ്ങളുടെ സ്വപ്ന കരിയറിലേക്ക് ഒരു ശരിയായ വഴികാട്ടി. 500,000 രൂപയ്ക്ക് BSc നഴ്സിംഗ് പഠിച്ചാലോ? കേരള, കർണാടക, തമിഴ്നാട് എന്നിവിടങ്ങളിൽ പ്രമുഖ കോളേജുകളിൽ നിങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കാം. BSc നഴ്സിംഗ്, GNM തുടങ്ങിയ ഏത് കോഴ്സുമാകട്ടെ.
3: സെന്റ് ജൂഡ് എഡ്യൂക്കേഷൻ ട്രസ്റ്റ്, ട്രിവാൻഡ്രം റോഡ്, പുലമൺ, കൊട്ടാരക്കര.

അതിജീവനമായിരുന്നു കേട്ടോ. 2026 മെറ്റ് ഗാല വേദി ന്യൂയോർക്ക് സിറ്റിയിലെ മെട്രോപൊളിറ്റൻ മ്യൂസിയം ഓഫ് ആർട്ട് ആയിരുന്നു. ഗോൾഡൻ പ്രബൽ ഗുരുങ് സ്യൂട്ട് ധരിച്ചെത്തിയ ഒരു സുന്ദരിയിലേക്കായിരുന്നു എല്ലാ ക്യാമറ കണ്ണുകളും എത്തിയിട്ടുണ്ടായിരുന്നത്. അതിഥികളുടെ കണ്ണുകൾ ആ കാഴ്ച കണ്ട് വിസ്മയഭരിതമായിരിക്കുന്നു കേട്ടോ. എന്താണെന്നോ കാരണം, ആ സുന്ദരിയുടെ പ്രധാന ആകർഷണം അവളുടെ സൗന്ദര്യം മാത്രമായിരുന്നില്ല, മറിച്ച് സ്വർണ്ണ നിറത്തിലുള്ള കൃത്രിമ കാലുകൾ ഉപയോഗിച്ചുള്ള ക്യാറ്റ് വോക്കും മുഖത്ത് പ്രതിഫലിച്ചിരുന്ന ആത്മവിശ്വാസവുമായിരുന്നു. ഇവളാണ് സ്വർണ്ണ കാലുകളുള്ള പെൺകുട്ടി, ബയോണിക് ബാർബി എന്നൊക്കെ ഫാഷൻ ലോകം വിശേഷിപ്പിക്കുന്ന ലോറൻ വാസർ. ജീവിച്ചിരിക്കാനായിട്ട് വെറും 1% മാത്രമേ സാധ്യതയുള്ളൂ എന്ന ഡോക്ടർമാര് വിധിയെഴുതിയ ഒരു 24-കാരിയാണ് മെറ്റ് ഗാലയുടെ റെഡ് കാർപ്പറ്റിലൂടെ നടന്ന് നീങ്ങി ലോകത്തെ വിസ്മയിപ്പിച്ചത്. ഈ ഒരു പെൺകുട്ടിയുടെ ജീവിതം തികച്ചും മോട്ടിവേറ്റിംഗ് ആയിട്ടുള്ള ഒരു ലൈഫ് തന്നെയായിരുന്നു എന്ന് തന്നെ പറയാം. ഈ ഫാഷൻ ലോകം ലോറൻ വാസറിന് പുത്രിയല്ലായിരുന്നു, കാരണം ലോസ് ഏഞ്ചൽസിലെ പ്രശസ്ത മോഡൽ ആയിട്ടുള്ള പമേള കുക്കിന്റെ മകളായിരുന്നു ഈ ഒരു ലോറൻ വാസർ. തൊട്ടിലെ കിടക്കുന്ന പ്രായം മുതൽ മാഗസിനുകളുടെ കവർ പേജുകളിൽ ലോറൻ വാസർ ഇടം പിടിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഒരു പ്രൊഫഷണൽ ബാസ്കറ്റ്ബോൾ കളിക്കാരി ആവുക എന്നതായിരുന്നു കുഞ്ഞുനാള് തൊട്ടേ ലോറൻ വാസറുടെ സ്വപ്നം. അങ്ങനെ വലുതായ സമയത്തുണ്ടല്ലോ മോഡലിംഗിലും കായിക രംഗത്തും ഒരുപോലെ തിളങ്ങി നിൽക്കുന്ന സമയത്താണ് 2012 അവളുടെ ജീവിതം മാറ്റിമറിച്ച ഒരു ദുരന്തം സംഭവിക്കുന്നത്. അന്ന് അവൾക്ക് പ്രായം വെറും 24. ഒരു ദിവസം കഠിനമായിട്ടുള്ള പനിയും ക്ഷീണവും ലോറൻ വാസറിന് അനുഭവപ്പെടുകയും ചെയ്തു കേട്ടോ. പെട്ടെന്ന് അബോധാവസ്ഥയിലാവുകയും ചെയ്തു. ഹോസ്പിറ്റലിൽ എത്തിക്കുമ്പോഴേക്കും ബോഡിയിലെ അവയവങ്ങളെല്ലാം ഓരോന്നായിട്ട് പ്രവർത്തനരഹിതമായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ടോക്സിക് ഷോക്ക് സിൻഡ്രോം എന്ന അവസ്ഥയിലൂടെ കടന്നു പോകുകയാണ് ലോറൻ എന്നാണ് ഡോക്ടർമാര് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. വില്ലനായത് ആർത്തവ സമയത്ത് യൂസ് ചെയ്യുന്ന ടാബണുകളിൽ നിന്നുള്ള ബാക്ടീരിയൽ അണുബാധ. അണുബാധ നല്ല രീതിയിൽ ലോറന്റെ പാദത്തെ ബാധിക്കുകയും ചെയ്തു കേട്ടോ. ഈ ഒരു അണുബാധയെ കൺട്രോൾ ചെയ്യാനായിട്ടും ജീവൻ നിലനിർത്താനായിട്ടും മറ്റു വഴികളില്ലാതെ വന്നതോടെ ഡോക്ടർമാർക്ക് അവരുടെ വലത് കാല് മുട്ടിന് താഴെ വെച്ച് മുറിച്ചു മാറ്റേണ്ടി വന്നു കേട്ടോ. ആ ഒരു വേദന വിട്ടുമാറും മുമ്പ് തന്നെ വർഷങ്ങളോളം അനുഭവിച്ച കഠിനമായിട്ടുള്ള ശാരീരിക ബുദ്ധിമുട്ടുകൾക്കൊടുവിൽ 2018 അവളുടെ ഇടത് കാല് മുറിച്ചു മാറ്റപ്പെട്ടു. രണ്ട് കാലുകളും നഷ്ടപ്പെട്ട ഒരു മോഡലിന്റെ കരിയർ അവിടെ അവസാനിച്ചു എന്ന് കരുതിയവർക്ക് തെറ്റി. ആത്മവിശ്വാസം കൈവിടാതെ ലോറൻ വാസർ ഫാഷൻ ലോകത്തേക്ക് ശക്തമായിട്ടൊരു തിരിച്ചുവരവ് തന്നെ നടത്തിയിട്ടോ. തന്റെ കൃത്രിമ കാലുകളെ ഒളിച്ചു വെക്കാനായിട്ട് അവൾ ആഗ്രഹിച്ചില്ല, പകരം തന്റെ പ്രിയപ്പെട്ട കലാകാരനായിട്ടുള്ള എസാബ് റോക്കിയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് അവൾ ആ കാലുകളെ സ്വർണ്ണ നിറത്തിലുള്ളതാക്കി മാറ്റി. അത് വൈകല്യത്തിന്റെ അടയാളമായിരുന്നില്ല, മറിച്ച് തന്റെ പോരാട്ട വീര്യത്തിന്റെ പ്രതീകമാണെന്നാണ് ലോറൻ ലോകത്തോട് അന്ന് വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. തന്റെ സ്വർണ്ണ നിറത്തിലുള്ള കൃത്രിമ കാലുകളുമായിട്ട് ലോറൻ വാസർ ആത്മവിശ്വാസത്തോടെ ലൂയി വിന്റൺ, ലക്കോസ്റ്റി, ഫുർല തുടങ്ങിയ ലോകോത്തര ബ്രാൻഡുകളുടെ റൺ വേകളിലെ ഒരു ഹിസ്റ്ററി തന്നെ ക്രിയേറ്റ് ചെയ്തു. വോഗ്, ഗ്ലാമർ, ഫാർപേഴ്സ് ബസാർ തുടങ്ങിയ പ്രശസ്ത മാഗസിനുകളുടെ കവർ പേജുകളിലും ലോറൻ ഇടം പിടിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. 2023 ഗ്ലാമർ ജർമ്മനിയുടെ വുമൺ ഓഫ് ദി ഇയർ ആയിട്ട് ലോറൻ സെലക്ട് ചെയ്യപ്പെട്ടതോടുകൂടി ആ അതിജീവന കഥ കൂടുതലായിട്ട് ലോകം അറിഞ്ഞു തുടങ്ങുകയും ചെയ്തു. ഇപ്പോ ലോറന്റെ പോരാട്ടം ഫാഷൻ റൺവേകളിൽ മാത്രം ഒതുങ്ങുന്നില്ല, തന്റെ ഇരു കാലുകളും നഷ്ടപ്പെടാനായിട്ടിടയാക്കിയ ടാമ്പൺ ഉപയോഗത്തെ കുറിച്ച് അവബോധം നൽകാനായിട്ട് ലോറൻ നിരന്തരം ശ്രമിക്കുന്നുണ്ട്. ഈ ടാമ്പൺ നിർമ്മിക്കുന്ന സമയത്ത് യൂസ് ചെയ്യുന്ന രാസവസ്തുക്കള് സ്ത്രീകളിൽ ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായിട്ട് ഇടയാക്കുന്നതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ടാമ്പൺ നിർമ്മിക്കുന്ന കമ്പനികള് തങ്ങളുടെ ഉൽപ്പന്നങ്ങളിൽ അടങ്ങിയിരിക്കുന്ന രാസവസ്തുക്കളുടെ വിവരങ്ങള് കൃത്യമായ പാക്കറ്റിൽ രേഖപ്പെടുത്തണമെന്നും ആവശ്യപ്പെടുന്ന റോബിൻ ഡാനിയൽസൺ ആക്ട് എന്ന US നിയമത്തിനായിട്ട് ലോറൻ ജനപ്രതിനിധികളുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോ ശരിക്കും പറഞ്ഞാൽ ഫാഷൻ എന്നാൽ പൂർണ്ണതയുള്ള ബോഡി മാത്രമല്ല, മറിച്ച് തളരാത്ത മനസ്സും അതിജീവനത്തിന്റെ കഥകളുമാണെന്ന് ലോകത്തെ ബോധ്യപ്പെടുത്തുകയാണ് ലോറൻ വാസർ. ചില മനുഷ്യര് അങ്ങനെയാണല്ലേ, സ്വയം അതിജീവിക്കുകയും മറ്റുള്ളവരെ അതിജീവിക്കാനായിട്ട് പ്രേരിപ്പിക്കുകയും ചെയ്യുന്നവരാണ്. ആ ഒരു കാറ്റഗറിയിൽ പെടുന്ന ഒരാളാണ് ലോറൻ വാസർ. ടേക്ക് എ ബ്രേക്കിലൂടെ ഇതുപോലെ ഇനിയും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് വിശേഷങ്ങൾ ബാക്ക് ടു ബാക്ക് ആയിട്ട് പറയാനായിട്ടുണ്ട്. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആസ്ട്രിയ FM 90 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: ടേക്ക് എ ബ്രേക്ക്.
1: സ്മാർട്ട് ടിവികൾ എല്ലാ വീടുകളിലും അത്യാവശ്യ ഘടകമായിട്ട് ഇന്ന് മാറിയിട്ടുണ്ടല്ലേ. വലിയ സ്ക്രീനുകള്, 4K നിലവാരം, നിരന്തരമായിട്ടുള്ള OTT കാഴ്ചകൾ, ഇവയൊക്കെ സ്മാർട്ട് ടിവികളെ വ്യത്യസ്തമാക്കുന്നുണ്ട്. എന്നാലേ വൈദ്യുതി ബില്ല് വർദ്ധിപ്പിക്കാനായിട്ട് സ്മാർട്ട് ടിവികൾ ഒരു കാരണമാകുന്നുണ്ടോ? ചില സ്മാർട്ട് ടിവികൾ വൈദ്യുതി ബില്ല് വർദ്ധിക്കാനായിട്ട് കാരണമാകുന്നുണ്ട് എന്നാണ് പറയുന്നത് കേട്ടോ. ഒരു സ്മാർട്ട് ടിവിയുടെ വൈദ്യുതി ഉപഭോഗം അതിന്റെ സ്ക്രീൻ വലിപ്പം, ഡിസ്പ്ലേ സാങ്കേതിക വിദ്യ, ഉപയോഗ രീതികൾ എന്നിവയെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നു. ഏതൊരു സ്മാർട്ട് ടിവിയുടെയും വൈദ്യുതി ഉപഭോഗം അളക്കുന്നത് അതിന്റെ വോൾട്ടേജ് അനുസരിച്ചാണ്. വോൾട്ടേജ് കൂടുന്തോറും വൈദ്യുതി ഉപഭോഗം കൂടുകയും ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, 32-inch LED സ്മാർട്ട് ടിവി സാധാരണയായിട്ട് 30 മുതൽ 50 വോൾട്ട് വരെ യൂസ് ചെയ്യുന്നുണ്ട്. അതേസമയം തന്നെ 55-inch 4K ടിവിക്ക് 100 മുതൽ 200 വോൾട്ട് വരെ വൈദ്യുതി ഉപയോഗിക്കാനായിട്ട് കഴിയും. സോ ടിവി ദിവസവും 5 മുതൽ 6 മണിക്കൂർ വരെ ഓൺ ആക്കിയിട്ടുണ്ടെങ്കിൽ അതിന്റെ പ്രത്യാഘാതം നിങ്ങളുടെ പ്രതിമാസ വൈദ്യുതി ബില്ലില് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. പ്രത്യേകിച്ച് വലിയ സ്ക്രീൻ ടിവികൾ കൂടുതൽ യൂണിറ്റുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഇനി ഏതൊക്കെ സ്മാർട്ട് ടിവിയാണ് ഏറ്റവും കൂടുതൽ പവർ യൂസ് ചെയ്യുന്നത് എന്ന് നോക്കുകയാണെങ്കിൽ, എല്ലാ സ്മാർട്ട് ടിവികളും ഒരുപോലെയല്ല. വ്യത്യസ്ത ഡിസ്പ്ലേ സാങ്കേതിക വിദ്യകൾ കാരണം അവയുടെ വൈദ്യുതി ഉപഭോഗം വ്യത്യാസപ്പെടുന്നുണ്ട്. ഈ OLED ടിവികൾ മികച്ച പിക്ചർ ക്വാളിറ്റി വാഗ്ദാനം ചെയ്യുന്ന ഒന്നാണ്, പക്ഷേ അവയുടെ വൈദ്യുതി ഉപഭോഗം കുറച്ച് കൂടുതലായിരിക്കും കേട്ടോ. പ്രത്യേകിച്ച് സ്ക്രീൻ ബ്രൈറ്റ്നസ് കൂടുതലായിരിക്കുന്ന സമയത്ത് വലിയ OLED മോഡലുകൾ നിങ്ങളുടെ വൈദ്യുതി ബില്ല് വർദ്ധിപ്പിക്കുന്ന ഒന്നാണ്. മറ്റൊന്നാണ് QLED ടിവി. QLED ടിവികളെ തിളക്കമുള്ളതും വർണ്ണാഭമായതുമായിട്ടുള്ള ഡിസ്പ്ലേകൾ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. അവയുടെ വൈദ്യുതി ഉപഭോഗം OLEDയേക്കാൾ അല്പം കുറവായിരിക്കും കേട്ടോ, പക്ഷേ വലിയ സ്ക്രീൻ വലുപ്പം ചിലവ് വർദ്ധിപ്പിക്കുന്ന ഒന്നാണ്. അടുത്തതാണ് LED ടിവി. സാധാരണ LED സ്മാർട്ട് ടിവികളാണ് ഏറ്റവും ഊർജ്ജക്ഷമതയുള്ളതായിട്ട് കണക്കാക്കപ്പെടുന്നത് കേട്ടോ. ചെറുതും ഇടത്തരവുമായിട്ടുള്ള LED ടിവികൾ കുറഞ്ഞ പവർ യൂസ് ചെയ്യുന്നുണ്ട്. കൂടാതെ വീട്ടുപയോഗത്തിന് മികച്ച ഒരു ഓപ്ഷനാണ് ഈ ഒരു LED ടിവി എന്ന് പറയുന്നത്. അപ്പോ ഈ സ്മാർട്ട് ടിവി യൂസ് ചെയ്യുന്ന സമയത്ത് കുറച്ച് ലളിതമായിട്ടുള്ള, സിമ്പിൾ ആയിട്ടുള്ള ശീലങ്ങൾ പാലിക്കുന്നത് വൈദ്യുതി ബില്ല് ലാഭിക്കാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അതിനായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ, ടിവിയുടെ തെളിച്ചം അമിതമായിട്ട് ക്രമീകരിക്കുന്നത് ഒഴിവാക്കുക. ഉപയോഗത്തിലില്ലാത്ത സമയത്ത് ടിവി കംപ്ലീറ്റ് ആയിട്ടും ഓഫ് ചെയ്യുക. റിമോട്ട് മാത്രം യൂസ് ചെയ്ത് സ്റ്റാൻഡ് ബൈ മോഡിൽ വെക്കരുത്. അതുപോലെ പവർ സേവിംഗ് മോഡ് ഓൺ ആക്കി വെക്കുന്നതും വൈദ്യുതി ഉപഭോഗം കുറയ്ക്കുന്ന ഒന്നാണ് കേട്ടോ. ഫൈനലി, വലിയ 4K അല്ലെങ്കിൽ OLED സ്മാർട്ട് ടിവി ദീർഘനേരം യൂസ് ചെയ്യുകയാണെങ്കിൽ വൈദ്യുതി ബില്ല് വർദ്ധിപ്പിക്കും. എന്നാൽ ശരിയായിട്ടുള്ള സ്ക്രീൻ വലിപ്പം, എനർജി എഫിഷ്യൻ സെറ്റിംഗ്സ്, ഉപയോഗം പരിമിതപ്പെടുത്തൽ എന്നിവ വൈദ്യുതി ഉപയോഗം ഗണ്യമായിട്ട് കുറയ്ക്കുന്ന ഒന്നാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ പുതിയ സ്മാർട്ട് ടിവി വാങ്ങുന്ന സമയത്ത് അതിന്റെ സവിശേഷതകൾ മാത്രമല്ല അതിന്റെ വൈദ്യുതി ഉപഭോഗവും പരിഗണിക്കേണ്ടത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോ സ്മാർട്ട് ടിവിയൊക്കെ യൂസ് ചെയ്യുന്നവർ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് മൈൻഡിൽ വെക്കാം കേട്ടോ. ടേക്ക് എ ബ്രേക്കിൽ ഇനി ഒരു കുട്ടി ബ്രേക്കാണ്. ഒരു മനോഹരമായിട്ടുള്ള പാട്ട് നിങ്ങൾക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ്. ലിസണിംഗ് ടു ആസ്ട്രിയ FM 90 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

പുത്തൻ പഠന രീതികൾ, വൈഫൈ കണക്റ്റഡ് ഡിജിറ്റൽ ക്ലാസ് മുറികൾ, അന്താരാഷ്ട്ര നിലവാരമുള്ള ഇംഗ്ലീഷ് സ്പീക്കിംഗ് ക്യാമ്പസ് തുടങ്ങിയ പ്രത്യേകതകളുള്ള കൊല്ലം ജില്ലയിലെ ഏക ഗ്ലോബൽ സ്കൂളിൽ നിങ്ങളുടെ കുട്ടികളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ. കോമ്പസ് ഗ്ലോബൽ സ്കൂൾ, വളകം.

0: ടേക്ക് എ ബ്രേക്ക്.
1: വൈകിയുള്ള ഓഫീസ് ജോലിയും സമ്മർദ്ദവും മൊബൈൽ ഫോണിന്റെയും സോഷ്യൽ മീഡിയയുടെയും ദീർഘനേരത്തെ ഉപയോഗവും കാരണം പലർക്കും രാത്രി 9 മണിക്ക് ശേഷമേ അത്താഴം കഴിക്കാനായിട്ടൊരു ടൈം കിട്ടാറുള്ളൂ അല്ലെ. ചിലരാണെങ്കിൽ 10 മണിക്കും 11 മണിക്കും ശേഷം ഭക്ഷണം കഴിക്കുന്നത് ഒരു ശീലമാക്കി മാറ്റിയിട്ടുണ്ട്. അങ്ങനെ ഭക്ഷണം കഴിച്ചതുകൊണ്ട് എന്ത് സംഭവിക്കാനാണ് എന്നാണോ വിചാരിക്കുന്നത്? ഈ ശീലം നിസ്സാരമാണെന്ന് തോന്നുമെങ്കിലും രാത്രി വൈകി ഭക്ഷണം കഴിക്കുന്നത് നമ്മുടെ ബോഡിയുടെ സ്വാഭാവികമായിട്ടുള്ള പ്രക്രിയകളെ തടസ്സപ്പെടുത്തുകയും ദീർഘകാല ആരോഗ്യ പ്രശ്നങ്ങൾക്കുള്ള സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. നമ്മുടെ ബോഡിക്ക് 24 hours നീണ്ടു നിൽക്കുന്ന ഒരു സ്വാഭാവികമായിട്ടുള്ള ശരീര ഘടികാരമുണ്ട്. അതിനെ സർക്കാഡിയൻ റിഥം എന്നാണ് വിളിക്കുന്നത് കേട്ടോ. എപ്പോ ഉണരുന്നു, ഉറങ്ങുന്നു, ഹോർമോണുകൾ പുറത്തുവിടുന്നു, ഭക്ഷണം ദഹിപ്പിക്കുന്നു എന്നിവ ഈ ഒരു ബോഡി ക്ലോക്ക് നിർണ്ണയിക്കുന്നുണ്ട്. രാത്രിയിൽ നമ്മുടെ ബോഡിയുടെ പ്രവർത്തനങ്ങൾ ക്രമേണ കുറയുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. രക്തസമ്മർദ്ദം കുറയാനായിട്ട് തുടങ്ങുന്നുണ്ട്. അടുത്ത ദിവസത്തിനായിട്ട് നമ്മുടെ ബോഡി പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ബോഡി വിശ്രമിക്കാനുള്ള ഈ ഒരു സമയത്ത് ഭക്ഷണം കഴിക്കുന്നത് നമ്മുടെ ബോഡി വിശ്രമിക്കുന്നതിന് പകരം കൂടുതൽ കഠിനാധ്വാനം ചെയ്യാനായിട്ട് നിർബന്ധിക്കും. നമ്മുടെ ബോഡി വിശ്രമിക്കാനായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന രാത്രി സമയത്ത് അമിതമായിട്ട് ഭക്ഷണം കഴിക്കുന്നത് നമ്മുടെ ബോഡിയുടെ സാധാരണ സന്തുലിതാവസ്ഥയെ തടസ്സപ്പെടുത്തുന്ന ഒന്നാണ് കേട്ടോ. രാത്രി വൈകി ഭക്ഷണം കഴിക്കുന്നത് ദീർഘനേരം രക്തസമ്മർദ്ദം വർദ്ധിപ്പിക്കുന്നതിന് കാരണമാകുന്നുണ്ട്. കൂടാതെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാനായിട്ടുള്ള നമ്മുടെ ബോഡിയുടെ കഴിവിനെയും ഇത് ബാധിച്ചേക്കാവുന്ന ഒന്നാണ്. കാലക്രമേണ ഈ ഒരു ഹാബിറ്റ് ഉയർന്ന രക്തസമ്മർദ്ദം, Type 2 പ്രമേഹം, ഹൃദ്രോഗം എന്നിവയ്ക്കുള്ള സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ അത്താഴം പതിവായിട്ട് വൈകി കഴിക്കുന്ന ആളുകൾക്ക് പക്ഷാഘാത സാധ്യത കൂടുതലാണെന്ന് ചില പഠനങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. വൈകി ഭക്ഷണം കഴിക്കുന്നത് നമ്മുടെ ബോഡിയുടെ ശരീര ഘടികാരത്തെ തടസ്സപ്പെടുത്തുകയും ഹൃദയവുമായിട്ട് ബന്ധപ്പെട്ട നിരവധി പ്രക്രിയകളെ പ്രതികൂലമായിട്ട് ബാധിക്കുകയും ചെയ്യുമെന്ന് വിശ്വസിക്കപ്പെടുന്നുണ്ട് കേട്ടോ. വല്ലപ്പോഴും വൈകി ഭക്ഷണം കഴിക്കുന്നത് പ്രത്യേകിച്ച് ദോഷകരമല്ലെങ്കിലും അതൊരു ഹാബിറ്റ് ആയിട്ട് മാറുകയാണെങ്കിൽ അപകട സാധ്യത വർദ്ധിച്ചേക്കാവുന്ന ഒന്നാണ്. അത് മാത്രമല്ല കേട്ടോ, രാത്രി വൈകി ഭക്ഷണം കഴിക്കുന്നത് നമ്മുടെ ഉറക്കത്തെയും ബാധിക്കുന്നുണ്ട്. ഭക്ഷണം കഴിച്ച ഉടനെ ഉറങ്ങുന്നത് അസിഡിറ്റിക്കും അസിഡിറ്റി റിഫ്ലക്സിനും കാരണമാകുന്നുണ്ട്. നമ്മുടെ ആമാശയത്തിലെ ആസിഡ് അന്നനാളത്തിലേക്ക് ഒഴുകുന്നതിന് കാരണമാകുന്നുണ്ട്. ഇത് നെഞ്ചെരിച്ചിലും അതുപോലെ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. മോശം ഉറക്കമോ മറ്റ് അസ്വസ്ഥതകളോ ഹൃദയാരോഗ്യത്തെ നേരിട്ട് ബാധിച്ചേക്കാവുന്ന ഒന്നാണ്. രാത്രി ഭക്ഷണം വൈകി കഴിക്കുന്നത് ചില ആളുകളെ കൂടുതൽ ബാധിക്കുന്നുണ്ട്. ഉയർന്ന രക്തസമ്മർദ്ദം, പ്രമേഹം, പൊണ്ണത്തടി, ഹൃദയാരോഗ്യ പ്രശ്നങ്ങൾ, കൊളസ്ട്രോൾ പ്രശ്നങ്ങൾ എന്നിവയുള്ളവരെ ഇതിൽ ഉൾപ്പെടുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി അത്താഴം കഴിക്കാനായിട്ട് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സമയം ഏതാണ് എന്ന് നോക്കുകയാണെങ്കിൽ ആരോഗ്യ വിദഗ്ധർ പറയുന്നതനുസരിച്ച് രാത്രി 7-8 ഇടയിൽ അത്താഴം കഴിക്കാനായിട്ടൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. കൂടാതെ അത്താഴത്തിനും ഉറക്ക സമയത്തിനും ഇടയിൽ കുറഞ്ഞത് 2-3 മണിക്കൂർ ഇടവേള ഉണ്ടായിരിക്കണം. ഇത് ദഹനത്തിന് മതിയായിട്ടുള്ള സമയം നൽകുകയും മികച്ച ഉറക്കത്തിന് ഹെൽപ്പ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. മാത്രമല്ല നമ്മുടെ രാത്രിയിലത്തെ ഡിന്നർ കുറച്ച് സിമ്പിൾ ആയിരിക്കണം. വറുത്തതോ എണ്ണമയം ഉള്ളതോ അമിതമായിട്ട് മധുരമുള്ളതോ ആയിട്ടുള്ള ഫുഡുകൾ അത്താഴത്തിന് കഴിക്കുന്നത് മാക്സിമം ഒഴിവാക്കുക. അത്താഴത്തിലെ പയറും പച്ചക്കറികളും, സാലഡ്, മൾട്ടിഗ്രെയിൻ റൊട്ടി, സൂപ്പ്, തൈര് എന്നിവ ഉൾപ്പെടുത്തുന്നത് ബെസ്റ്റ് ആണ്. അപ്പോ രാത്രി 9 മണിക്ക് ശേഷം ഭക്ഷണം കഴിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ആ ഒരു ശീലം ഒന്ന് മാറ്റിയേക്കുക. അത് അത്ര നല്ല കാര്യമല്ല കേട്ടോ. ടേക്ക് എ ബ്രേക്കിൽ ഇനി ഒരു കുട്ടി ബ്രേക്കാണ്. ഒരു മനോഹരമായിട്ടുള്ള പാട്ട് കേൾക്കാം ഇനി ടേക്ക് എ ബ്രേക്കിലൂടെ.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ എഫ് എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: കരുതലോടെ കാലവർഷത്തെ വരവേൽക്കാം. മഴവെള്ളം സുഗമമായി ഒഴുകിപ്പോകാൻ ഓടകളും കനാലുകളും മഴയ്ക്ക് മുൻപ് തന്നെ മാലിന്യങ്ങൾ നീക്കി വൃത്തിയാക്കുക. കാറ്റിലും മഴയിലും ഒടിഞ്ഞു വീഴാൻ സാധ്യതയുള്ളതോ വീടിനു പവർ ലൈനുകൾക്കും മുകളിലേക്ക് നിൽക്കുന്നതോ ആയ മരച്ചില്ലകൾ സുരക്ഷിതമായി വെട്ടിമാറ്റുക. വീടിനകത്തും പുറത്തുമുള്ള ഇലക്ട്രിക് വയറിങ്ങുകൾ സുരക്ഷിതമാണ് എന്ന് ഉറപ്പാക്കുക. മാത്രമല്ല, ടോർച്ച്, പവർ ബാങ്ക്, ഒരു ഫസ്റ്റ് എയ്ഡ് കിറ്റ്, സ്ഥിരമായി കഴിക്കുന്ന മരുന്നുകൾ എന്നിവ ഉൾപ്പെടുന്ന ഒരു എമർജൻസി കിറ്റ് എപ്പോഴും കയ്യിൽ കരുതുക. ചിരട്ട, പ്ലാസ്റ്റിക് കപ്പുകൾ, ടയറുകൾ എന്നിവയിൽ വെള്ളം കെട്ടിക്കിടക്കാൻ അനുവദിക്കരുത്. ആഴ്ചയിലൊരിക്കൽ ഡ്രൈഡേ ആചരിച്ച് പകർച്ചവ്യാധികൾ തടയുക. മാത്രമല്ല, കിണറുകളിലെ വെള്ളം മലിനമാകാൻ സാധ്യതയുള്ളതിനാൽ മുൻകരുതലായി ക്ലോറിനേഷൻ നടത്തുക. തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രം കുടിക്കാൻ ഉപയോഗിക്കുക. മഴക്കാലത്ത് റോഡുകളിൽ അപകട സാധ്യത കൂടുതലാണ്. അതിനാൽ വാഹനങ്ങളുടെ ബ്രേക്ക്, ടയറിന്റെ ഗ്രിപ്പ്, വൈപ്പർ ബ്ലേഡുകൾ എന്നിവ കൃത്യമായി പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. കൂടാതെ മണ്ണിലും വെള്ളത്തിലും ഇറങ്ങി ജോലി ചെയ്യുന്നവർ നിർബന്ധമായും ആരോഗ്യ പ്രവർത്തകരുടെ നിർദ്ദേശപ്രകാരം പ്രതിരോധ മരുന്നുകൾ മുൻകൂട്ടി കഴിക്കുക. കൂടുതൽ മഴയും തണുപ്പും ഏൽക്കാത്ത, കാറ്റിനെ പ്രതിരോധിക്കുന്ന സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് വളർത്തുമൃഗങ്ങളുടെ കൂട് മാറ്റുകയോ അവയെ സുരക്ഷിതമാക്കുകയോ ചെയ്യുക. ഒപ്പം തന്നെ ഔദ്യോഗിക കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ എപ്പോഴും ശ്രദ്ധിക്കുക. മാത്രമല്ല, KCB, ഡിസാസ്റ്റർ മാനേജ്മെന്റ് സ്കോഡ് തുടങ്ങിയവയുടെ എമർജൻസി നമ്പറുകൾ ഫോണിൽ സേവ് ചെയ്ത് വയ്ക്കുക. ഓർക്കുക, ചെറിയൊരു ജാഗ്രത വലിയൊരു സുരക്ഷിതത്വമാണ്.

0: ടേക്ക് എ ബ്രേക്ക്.
1: ഈ വിമാനയാത്രകൾക്കിടെ വിമാനത്താവളങ്ങളിൽ നിന്നും ബോർഡിംഗ് ഗേറ്റുകളിൽ നിന്നുമുള്ള റീലുകളും വീഡിയോകളും ലൈവുകളും എല്ലാം ഇതുവരെ സാധാരണ കാര്യമായിരുന്നു. എന്നാൽ ഇനി അതത്ര എളുപ്പമാവില്ലെന്ന് മാത്രമല്ല, എട്ടിന്റെ പണി കിട്ടാനായിട്ടും സാധ്യതയുണ്ട്. എന്താണെന്നോ, നമ്മുടെ രാജ്യത്തെ വിമാനത്താവളങ്ങളിൽ ചിത്രങ്ങളും ദൃശ്യങ്ങളും പകർത്തുന്നതിനുള്ള നിയന്ത്രണങ്ങൾ വ്യോമയാന മന്ത്രാലയം കർശനമാക്കിയിരിക്കുകയാണ് എന്നാണ് ഞാൻ ഈ പറഞ്ഞു വന്നത്. ഇക്കാര്യം അറിഞ്ഞോ അറിയാതെയോ ആരെങ്കിലും റീൽസ് എടുക്കാനായിട്ടോ ദൃശ്യങ്ങൾ പകർത്താനായിട്ടോ, അതായത് വീഡിയോസ് പകർത്താനായിട്ടോ മുതിർന്നിട്ടുണ്ടെങ്കിൽ അവരുടെ യാത്ര പോലും മുടങ്ങാനായിട്ട് സാധ്യതയുണ്ട്. മാത്രമല്ല നിയമലംഘനം നടത്തുന്നവർക്ക് വീഡിയോ ഡിലീറ്റ് ചെയ്ത് രക്ഷപ്പെടാനായിട്ടും സാധിക്കില്ല എന്നുള്ളതാണ് സത്യം. പകരം വലിയ തുക പിഴ ലഭിക്കാനായിട്ടും നമ്മുടെ ഫോൺ കണ്ടുകെട്ടാനായിട്ടും വിമാനയാത്ര തന്നെ വിലക്കിക്കൊണ്ടുള്ള നോ ഫ്ലൈ ലിസ്റ്റിലേക്ക് ഉൾപ്പെടുത്താനുമുള്ള സാധ്യതയാണ് തെളിഞ്ഞു വരുന്നത്. രണ്ട് തലങ്ങളിലാണ് സുരക്ഷാ പരിശോധനകളും കർശന നടപടികളും നടപ്പിലാക്കാട്ടോ. മുംബൈ ഉൾപ്പെടെയുള്ള രാജ്യത്തെ എല്ലാ സിവിലിയൻ വിമാനത്താവളങ്ങളിലും 1937 എയർക്രാഫ്റ്റ് റൂൾസ് പ്രകാരമുള്ള പഴയ നിയമങ്ങൾ തന്നെ വിട്ടുവീഴ്ചയില്ലാതെ കർശനമായിട്ട് നടപ്പിലാക്കാനാണ് ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുന്നത്. ഈ നിയമത്തിലെ 13-ാം വകുപ്പ് പ്രകാരം DGCA രേഖാമൂലമുള്ള പ്രത്യേകം അനുമതിയില്ലാതെ സർക്കാർ നിയന്ത്രണത്തിലുള്ള വിമാനത്താവളത്തിൽ നിന്നോ പറന്നുയരുന്ന വിമാനങ്ങളിൽ നിന്നോ ചിത്രങ്ങൾ പകർത്താനായിട്ട് പാടില്ല. 10 ആണ്ടുകൾ പഴക്കമുള്ള ഈ ഒരു നിയമം പലപ്പോഴും യാത്രക്കാരെ അവഗണിക്കുകയായിരുന്നു പതിവ്. സിവിലിയൻ വിമാനത്താവളങ്ങളിലെ പൊതു ടെർമിനൽ ഏരിയകൾ ചിത്രീകരിക്കുന്നതിന് തടസ്സമുണ്ടാകില്ല. അതേസമയം തന്നെ സുരക്ഷാ പരിശോധന കേന്ദ്രങ്ങള്, ബോർഡിംഗ് ഗേറ്റുകള്, വിമാനം പാർക്ക് ചെയ്യുന്ന സ്ഥലം, റൺവേ, ബസ്സുകൾ, റൺവേ തുടങ്ങിയ ഭാഗങ്ങൾ ചിത്രീകരിക്കുന്നത് കംപ്ലീറ്റ് ആയിട്ടും ബാൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ വിമാനത്താവളങ്ങളിലെ സുരക്ഷാ ക്രമീകരണങ്ങളോ നിരീക്ഷണ സംവിധാനങ്ങളോ ജീവനക്കാരുടെ ഒഫീഷ്യൽ കൃത്യനിർവഹണമോ ഉൾപ്പെടുന്ന ഡീറ്റെയിൽസ് അല്ലെങ്കിൽ വീഡിയോസ് അബദ്ധത്തിൽ പോലും പകർത്തുകയോ പങ്കുവെക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ നടപടി നേരിടേണ്ടി വരൂ. അറിയാതെ സംഭവിച്ചതാണെന്ന വാദം നിലനിൽക്കുകയും ചെയ്യില്ല. അതുപോലെ തന്നെ പ്രതിരോധ സിവിലിയൻ ആവശ്യങ്ങൾക്ക് സംയുക്തമായിട്ട് യൂസ് ചെയ്യുന്ന വിമാനത്താവളങ്ങളിൽ കൺട്രോൾ കൂടുതൽ കർശനമാകും എന്നുകൂടി അറിയിച്ചിട്ടുണ്ട്. 2025 തന്നെ ഇത്തരം വിമാനത്താവളങ്ങളിൽ കർശനമായിട്ടുള്ള നിയന്ത്രണങ്ങൾക്കുള്ള മാർഗനിർദ്ദേശങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അമൃത്സർ, ജമ്മു, ശ്രീനഗർ, ജയ്സാൽമീർ, ഗോവയിലെ ദബോലും തുടങ്ങിയ തന്ത്രപ്രധാന വിമാനത്താവളങ്ങൾ ഈ നിയന്ത്രണങ്ങളുടെ പരിധിയിൽ വരുന്ന ഒന്നാണ്. ഇത്തരം വിമാനത്താവളങ്ങളിലെ റൺവേ ദൃശ്യങ്ങളോ പ്രതിരോധ സംവിധാനങ്ങളോ ക്യാമറയിൽ പകർത്തുന്നത് രാജ്യസുരക്ഷയെ ബാധിക്കുന്ന ഗുരുതര കുറ്റമായിട്ടാണ് കണക്കാക്കാട്ടോ. ഇനി നിയമം ലംഘിച്ച് ക്യാമറയിലെ ഷൂട്ടിംഗ് നടത്തി പിടിക്കപ്പെട്ടാൽ യാത്രക്കാർക്ക് പലതരം നടപടികൾ ഫേസ് ചെയ്യേണ്ടി വരുന്നുണ്ട്. ചെയ്യുന്ന കുറ്റത്തിന്റെ ഗൌരവത്തിനനുസരിച്ചായിരിക്കും ശിക്ഷകളും വരിക. ബോർഡിംഗ് ഗേറ്റിന് സമീപം അലക്ഷ്യമായിട്ട് വീഡിയോ എടുത്ത് പിടിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ സെക്യൂരിറ്റി ജീവനക്കാര് ആ ദൃശ്യങ്ങൾ അപ്പോൾ തന്നെ നീക്കം ചെയ്ത് വിട്ടയക്കാനിടയുണ്ട്. ഇനി അതീവ സുരക്ഷാ മേഖലകളുടെ ദൃശ്യങ്ങൾ പകർത്തുകയോ അല്ലെങ്കിൽ സുരക്ഷാ ജീവനക്കാരുടെ നിർദ്ദേശങ്ങൾ ആവർത്തിച്ച് ലംഘിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ വലിയ രീതിയിലുള്ള തുക പിഴ അടയ്ക്കേണ്ടി വരൂ. വിശദമായിട്ടുള്ള അന്വേഷണങ്ങൾക്കൊടുവിലെ ഫോണും മറ്റു ഉപകരണങ്ങളും കണ്ടുകെട്ടാനായിട്ടും DGCA നോ ഫ്ലൈ ലിസ്റ്റിൽ ഉൾപ്പെടുത്താനായിട്ടും സാധ്യതയുണ്ട്. ഇനി ചില പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ വിമാനത്താവളങ്ങളുടെ ദൃശ്യങ്ങൾ പകർത്താനായിട്ട് സാധിക്കും കേട്ടോ. ഫുഡ് കോർട്ട്, അറൈവൽ ഹാള് പോലുള്ള പൊതു ഇടങ്ങൾ ഷൂട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോഴും സുരക്ഷാ ക്യാമറകളോ ജീവനക്കാരോ ദൃശ്യങ്ങൾ പെടുന്നില്ല എന്നുള്ളത് ഉറപ്പാക്കുകയും ചെയ്യണം കേട്ടോ. ബ്ലോഗർമാർക്കും മാധ്യമങ്ങൾക്കും എല്ലാം വിമാനത്താവളങ്ങളിൽ പ്രത്യേകം അനുമതി വാങ്ങിക്കൊണ്ട് ചിത്രീകരണം നടത്താനായിട്ട് സാധിക്കും. കൃത്യമായിട്ടുള്ള ഫീസ് ഒടുക്കിക്കൊണ്ട് സുരക്ഷാ ഏജൻസികളുടെ കർശന നിരീക്ഷണത്തിലും നിർദ്ദേശങ്ങൾ പാലിച്ചും മാത്രമേ ഷൂട്ടിംഗ് ചെയ്യാനായിട്ട് പാടുള്ളൂ എന്ന് മാത്രം. അപ്പോ ഇനി മുതൽ എയർപോർട്ടിൽ സെൽഫിയും റീൽസും എടുക്കാനായിട്ട് പാടില്ല. വിമാനത്താവളങ്ങളിൽ ഷൂട്ട് ചെയ്യുന്നതിന് കർശന നിയന്ത്രണം ദാ വരികയാണ് കേട്ടോ. ടേക്ക് എ ബ്രേക്കിലൂടെ വിശേഷങ്ങൾ അവസാനിക്കുന്നില്ല. ബാക്ക് ടു ബാക്ക് ആയിട്ട് ഇനിയും പറയാനായിട്ടുണ്ട്. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആസ്ട്രിയ FM 90 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ എഫ് എം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ജീവിതത്തിലെ ഓരോ നിമിഷത്തിനും ഒരു ഗാനമുണ്ട്, ഓരോ ഓർമ്മയ്ക്കും ഒരു ഗന്ധമുണ്ട്. നമുക്ക് പറയാനുള്ളത് പ്രണയത്തിന്റെ കഥകളാണ്, സൗഹൃദത്തിന്റെ ചിരിയാണ്, ഓർമ്മകളുടെ മാധുര്യമാണ്. രാത്രിയുടെ മൃദുവായ സന്ധ്യയിൽ നിങ്ങളുടെ ഹൃദയത്തോട് ചേരാൻ പ്രണയത്തിന്റെയും സൗഹൃദത്തിന്റെയും അതിരുകൾ മറികടന്ന് ഹൃദയങ്ങളുടെ മധുരത്തിൽ ചുറ്റി നിൽക്കുന്ന ഓരോ നിമിഷത്തിനും സാക്ഷിയാകാൻ നിശാഗന്ധി.
2: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
3: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
2: നിശാഗന്ധി,
3: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: തിങ്കൾ മുതൽ ശനി വരെ രാത്രി 9 മണിക്ക് നിങ്ങളുടെ സ്വന്തം ആശ്രയ FM 90.

0: ടേക്ക് എ ബ്രേക്ക്.
1: ദിവസവും ലക്ഷക്കണക്കിന് ആളുകളാണ് യാത്രയ്ക്കായിട്ട് ട്രെയിനുകളെ ഡിപ്പെൻഡ് ചെയ്യാറുള്ളത് അല്ലേ. റെയിൽവേ പ്ലാറ്റ്ഫോമുകളിൽ യാത്രക്കാർക്ക് ആവശ്യമുള്ള ധാരാളം ഫെസിലിറ്റീസ് ഉണ്ടല്ലേ. ഭക്ഷണ പാനീയങ്ങൾ ലഭിക്കാനായിട്ടുള്ള ഇടങ്ങള്, സ്റ്റേഷനറി സാധനങ്ങള്, ശൌചാലയങ്ങള്, വിശ്രമ മുറികള്, അങ്ങനെ പലതും. പക്ഷേ നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് ഈ റെയിൽവേ പ്ലാറ്റ്ഫോമിൽ മെഡിക്കൽ ഷോപ്പ് ഇല്ലാത്തത് എന്ന്? അതിനുള്ള കാരണം ഞാൻ പറഞ്ഞുതരാം. മുൻപുണ്ടല്ലോ റെയിൽവേ പ്ലാറ്റ്ഫോമിൽ മറ്റു കടകളെ പോലെ തന്നെ മെഡിക്കൽ ഷോപ്പുകളും അനുവദിച്ചിട്ടുണ്ടായിരുന്നു. 2001 റെയിൽവേ ബോർഡിന്റെ ഒഫീഷ്യൽ ഡോക്യുമെന്റ് പ്രകാരം റെയിൽവേ സ്റ്റേഷനിലുള്ള ഒരു കെമിസ്റ്റ് സ്റ്റാളിന് പരമാവധി 108 ചതുരശ്ര അടി സ്ഥലം മതിയെന്ന് വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോ റെയിൽവേ നിയമങ്ങൾ മാറിയിട്ടുണ്ട്. മുൻപ് 3 തരം കടകളാണ് പ്ലാറ്റ്ഫോമുകളിൽ അനുവദിച്ചിട്ടുണ്ടായിരുന്നത്. പുസ്തകശാലകള്, കെമിസ്റ്റ് സ്റ്റാളുകള്, പലവക സാധനങ്ങൾ വിൽക്കുന്ന കടകൾ എന്നിവയായിരുന്നു അവ. എന്നാൽ ഈ നിയമങ്ങളിൽ ഇപ്പോ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പുതിയ റെയിൽവേ ചട്ടങ്ങൾ പ്രകാരം മരുന്ന് സ്റ്റാളുകളുടെ സ്ഥാനത്ത് മൾട്ടി പർപ്പസ് സ്റ്റാളുകളാണ് ഇപ്പോൾ ഉള്ളത്. സ്റ്റേഷനുകളിലെ ഭക്ഷണശാല, ടിക്കറ്റ് കൗണ്ടർ, വെയിറ്റിംഗ് ഏരിയ പോലുള്ള സേവനങ്ങൾക്കാണ് കൂടുതൽ സ്ഥലം നൽകുന്നത് കേട്ടോ. ചെറിയ സ്റ്റേഷനുകളിൽ പ്രത്യേകിച്ച് സ്ഥലക്കുറവുണ്ടായിരിക്കും. മാത്രമല്ല ട്രെയിനുകൾ ഏത് സമയത്തും വരുന്നത് കൊണ്ട് തന്നെ മെഡിക്കൽ ഷോപ്പ് ഓപ്പൺ ചെയ്ത് നിർത്താനായിട്ട് സ്റ്റാഫ്, ലൈസൻസ്, സുരക്ഷ എന്നിവ ആവശ്യമായിട്ടുണ്ട്. എല്ലായിടത്തും അത് സാമ്പത്തികമായിട്ട് ലാഭകരമാകണമെന്നില്ല കേട്ടോ. മാത്രമല്ല മരുന്ന് വിൽക്കാനായിട്ട് പ്രത്യേക ഡ്രഗ് ലൈസൻസ്, യോഗ്യരായിട്ടുള്ള ഫാർമസിസ്റ്റ് എന്നിവ കമ്പൾസറി ആണ്. റെയിൽവേക്ക് നേരിട്ട് അത് നടത്തുന്നതിനേക്കാൾ സ്വകാര്യ ഉടമകൾക്ക് ലീസ് നൽകുകയാണ് പതിവ്. വലിയ സ്റ്റേഷനുകളിലെ യാത്രക്കാർ കൂടുതലായതുകൊണ്ട് തന്നെ മെഡിക്കൽ ഷോപ്പ് ഉണ്ടാകാം. പക്ഷേ ചെറിയ സ്റ്റേഷനുകളുടെ ഡിമാൻഡ് കുറവായതുകൊണ്ട് തന്നെ ആരും ഷോപ്പ് എടുക്കാനായിട്ട് താല്പര്യം കാണിക്കാത്തൊരു സിറ്റുവേഷൻ വരാറുണ്ട്. ചില വലിയ സ്റ്റേഷനുകളിൽ മെഡിക്കൽ ഷോപ്പ് ഇല്ലെങ്കിലും ഫസ്റ്റ് എയ്ഡ് റൂം, റെയിൽവേ ഡോക്ടർ, എമർജൻസി ഹെൽത്ത് ഡെസ്ക് എന്നിവ ഉണ്ടാകാറുണ്ട്. ഇപ്പോൾ വലിയ സ്റ്റേഷനുകളിലെ യാത്രക്കാരുടെ ആവശ്യം കൂടുന്നത് കൊണ്ട് തന്നെ ഫാർമസി തുടങ്ങുന്ന പ്രവണത കൂടി വരുന്നുണ്ട്. ഈ ഒരു നിയന്ത്രണങ്ങൾക്ക് പുറമെ നിരവധി സ്റ്റേഷനുകളിലെ ജൻ ഔഷധി കേന്ദ്രങ്ങൾ തുറക്കാനായിട്ട് സർക്കാർ പദ്ധതി ഉണ്ട് കേട്ടോ. നിലവിലെ ഇന്ത്യയിലെ 21 സ്റ്റേഷനുകളിൽ മാത്രമേ മെഡിക്കൽ സ്റ്റോർ ഉള്ളൂ. ഇനി ട്രെയിനിൽ നിങ്ങൾ യാത്ര ചെയ്യുന്ന സമയത്ത് ആർക്കെങ്കിലും എന്തെങ്കിലും ഹെൽത്ത് തരത്തിലുള്ള പ്രോബ്ലംസ് വരികയാണെങ്കിൽ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ നോക്കാം. ഉടൻ TTE കോച്ച് അറ്റൻഡ് അല്ലെങ്കിൽ റെയിൽവേ പോലീസിനെ അറിയിക്കാം. പല ട്രെയിനുകളിലും ഫസ്റ്റ് എയ്ഡ് ബോക്സ് അവൈലബിൾ ആയിരിക്കും കേട്ടോ. ഇനി എമർജൻസി സിറ്റുവേഷൻ ആണെങ്കിൽ അടുത്ത വലിയ സ്റ്റേഷനിലേക്ക് സന്ദേശം അയക്കും. അവിടെ ഡോക്ടർ, ആംബുലൻസ് തുടങ്ങിയവ സജ്ജമാക്കും. ചിലപ്പോൾ യാത്രക്കാരുടെ കൂടെ ഏതെങ്കിലും ഡോക്ടർ ഉണ്ടെങ്കിൽ അവരുടെ ഹെൽപ്പും ചോദിക്കാറുണ്ട്. ഇനി റെയിൽവേ ഹെൽപ്പ് ലൈൻ നമ്പർ ആയിട്ടുള്ള 139 വിളിച്ചിട്ടുണ്ടെങ്കിൽ മെഡിക്കൽ അസിസ്റ്റന്റിനെ ലഭിക്കുന്ന ഒന്നാണ് കേട്ടോ. ഗുരുതരമായിട്ടുള്ള അവസ്ഥയിൽ അടുത്ത സ്റ്റേഷനിലെ രോഗിയെ ഇറക്കി സമീപ ആശുപത്രിയിലേക്ക് മാറ്റാനായിട്ടും സാധിക്കും. ഫൈനലി ഹൃദയാഘാതം, ശ്വാസം മുട്ടൽ, ബോധക്ഷയം പോലുള്ള സിറ്റുവേഷൻസിൽ സമയം വളരെ പ്രധാനമായതുകൊണ്ട് തന്നെ ട്രെയിൻ കൺട്രോൾ റൂം വരെ വിവരം വേഗത്തിൽ എത്തിക്കാനായിട്ടുള്ള സംവിധാനം നിലവിലുണ്ട് എന്ന് തന്നെ പറയാം. സോ ഈ ഒരു വിശേഷത്തോടുകൂടി ഇന്നത്തെ ടേക്ക് എ ബ്രേക്ക് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാനുള്ള ടൈം ആയിട്ടുണ്ട്. അപ്പൊ അടുത്ത ദിവസം നല്ല അടിപൊളി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വിശേഷങ്ങളുമായിട്ട് ടേക്ക് എ ബ്രേക്കിൽ ഞാൻ വീണ്ടും ജോയിൻ ചെയ്യുന്നതായിരിക്കും. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ശുഭരാത്രി നേർന്നുകൊണ്ട് ഇറ്റ്സ് മി ആർ ജനോമിക സൈനിങ് ഓഫ്.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: പ്രണയം പോലെ മനോഹരവും ഓർമ്മ പോലെ മൗനവുമാകുന്ന ഒരു രാത്രി കൂടി വന്നെത്തിയിരിക്കുകയാണ്. സ്വപ്നങ്ങൾക്കപ്പുറം നിലാവിന്റെ നിറവിൽ കൂടെ നടക്കാൻ ആരെങ്കിലും ഉണ്ടാകട്ടെ എന്ന മോഹത്തിന് ഗാനങ്ങളിലൂടെ മറുപടിയാകുന്ന നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്.
3: അതെ, ഈ ലൈഫിൽ തെറ്റുപറ്റാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല. ജയിച്ച അന്ന് തൊട്ട് ഇന്ന് വരെ ഒരു തെറ്റും ചെയ്യാത്ത, ഒരബദ്ധവും പറ്റാത്ത ഒരു മനുഷ്യൻ പോലും ഈ ഭൂമിയിൽ ഉണ്ടാകില്ല. കാരണം തെറ്റുകൾ സംഭവിക്കുക എന്നത് മനുഷ്യ സഹജമായ ഒരു കാര്യമാണ്. പലപ്പോഴും നമ്മൾ വിചാരിക്കും നമ്മൾ മാത്രമാണ് ഇങ്ങനെ പരാജയപ്പെടുന്നത് അല്ലെങ്കിൽ തെറ്റുകൾ വരുത്തുന്നത് എന്ന്. എന്നാൽ അങ്ങനെയല്ല. പെർഫെക്റ്റായ ഒരു മനുഷ്യനും ഇവിടെ ജീവിച്ചിരിപ്പില്ല. തെറ്റുകളിൽ നിന്നാണ് നമ്മൾ പലതും പഠിക്കുന്നത്. ഒരു കൊച്ചുകുട്ടി നടക്കാൻ പഠിക്കുമ്പോൾ എത്രയോ തവണ വീഴുന്നു. ആ വീഴ്ചകളാണ് ആ കുട്ടിയെ പിന്നീട് ശക്തമായി നിലതുറപ്പിച്ച് നിർത്താൻ പഠിപ്പിക്കുന്നത്. അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതവും. തെറ്റുകൾ നമ്മുടെ ലൈഫിൻ്റെ അവസാനമല്ല, മറിച്ച് അതൊരു പുതിയ തുടക്കമാണ്. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട്.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, ഈ പ്രായത്തിലായാലും ജീവിതത്തിലായാലും നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നവരോടായിരിക്കും ചിലപ്പോൾ നമ്മളറിയാതെ തെറ്റുകൾ ചെയ്തു പോകുന്നത്. ഒരു ദേഷ്യത്തിനോ ബഹളത്തിനോ ഇടയിൽ പറഞ്ഞു പോകുന്ന ഒരു വാക്ക്, അല്ലെങ്കിൽ നമ്മുടെ ഒരു തെറ്റായ തീരുമാനം കൊണ്ട് പ്രിയപ്പെട്ടവരുടെ കണ്ണു നിറയാം. അപ്പോഴൊക്കെ നമ്മൾ സ്വയം കുറ്റപ്പെടുത്താറുണ്ട്. പക്ഷേ ഒന്ന് ഓർക്കുക, നമ്മൾ സ്നേഹിക്കുന്നത് ദൈവത്തെയല്ല, നമ്മളെപ്പോലെ തന്നെയുള്ള മറ്റൊരു സാധാരണ മനുഷ്യനെയാണ്. അതുകൊണ്ട് പരസ്പരം തെറ്റുകൾ പറ്റാം, പിണക്കങ്ങൾ ഉണ്ടാകാം. അവിടെ ഈ തെറ്റുകളെ ഏകോ മാറ്റിവെച്ച് തിരുത്താനും പരസ്പരം മനസ്സിലാക്കാനും ശ്രമിക്കുന്നതിലാണ് ആ ബന്ധത്തിൻ്റെ ഭംഗിയിരിക്കുന്നത്. ഒരു ചെറിയ തെറ്റിൻ്റെ പേരിൽ ഒരു ബന്ധവും തകർത്ത് കളയരുത്. കാരണം മനുഷ്യൻ എപ്പോഴും തിരുത്തലുകൾക്ക് വിധേയനാണ്. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട്.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, ഈ രാത്രിയിൽ ഒറ്റയ്ക്കിരിക്കുമ്പോൾ നമ്മളെല്ലാവരും എപ്പോഴെങ്കിലും

അതിനെ അവിടെ ഉപേക്ഷിച്ച് മുന്നോട്ട് നടക്കാൻ നമ്മൾ പഠിക്കണം. ഇന്നലെയല്ല, ഇന്നാണ് നമ്മുടെ കൈകളിലുള്ളത്. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്ന ഒരു പാട്ട്, നിശാഗന്ധിയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, പലരും തെറ്റുകളെ ഒരു വലിയ പരാജയമായിട്ടാണ് ഇന്നും കാണുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ തെറ്റുകളാണ് നമ്മളെ കൂടുതൽ പക്വതയുള്ളവരാക്കുന്നത്. വീഴ്ചകളിൽ നിന്നാണ് നമ്മൾ ആരാണെന്ന് നമ്മൾ ശരിക്കും തിരിച്ചറിയുന്നത്. ഒരു വലിയ തെറ്റ് ചെയ്യുമ്പോൾ മാത്രമേ ശരിയുടെ മൂല്യം എത്രത്തോളം ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കും. നമ്മൾ നേരിട്ട ഓരോ പരാജയവും നമുക്ക് പറ്റിയ ഓരോ അബദ്ധവും നമ്മളെ പുതിയൊരു മനുഷ്യനാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. അത് നമ്മുടെ മനസ്സിൽ കുറച്ചുകൂടി തിരിച്ചറിവുകൾ തരും. അതുകൊണ്ട് തെറ്റുകളെ ഒരിക്കലും പേടിക്കേണ്ടതല്ല. തോറ്റുപോകുന്നതിലല്ല, തോറ്റതിന് ശേഷം വീണ്ടും എഴുന്നേറ്റ് നിൽക്കാൻ മടിക്കുന്നതിലാണ് യഥാർത്ഥ പരാജയം. അതുകൊണ്ട് തെറ്റുകൾ നമ്മളെ തളർത്താനല്ല, വളർത്താനാണ് വരുന്നതെന്ന് ഒന്ന് ചിന്തിച്ചു നോക്ക്. പിന്നെ ലൈഫ് കുറച്ചുകൂടി എളുപ്പമായിരിക്കും. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട്.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, മറ്റുള്ളവർക്ക് തെറ്റുപറ്റുമോ, നമ്മൾ വളരെ പെട്ടെന്ന് അവരെ കുറ്റപ്പെടുത്താറുണ്ട്. എന്നാൽ അതേ സ്ഥാനത്ത് നമുക്കാണ് തെറ്റുപറ്റുന്നതെങ്കിൽ നമ്മൾ അതിനൊരു ന്യായീകരണം കണ്ടെത്തും. ഇവിടെയാണ് നമ്മൾ മാറേണ്ടത്. നമ്മളെപ്പോലെ തന്നെയാണ് മറ്റുള്ളവരും. അവർക്കും അബദ്ധങ്ങൾ സംഭവിക്കാം. തെറ്റുകൾ ചെയ്യുന്നവരെ മാറ്റി നിർത്തുകയല്ല, മറിച്ച് അവരോട് ക്ഷമിക്കാനും അവരെ തിരുത്താനുമുള്ള ഒരു വലിയ മനസ്സ് നമ്മൾ കാണിക്കണം. അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് നമ്മളോട് തന്നെ ക്ഷമിക്കുക എന്നത്. നമ്മൾ ചെയ്ത തെറ്റുകൾക്ക് നമ്മൾ സ്വയം മാപ്പ് കൊടുക്കാൻ തയ്യാറാകണം. എങ്കിൽ മാത്രമേ നമുക്ക് സമാധാനത്തോടെ ഈ ലൈഫിൽ ജീവിക്കാൻ കഴിയും. മനുഷ്യനായി ജീവിക്കുമ്പോൾ അല്പം ക്ഷമയും കരുണയും സ്വന്തം നെഞ്ചിലും ഉണ്ടാകുന്നത് നല്ലതാണ്. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട്, നിശാഗന്ധിയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, ഒരു നല്ല സുഹൃത്ത് ആരാണെന്നറിയോ? നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളെയും കണ്ടടച്ച് പുകഴ്ത്തുന്നവരല്ല യഥാർത്ഥ സുഹൃത്ത്. നമുക്ക് ഒരു തെറ്റ് പറ്റുമ്പോൾ അത് തെറ്റാണെന്ന് നമ്മുടെ മുഖത്ത് നോക്കി പറയാൻ ധീരതയുള്ളവരാണ്. അതേസമയം ആ തെറ്റിൻ്റെ പേരിൽ നമ്മളെ ഒറ്റപ്പെടുത്താതെ കൂടെ നിന്ന് അത് തിരുത്താൻ സഹായിക്കുന്നവരാണ് അവൻ. സൗഹൃദങ്ങളിൽ പലപ്പോഴും ചെറിയ അബദ്ധങ്ങളുടെ പേരിൽ വലിയ പിണക്കങ്ങൾ ഉണ്ടാവാറുണ്ട്. വർഷങ്ങളായുള്ള ആ കൂട്ട് ഒരു നിമിഷത്തെ തെറ്റിദ്ധാരണ കൊണ്ട് ഇല്ലാതാകാം. അവിടെ നമ്മൾ ആലോചിക്കേണ്ടത് ആ സുഹൃത്തിൻ്റെ ഒരു തെറ്റാണോ അതോ അവരുമായിട്ടുള്ള എത്രയും നാളത്തെ മനോഹരമായ ഓർമ്മകളാണോ വലുത് എന്നാണ്. തെറ്റുകൾ മറക്കാനും പൊറുക്കാനും സൗഹൃദങ്ങൾക്ക് വലിയൊരു കഴിവുണ്ട്. ശരിയല്ലേ? കേൾക്ക, ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്ന ഒരു പാട്ട് നിശാഗന്ധിയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, ഇന്നത്തെ രാത്രി നമ്മളിവിടെ അവസാനിപ്പിക്കുമ്പോൾ ഒരു കാര്യം മാത്രം ഓർക്കുക, നമ്മളാരും പെർഫെക്റ്റ് അല്ല. നമുക്കെല്ലാവർക്കും കുറവുകളുണ്ട്, പരിമിതികളുണ്ട്, ഒരുപക്ഷെ വലിയ വലിയ തെറ്റുകൾ പറ്റാറുണ്ട്. ആ തെറ്റുകളെല്ലാം ചേർന്നതാണ് നമ്മുടെ ഈ ജീവിതം. ആ വെളുത്ത പേപ്പറിൽ വീഴുന്ന ചെറിയൊരു കറുത്ത മഷിത്തുള്ളി പോലെയാണ് തെറ്റുകൾ. ആ ഒരു തുള്ളിയിലേക്ക് മാത്രം നോക്കിയിരിക്കാതെ ബാക്കിയുള്ള ആ വലിയ വെളുത്ത പേപ്പറിനെ, അതായത് നമ്മുടെ ലൈഫിലെ നല്ല കാര്യങ്ങളെ കാണാൻ ശ്രമിക്കുക. നാളെ ഒരു പുതിയ പുലരിയാണ്. ഇന്നലെ പറ്റിയ തെറ്റുകളിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ട് കുറച്ചുകൂടി നല്ലൊരു മനുഷ്യനായി നാളത്തേക്ക് ചുവടുവെക്കാം. തെറ്റുകൾ പറ്റിയവർക്ക് മാപ്പ് നൽകാം, സ്വയം സ്നേഹിക്കാം. ഈ മനോഹരമായ ചിന്തയോടെ ഈ ലൈഫിനെ മുൻപോട്ട് കൊണ്ടുപോകാം. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക്.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. നമ്മുടെ പാട്ടിഷ്ടങ്ങളിലേക്ക് എന്നും എക്കാലവും പുതിയ പുതിയ ഈണക്കൂട്ടുകൾ ചേർത്തുകൊണ്ടേയിരിക്കും. അതിൽ ചിലത് എന്നും ഹൃദയത്തോട് ചേർത്ത് നിർത്തപ്പെടും. ചിന്തകളിൽ അവ ഈണങ്ങളാകും. പുഞ്ചിരികളിലേക്ക്, മൂളിപ്പാട്ടിലേക്ക്, ചെറിയ ഇടവേളകളിലെ വലിയ സന്തോഷങ്ങളിലേക്ക് അവയങ്ങനെ മാറി മാറി വന്നുകൊണ്ടേയിരിക്കും. അങ്ങനെയുള്ള കുറെ പാട്ടുകളുമായി ഇന്നത്തെ നിശാഗന്ധി വിട പറയുന്നു. കൂടെ ഈ കാതോരത്തുണ്ടായിരുന്ന ഞാൻ ശ്രീശാന്തും തൽക്കാലം വിട പറയുന്നു. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: എന്താ പതിവില്ലാതെ രാവിലെ വന്ന് പാട്ടൊക്കെ പാടുന്നേ?
1: നാളെ ഒരു ഡയറക്ടറായിട്ട് മീറ്റിംഗ് ഉണ്ട്. നിന്നെ ആലോചിച്ച് ഞാൻ ഈ ട്യൂൺ കമ്പോസ് ചെയ്ത്. നീ ആദ്യം കേൾക്കണം തോന്നി, ഇങ്ങ് പോന്നു.
0: ഓക്കെ, ബാക്കി പാട്.

നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. Ah.